ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തതാണ് ജീവിത മൂല്യങ്ങൾ. ചില കഴിവുകൾ മനുഷ്യന് ജന്മസിദ്ധമാണ്, ചിലത് പരിശീലനത്തിലൂടെ സ്വായത്തമാക്കാം. രക്ഷാകർത്തൃത്വത്തിലൂടെയും സാഹചര്യത്തിലൂടെയും ചുറ്റുപാടുകളിലൂടെയും പഠനവും അറിവുകൊണ്ടും എല്ലാം നമുക്ക് പല ഗുണങ്ങളും കഴിവുകളും ലഭിക്കുന്നു. എന്നാൽ ആത്മാർത്ഥത എന്ന ഒരു മാനുഷിക ഗുണമുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം. ആദ്യം സ്വയം ആത്മാർത്ഥത ഉണ്ടാകണം. ആത്മവഞ്ചന ചെയ്യരുത്. സഹവാസികളോട്, ചെയ്യുന്ന പ്രവൃത്തിയോട്, വാക്കിനോട്, സമൂഹത്തോട്, ലോകത്തോട് തന്നെയും ആത്മാർത്ഥത ഉണ്ടാകണം. ആരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതും ആത്മാർത്ഥത തന്നെയാണ്. നമുക്ക് ഈ ഗുണമുണ്ടോ? സ്വയം ഒരു അവലോകനമാകാം.

0: അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടിയുടെ രേണുക എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ രാജേഷ് ഇടവന പങ്കെടുത്തതിന്റെ തുടർഭാഗം കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകളാണ്. 7:35 വായനശാല. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:30 ഗാനലയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ കവിത രേണുക. ആലപിക്കുന്നു വിനിഷ അജേഷ്.

0: ശ്രോതകൾ ഇപ്പോൾ കേട്ടത് മുരുകൻ കാട്ടാക്കടയുടെ കവിത രേണുക. ആലപിച്ചത് വിനിഷ അജേഷ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ഒക്ടോബർ 6 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 6 വർഷത്തിലെ 279 ദിനമാണ്. ഒക്ടോബർ 6 നടന്ന പ്രധാന ചരിത്ര സംഭവങ്ങൾ. 1683 അമേരിക്കയിലേക്കുള്ള ജർമ്മൻ ജനതയുടെ ആദ്യത്തെ പ്രധാന കുടിയേറ്റത്തിൽ കുടിയേറ്റ കുടുംബങ്ങൾ പെൻസിൽവാനിയയിലെ ജർമ്മൻ ടൗൺ കണ്ടെത്തി. 1762 ബ്രിട്ടീഷുകാർ 7 വർഷത്തെ യുദ്ധത്തിന് ശേഷം സ്പെയിനിൽ നിന്ന് മനില പിടിച്ചടക്കി. 1777 ബ്രിട്ടീഷ് സൈന്യം ഹഡ്സൺ നദിയിലെ ക്ലിൻറ്റണും മോണ്ട്ഗോമറി കോട്ടയും പിടിച്ചെടുത്തു. 1789 ലൂയി 16 രാജാവ് തന്റെ വസതി വെർസൈൽസിൽ നിന്ന് ട്യൂലറീസ് കൊട്ടാരത്തിലേക്ക് മാറ്റാൻ നിർബന്ധിതനായി. 1810 ഫിൻലാൻഡിലെ ഗ്രാൻഡ് ഡച്ചിയിലെ റാഹെ പട്ടണത്തിലെ ഒരു വലിയ തീപിടുത്തത്തിൽ 3 കെട്ടിടങ്ങൾ നശിച്ചു. 1884 അമേരിക്കൻ ഐക്യ നാടുകളിലെ നേവൽ വാർ കോളേജ് റോഡ് അയർലൻഡിൽ സ്ഥാപിതമായത്. 1908 ഓസ്ട്രിയ ഹംഗറി ഔപചാരികമായി ബോസ്നിയയും ഹെർസഗോവിനെയും പിടിച്ചടക്കിയപ്പോൾ ബോസ്നിയൻ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടു. ഗ്രീസിലെ നാസി അധിനിവേശത്തിനിടെ ക്രീറ്റിൽ ഒരു അർദ്ധസൈനിക സംഘം 13 സാധാരണക്കാരെ ജീവനോടെ ചുട്ടരിച്ചത് 1943 ഒക്ടോബർ 6 1985 ബ്രോഡ്വാട്ടർ ഫാമിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ കീത്ത് ബ്ലേക്ക് ലോക്ക് കൊല്ലപ്പെട്ടു. 1987 ഫിജി ഒരു റിപ്പബ്ലിക്കായി മാറിയത്. 1995 മറ്റൊരു സൂര്യനെ ചുറ്റുന്ന ആദ്യത്തെ ഗ്രഹം 51 പൈഗാസി ബി കണ്ടെത്തിയത്. 2007 ജെയ്സൺ ലൂയിസ് ഭൂമിയുടെ ആദ്യത്തെ മനുഷ്യശക്തിയുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കി. 2010 ഒരു മുഖ്യധാര ഫോട്ടോ പങ്കിടൽ ആപ്ലിക്കേഷനായ ഇൻസ്റ്റഗ്രാം സ്ഥാപിതമായത്. 2022 എർണാക്സിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. റെയിൽവേ എയർ ബ്രേക്ക് കണ്ടുപിടിച്ച ജോർജ് വെസ്റ്റിംഗ് ഹൗസ്, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച കൃഷ്ണേദി എന്ന കൃഷ്ണാദി, ഇന്ത്യൻ ആണവശാസ്ത്രജ്ഞൻ മേഘനാഥ് സാഹ, 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കെ എം തരകൻ, മലയാള സാഹിത്യ വിമർശകൻ, യുവകലാസാഹിതി നേതാവ്, കോളേജ് അധ്യാപകൻ ഡോക്ടർ ടി പി സുകുമാരൻ, 2000+ സിനിമകളിൽ അഭിനയിച്ച ചലച്ചിത്ര പ്രതിഭ പത്മശ്രീ ജേതാവ് സുകുമാരി, മുൻ സിനിമാ താരം പാർലമെന്റ് അംഗം വിനോദ് ഖന്ന, കഥകളി പ്രതിഭയായ ആദി മുസ്ലിം കലാമണ്ഡലം ഹൈദരാലി, സിനിമാ താരം ഭീമൻ രഘു എന്നിവരുടെ ജന്മദിനവും ബ്രിട്ടീഷ് കവി വേർഡ്സേ വെർത്തിനു ശേഷമുള്ള പ്രതിഭ ആൽഫ്രഡ് ടെന്നിസൺ, കേരളത്തിന്റെ വിശ്വപൗരൻ, പ്രതിരോധ മന്ത്രി, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ, യു എൻ സ്ഥാനപദവി തുടങ്ങിയ ബഹുമുഖ പ്രതിഭ ഡോക്ടർ വി കെ കൃഷ്ണമേനോൻ, ഈജിപ്ത് പ്രസിഡന്റ് അൻവർ സാദത്ത് തുടങ്ങിയവരുടെ ചരമദിനവും ഒക്ടോബർ 6.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ അടന്ന് വാങ്ങണ്ടെന്ന്? അടന്ന് പ്രശ്നമുണ്ടോ?
2: അടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: വചനാമൃതം. ഈശ്വരനെ നമുക്ക് ഭയവും വിശ്വാസവുമുണ്ടെങ്കിൽ നാം മറ്റൊന്നും ഭയക്കേണ്ടതില്ല. മഹാത്മാഗാന്ധി.
7: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞ?
7: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
8: മതി.
7: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
7: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
9: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
10: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ചബിൾ ബൊട്ടീക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകകണ്ഠമായല്ലാതെയോ ഭൂരിപക്ഷമില്ലാതെയോ എടുത്ത നിയമപരമല്ലാത്ത തീരുമാനങ്ങൾ അസാധുവാക്കുമെന്ന് സുപ്രീംകോടതി. 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ അംഗീകാരമില്ലാതെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തതെന്ന പരാതിയിലാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഹർജി തീർപ്പാകും വരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ജ്ഞാനേഷ് കുമാറിനെ വിലക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി PSC ചെയർമാൻ അടക്കമുള്ളവർ സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി. അഭ്യസ്ത വിദ്യരായ യുവതലമുറയുടെ ഏക പ്രതീക്ഷയായ PSCയെ സംരക്ഷിക്കണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ചോദ്യം ചെയ്ത് PSC നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സ്ത്രീകൾക്കു നേരെ അതിക്രമം നടത്താൻ തുനിയുന്നവരുടെ മനസ്സിൽ ഭയമുണ്ടാക്കാൻ സാധിക്കണമെന്ന് സുപ്രീംകോടതി. സ്ത്രീകൾക്ക് നഗരത്തിൽ രാത്രി വൈകിയും ഭയമില്ലാതെ സഞ്ചരിക്കാനാകണമെന്നും പറഞ്ഞു. ഡൽഹിയിൽ ഈയിടെ നടന്ന ബലാത്സംഗ സംഭവങ്ങളിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. പാലക്കാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിയതിനു പിന്നാലെ ഇ.എൻ. സുരേഷ് ബാബുവിന്റെ പേരിൽ CPM സംസ്ഥാന നേതൃത്വം കടുത്ത അച്ചടക്ക നടപടിക്കൊരുങ്ങുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് പോകുന്ന പ്രത്യക്ഷ രാഷ്ട്രീയമില്ലാത്ത യുവതി യുവാക്കളുടെ പശ്ചാത്തലം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കുന്നു. അംഗീകൃത രാഷ്ട്രീയ സംഘടനകളിൽ അല്ലാത്ത 100 കണക്കിനാളുകൾ കേരളത്തിൽ നിന്ന് സമരത്തിൽ

പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് തയ്യാറാക്കും. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കർഷക സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 8 പേർ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ നടത്തുന്ന ജഡ്ജിക്കെതിരായ പരാതികളിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ട്രഷറിയിൽ പണമില്ലാതെ വരുമ്പോൾ സംസ്ഥാനങ്ങൾ ഓവർ ഡ്രാഫ്റ്റിനെ ആശ്രയിക്കുന്നത് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് സമിതിയുടെ ശുപാർശ. നിലവിൽ 14 ദിവസം ഓവർ ഡ്രാഫ്റ്റിൽ തുടരാം. ഇത് 10 ആക്കണം എന്നാണ് ശുപാർശ. സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദത്തിൽ 36 ദിവസം വരെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമായിരുന്നു. ഇത് 30 ആക്കണമെന്നും ശുപാർശയുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ തട്ടിപ്പു നടത്തിയ സംഭവത്തിൽ അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്താൻ പോലീസ്. അതിന് അനുമതി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പിന് കത്തു നൽകി. PSC നടത്തിയ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ. പരീക്ഷാ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അഡീഷണൽ സെക്രട്ടറി ആർ ഹരി, ഡെപ്യൂട്ടി ഡയറക്ടർ പി സതീഷ് എന്നിവർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. വനിതയടക്കം 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ചു. ന്യൂഡൽഹി ജന്തർ മന്തർ പ്രതിഷേധത്തിനിടെ വനിതാ യൂട്യൂബറോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച യൂട്യൂബർമാരെ കസ്റ്റഡിയിലെടുത്തു. പരാതിക്കാരിയടക്കം 18 പേരെയാണ് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്തുനിന്ന് നീക്കിയത്. 2026 സെപ്റ്റംബറിൽ രാജ്യത്തെ പാചകവാതക ആവശ്യകതയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 9% ഇടിവ് എന്ന റിപ്പോർട്ടുകൾ. ദേശീയപാത 66 വികസന പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ചതോടെ കണ്ണൂർ തലശ്ശേരി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമാവുന്നു എന്ന് റിപ്പോർട്ടുകൾ. കിഴുത്തള്ളി, എളയാവൂർ, തിലാനൂർ, ചാല മേഖലകളിലാണ് നിർമ്മാണം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നത്. കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ ജീവനക്കാരുടെ സമരമാണ് പണി തടസ്സപ്പെടാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു. ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്ക്പിറ്റിൽ ക്യാപ്റ്റനെ കുത്തിവീഴ്ത്തി വിമാനം തകർക്കാൻ ശ്രമിച്ച സഹപൈലറ്റ് ഹമാം അൽ ഹമ്മാദിയുടെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണ മാതൃകയിൽ ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ഇടിച്ചിറക്കി വൻ ദുരന്തമുണ്ടാക്കാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിമാനം റാഞ്ചിയ ശേഷം എഞ്ചിനുകൾ ഓഫാക്കി വിമാനത്താവളത്തിലെ കെട്ടിടത്തിലേക്കോ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളിലേക്കോ ഇടിച്ചിറക്കാനായിരുന്നു 29-കാരനായ സഹപൈലറ്റ് ലക്ഷ്യമിട്ടത്. ക്യാപ്റ്റനെ കൊലപ്പെടുത്തിയ ശേഷം വിമാനം സാധാരണ നിലയിൽ മുന്നോട്ടു കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ഹമ്മാദി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ചന്ദ്രനിൽ സ്ഥിരം മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ കിടമത്സരത്തിലെന്ന് റിപ്പോർട്ടുകൾ. ഭാവിയിലെ ചാന്ദ്രനിലയങ്ങൾക്കും വിഭവ പര്യവേക്ഷണത്തിനും ചൊവ്വ ഉൾപ്പെടെ മറ്റ് അന്യഗ്രഹ ദൗത്യങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചന്ദ്രനിലെ ഒരു രാത്രി ഭൂമിയിലെ 2 ആഴ്ചയിലേറെ നീളുന്നതിനാൽ സൗരോർജത്തെ മാത്രം ആശ്രയിക്കുന്നത് പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് ഇത്. തെക്കൻ നൈജീരിയയിൽ 25 യാത്രക്കാരും 7 ജീവനക്കാരും ഉൾപ്പെടെ 32 പേരുമായി സഞ്ചരിച്ച സൈനിക വിമാനം തകർന്നു വീണു. അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഔദ്യോഗികമായി വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ചെറുപുഴ പഞ്ചായത്തിൽ കവുങ്ങുകളുടെ രോഗ കീടബാധ പഠിക്കാൻ ജില്ലാതല ടാസ്ക് ഫോഴ്സ് കൃഷിയിടം സന്ദർശിച്ചു. മട്ടന്നൂർ മണ്ഡലത്തിലെ തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ആലാച്ചി, മച്ചൂർമല, മാലൂർ, പെരിങ്ങാനം, തില്ലങ്കേരി റോഡിന്റെ വികസനത്തിന് വഴി തെളിയുന്നു എന്ന് റിപ്പോർട്ടുകൾ. റോഡ് നവീകരണത്തിന് 38 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി VK സനോജ് MLA അറിയിച്ചു. തില്ലങ്കേരി മച്ചൂർമലയിൽ അന്താരാഷ്ട്ര യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനായി 11 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 300 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായിട്ടുണ്ട്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ 3 പ്രധാന റോഡുകൾ KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനുള്ള നടപടി തുടങ്ങി. എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കാൻ മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നിയോജക മണ്ഡലം പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിൽ ധാരണയായി. വൈദ്യുതി പ്രതിസന്ധിക്കുള്ള ശാശ്വത പരിഹാരത്തിന് ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പേരാവൂർ അഗ്നിരക്ഷാ നിലയത്തിന് കെട്ടിടം നിർമ്മിക്കാൻ 4 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു.

0: മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 11.74 kg ഹൈഡ്രോപോണിക് കഞ്ചാവുമായി യുവാവിനെ എയർപോർട്ട് കസ്റ്റംസ് വിഭാഗം പിടികൂടി. കർണാടക കാർവാർ സ്വദേശിയായ മുഹമ്മദ് സുഹേൽ ആണ് അറസ്റ്റിലായത്. കോലാലംപൂരിൽ നിന്ന് ലഭിച്ച കഞ്ചാവ് സുഹേൽ തന്റെ ബാഗേജിൽ 12 packets സൂക്ഷിച്ചിരുന്നതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മൂട്ടയുടെ കടിയേറ്റ കാസർഗോഡെ കുടുംബത്തിന് 30,000 rupees നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ വിധി. കേരള ക്ലസ്റ്റർ നവോദയ വിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന കലാമത്സരങ്ങൾക്ക് ഇന്ന് പെരിയ നവോദയ വിദ്യാലയത്തിൽ തുടക്കമാവും. മാഹി സെന്റ് തെരേസ ബസലിക്കയിൽ വിശുദ്ധ അമ്മ തെരേസയുടെ തിരുനാളിന് കൊടിയേറി. ഇന്നലെ രാവിലെ 11:30 ബസലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 157.379 g MDMA യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി AP നിസാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തെ തുടർന്ന് പ്ലാസ്റ്റിക് നിർമ്മാണ വ്യവസായ മേഖല പ്രതിസന്ധിയിൽ എന്ന് റിപ്പോർട്ടുകൾ. അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും അനിയന്ത്രിത വിലക്കയറ്റവും കാരണം മേഖലയിലെ 60% പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റുകളും പൂട്ടലിന്റെ വക്കിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏഷ്യൻ U17 വനിതാ ഫുട്ബോൾ യോഗ്യതാ ടൂർണമെന്റിൽ ഇന്ത്യക്ക് തകർപ്പൻ തുടക്കം. ഇറാഖിനെയാണ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ കളിയിൽ ഇന്ത്യ തകർത്തത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. U19 യൂത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999-447-6836, 9447-371-836, 8078-502-836.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 minutes നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490-271-400, 7225-900-18.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496-420-880-8111-933-600. CM വിസ്താര,
4: CM വിസ്താര നെല്ലൂന്നി. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 hours പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497-2-762-400.
1: മേഘ കൊതേരി ആലപിച്ച കാവടി ചിന്തുകൾ കാറ്റിൽ നിറയുന്ന ഇന്ന് തുടങ്ങുന്ന ഗാനം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്.

0: 7656948321. മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കു
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9496 974 141.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656 120 22. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി K മുരളീധരൻ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് 7 തുടക്കം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. തുടർന്ന് മണാലിയിലേക്ക് പോകുന്ന രാഷ്ട്രപതി നാളെ ഹിഡിംബ ക്ഷേത്രവും അടൽ ടണൽ റോഹ്താങ്ങും സന്ദർശിക്കും. മറ്റന്നാൾ ഡൽഹിക്ക് മടങ്ങും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2 ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ മെഡൽ സമ്മാനിക്കും. 240 വിദ്യാർത്ഥികൾക്ക് PhD ബിരുദങ്ങളും 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് ഇന്ന് നീറ്റിലിറക്കും. ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിടും. കൂടാതെ

0: നവീകരിച്ച സ്ലിപ്പ് വേ ഫോറവും 300 ടൺ ഗോലിയാത്ത് ക്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിക്കും. സ്ലിപ്പ് വേ ഫോർ 445,000 ടൺ വരെ വരുന്ന കപ്പലുകൾ നിർമ്മിക്കാൻ വിശാഖപട്ടണം കപ്പൽശാലയെ പ്രാപ്തമാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ സീറ്റിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗൂൺ ആണ് വോട്ടെടുപ്പ് നടത്തുന്ന ഏക ലോക്സഭാ മണ്ഡലം. വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയ തല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പൂർണ്ണമായും ഉറപ്പാക്കാൻ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതായും മുരളീധരൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്ന പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി ഇന്ന് തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. തുറമുഖത്തെക്കുറിച്ച് സ്മിതി എം പള്ളുരുതി.
1: പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. കൊളംബോ, ദുബായിലെ ജബലലി, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ തുറമുഖങ്ങൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന ചരക്ക് നീക്കത്തിന്റെ ഒരു ഭാഗമെങ്കിലും വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കവേ നിലമേൽ എക്സ്പോർട്ട് CEO ശ്രീ സുരേഷ് മേത്തി ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ശക്തമായ ഉത്തേജകമായി മാറുമെന്നും ശ്രീ സുരേഷ് മേത്തി വ്യക്തമാക്കി. വർദ്ധിച്ചു വരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ. വ്യാപാരം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന വിഴിഞ്ഞം തുറമുഖം 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ നിർണായക പങ്കാളിയാവുകയാണ്.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കും. സംസ്ഥാന എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായ മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി തെരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗവും വിതരണവും തടയുകയും ലഹരി ഉപയോഗത്തിൽ അകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗ്, ചികിത്സ എന്നിവ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിന്റെ ഭാഗമായി ദേശീയ വോളിബോൾ താരവും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മാറുവാനിയോസ് കോളേജ് ബ്രാൻഡ് അംബാസഡറുമായ ഷോൺടി ജോൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുക്കും.
0: സംസ്ഥാനത്ത് 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളിൽ മാത്രമല്ലെന്നും നാടിന്റെ പ്രതീക്ഷക്കൊത്തുയരാൻ വിദ്യാർത്ഥികൾക്കാവണമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർകോട് കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ ദ്വിദിന ദേശീയ സെമിനാറിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: സാഹിത്യ അക്കാദമി, അഖില ഭാരതീയ സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്നും നാളെയുമായി നടക്കുന്ന സെമിനാറിൽ വന്ദേ മാതരത്തിന്റെ സാഹിത്യ, സാംസ്കാരിക, ഭൌതിക തലങ്ങളും ചരിത്രത്തിലെ സ്ഥാനവും ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 10 ലൈബ്രറി സെമിനാർ ഹാളിൽ പ്രമുഖ എഴുത്തുകാരൻ മാലൻ വി നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുർ വിശിഷ്ട അതിഥിയാകും. സാഹിത്യ അക്കാദമി ഡെപ്യൂട്ടി സെക്രട്ടറി നവീൻ കുമാർ, കേന്ദ്ര സർവകലാശാല ഡീൻ അക്കാദമിക് പ്രൊഫസർ

0: ജോസഫ് കോഴിപ്പള്ളി, ഡോക്ടർ താരു എസ് പവാർ എന്നിവർ സംബന്ധിക്കും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാവും. സാഹിത്യ അക്കാദമി മലയാളം അഡ്വൈസറി ബോർഡ് കൺവീനർ കെ പി രാമനുണ്ണി സമാപന സന്ദേശം നൽകും.
1: സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-ന് ആദ്യ മത്സരം. 5 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഈ മാസം 9, 11, 14, 17 തീയതികളിൽ റാഞ്ചി, ഇൻഡോർ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കേരളം, ഗുജറാത്ത്, ഹരിയാന, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, തെലങ്കാന എന്നീ 6 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ കേരളം ഹരിയാനയെ 10 വിക്കറ്റിന് തോൽപ്പിച്ചു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ ഉൾപ്പെടെ തീവ്ര ഭിന്നശേഷിക്കാർക്ക് ജോലി നിഷേധിക്കുന്ന ഗവൺമെന്റ് നീക്കം ഉപേക്ഷിക്കണമെന്ന് KFB വനിതാ ഫോറം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാജൻ ജെ പല്ലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൊതുപ്രവർത്തനത്തിൽ പൂർത്തിയാക്കുന്ന നാളെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. 12 മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി രാവിലെ ആരംഭിക്കും. പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അറിയിച്ചു. സേവാസങ്കല്പ അഭിയാന്റെ ഭാഗമായി BJP കോഴിക്കോട് സിറ്റി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. രാവിലെ സരോവരത്തു നിന്ന് ആരംഭിക്കുന്ന യാത്ര സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ആർട്ട് ഗാലറി ആന്റ് കൃഷ്ണമേനോൻ മ്യൂസിയം സജ്ജീകരണ പ്രവർത്തനങ്ങൾ മന്ത്രി OJ ജനീഷ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ MK രാഘവൻ MP, കോർപ്പറേഷൻ മേയർ O സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലിമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ലക്ഷദ്വീപ് ജില്ലാ കലക്ടർ ശിവം ചന്ദ്ര ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കവരത്തി ദ്വീപിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. മുൻ NYC അധ്യക്ഷൻ സയ്യിദ് ഹാമിദ് ചെറിയകോയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലെ സ്വകാര്യ ഭൂമിയിൽ ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തിയതെന്ന് ചെറിയകോയ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് 7-ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा. अथ वार्ताः. नवदेहल्यां प्रधानमन्त्रिणः नरेन्द्रमोदिनः स्विस् राष्ट्रपतिना गाय पार्मिलेन् इत्यमुना सह मन्त्रणानन्तरं 5 सहमतिपत्राणि हस्ताक्षरितानि. अत्रावधेयं यत् सन्धयः तावत् जनप्रवासाय, युवव्यावसायिक विनिमयाय, परिवहन प्रौद्योगिकी विकासाय च भविष्यन्ति. प्रधानमन्त्री अवोचत् यत् उभौ देशौ रक्षा सहयोगे नूतन क्षेत्राणाम् अन्वेषणं विधास्यतः. परमाणु ऊर्जा क्षेत्रे च परस्पर सम्बन्धम् अत्यन्तं सुदृढं करिष्यतः.
3: आज हमने मिलिट्री एक्सचेंज और डिफेंस प्रोडक्शन में सहयोग की नई संभावनाओं की पहचान की. न्यूक्लियर एनर्जी में सहयोग को और प्रगाढ़ करने पर भी सहमति बनी. वाराणसी का रोपवे, नोएडा का जेवर एयरपोर्ट और पहाड़ी क्षेत्रों में रेलवे तथा टनलिंग प्रोजेक्ट हमारे इंफ्रास्ट्रक्चर सहयोग के उज्जवल उदाहरण है. इस सहयोग को सुदृढ़ करने के लिए आज हमने ट्रांसपोर्ट, मोबिलिटी और इंफ्रास्ट्रक्चर पर एग्रीमेंट किया है.
2: नवदेहल्यां श्री लाल बहादुर शास्त्री राष्ट्रीय संस्कृत विश्वविद्यालयस्य द्वितीये दीक्षांत समारोहे उपराष्ट्रपति CP राधाकृष्णन अद्य मंगलमयं दीक्षांत भाषणं समाचरिष्यति. आकाशवाण्याः वार्ता

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സാമ്പത്തിക സഹായം നൽകി പഠനം തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് സ്കോളർഷിപ്പിന്റെ ലക്ഷ്യം. പ്രതിമാസം 1000 രൂപ വീതം 9ാം ക്ലാസ്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 12ാം ക്ലാസ് വരെ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നൽകും. scholarship.gov.in എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 31 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് scholarship.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് LP വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ടൽക്കാടുകളും അതിലെ വന്യജീവികളും എന്നതാണ് വിഷയം. ഫോൺ നമ്പർ 9844

0: 7 3 1 3 4 3 1 തദ്ദേശീയ അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 22 10:30 ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9061628845. ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിത അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കും. ജില്ലാ ആയുഷ് മിഷന് കീഴിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി DCA അല്ലെങ്കിൽ PGDCA. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് സിവിൽ സ്റ്റേഷനിലെ B ബ്ലോക്ക് 2 നിലയിൽ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ നൽകണം. വെബ്സൈറ്റ് www.nam.kerala.gov.in. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 8 PM to 5 PM വരെയാണ്. അഭിമുഖം ഈ മാസം 12 രാവിലെ 10 PM നടക്കും. ഫോൺ നമ്പർ 0497294145. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: കേൾക്കാം നാട്ടുവിശേഷം. ജില്ലാ സബ് ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 മട്ടന്നൂർ ഉദിയ വോളി ഗ്രൗണ്ടിൽ നടക്കും. 2012 January 1 അതിനുശേഷവും ജനിച്ചവർക്ക് പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9072748130 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഉത്തരമേഖല അന്തർജില്ലാ മത്സരങ്ങൾക്കുള്ള കണ്ണൂർ ജില്ലാ ടീം തിരഞ്ഞെടുപ്പ് ഈ മാസം 10 രാവിലെ 9 തലശ്ശേരി കോർണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2012 September 10 അതിനുശേഷമോ ജനിച്ചവർക്ക് പങ്കെടുക്കാം. ക്രിക്കറ്റ് ഡ്രസ്സിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ പകർപ്പ് എന്നിവയുമായി രാവിലെ കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തണം. ഫോൺ നമ്പർ 9895549098. ദേശീയ സംസ്ഥാന റോളർ സ്കേറ്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 10-11 മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. സ്പീഡ് സ്കേറ്റിംഗ്, ഇൻലൈൻ ആൽപൈൻ, ഡൗൺഹിൽ, സ്കേറ്റ് ബോർഡ്, റോളർ ഹോക്കി, ഇൻലൈൻ ഹോക്കി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. scoreman.in എന്ന വെബ്സൈറ്റ് വഴി നാളെ വരെ അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷയുടെയും രജിസ്ട്രേഷന്റെയും പകർപ്പ്, ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നിവ ഈ മാസം 8 മുൻപ് ജില്ലാ ഭാരവാഹികൾക്ക് സമർപ്പിക്കണം. ഫോൺ നമ്പർ 7736519984. ജീവകാരുണ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 11 ആരംഭിക്കും. പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടൽ ഗ്രാൻഡ് പവലിയനിൽ വൈകിട്ട് 4 PM നടക്കുന്ന ചടങ്ങ് KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. പുതുച്ചേരി സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിയ സേവാസേതു സങ്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നവർക്ക് വീണ്ടും അവസരം. തങ്ങളുടെ EKYC പൂർത്തിയാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ അംഗങ്ങളായിട്ടുള്ള കാർഡുടമകൾ ഒഴികെ ഈ മാസം 10 അവസരം ലഭിക്കും. രാവിലെ 9 മുതൽ 1 മണിവരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 5 വരെയുമുള്ള സമയങ്ങളിൽ റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ സഹിതം റേഷൻ കടകളിലെത്തണം. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഉത്തരമേഖല അന്തർജില്ലാ മത്സരങ്ങൾക്കുള്ള ജില്ലാ ടീം തിരഞ്ഞെടുപ്പ് ഈ മാസം 10 9 കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫോൺ നമ്പർ 9895549908. പയ്യന്നൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനായി പരിശീലകരെ തിരഞ്ഞെടുക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11:30 പയ്യന്നൂർ നഗരസഭാ ഹാളിൽ നടക്കും. അസൽ രേഖകളും പകർപ്പുകളുമായി താൽപര്യമുള്ളവർ ഹാജരാകണം. താരാപുരം ദുർഗാംബിക ക്ഷേത്രത്തിലെ ആശ്ലേഷ ബലിപൂജ ഇന്ന് നടക്കും. ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തലാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോർസ് പോന്നെയാ.
8: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
6: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
8: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
7: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കൊറേ നാളെ അവരെ കണ്ടിട്ട്.
8: എന്നാ നീ ഒരു കാര്യം, കൊതേരി എ കെ മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്താ പ്രശ്നം?
8: ആ പിന്നെന്നാ?
9: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
10: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
11: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
10: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
11: യെസ്,
10: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
11: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
10: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
11: 9447371836,
10: 8078502836.
4: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കഥകൾക്ക് പലപ്പോഴും എൻഡുണ്ടാവാറുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് കണ്ടുമുട്ടിയ മനുഷ്യരിലൂടെയും പാഠങ്ങളിലൂടെയും അത് തുടരുക തന്നെ ചെയ്യും. നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവന, ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിലൂടെ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ചിരിയുടെ നിമിഷങ്ങൾ പങ്കിട്ടു, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെയും പരിചയപ്പെട്ടു. ഇന്ന് ആ സൗഹൃദ സംഭാഷണത്തിന്റെ ആറാമത്തെയും അവസാനത്തെയും അധ്യായത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇന്ന് ഇവർക്കൊപ്പം ചേരുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്.
12: റഫീഖ് മരണപ്പെട്ടുപോയല്ലോ നമ്മളെ കൂടെ. ആ റഫീഖിന്റെ ഫാമിലി ആയിട്ട് ഇപ്പോഴും ഇവന് നല്ല ബന്ധമുണ്ട്. അവരുടെ പ്രയാസത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട്. അവർക്ക് കാര്യങ്ങള് വന്നാലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താണ് സ്ഥിതി
6: അറിയാം. കൂട്ടത്തിലുള്ള ഒരാള് പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു വെച്ചാല് അന്നത്തെ ദിവസം എല്ലാവരും ഉണ്ടാവും. അവർ പോവും, പുറത്ത് തട്ടും, കാര്യങ്ങൾ പറയും, ഞാൻ കൂടെ ഉണ്ട് എന്നൊക്കെ പറയും. രണ്ടാമത്തെ ദിവസം പോകും. മൂന്നാം ദിവസം പോയി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം അങ്ങ് മാറും, പിന്നെ കുടുംബക്കാരാവും, പിന്നെ ഒരു ആഴ്ച, രണ്ടാഴ്ച, ഒരു മാസം കഴിയുമ്പോൾ അവർ മാത്രമാവും. അവരാരും നമ്മൾ ശ്രദ്ധിക്കില്ല. അതും കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിയും, മൂന്ന് മാസം കഴിയുമ്പോൾ ഇവരെല്ലാവരും മറന്നു. പക്ഷേ റഫീഖിൻ്റെ കുടുംബത്തിൽ അവരുടെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, സൂര്യ സ്കൂളിൽ ടീച്ചറാണ്. ഞാനെന്ത് ചെയ്തു വെച്ചാൽ എല്ലാ മാസവും അവരെ വിളിക്കും, ഉമ്മാനെ വിളിക്കും. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പോകും, എന്താണ് കാര്യങ്ങളെന്ന്. പിന്നെ മൈത്രിക്കാരധികം എൻ്റെ ഒരു ഇതിൽ വെച്ചാൽ ഇങ്ങനത്തെ കുടുംബത്തിലൊരു നാദം പോകുമ്പോൾ എപ്പോഴും ഒരു കണ്ണ്, നാട്ടുകാരായാലും കൂട്ടുകാരായി കഴിഞ്ഞാലും, അവർ മരിച്ച സമയത്തെല്ലാവരും ഉണ്ടാവും, ആ സമയത്തെല്ലാവരും സഹായിക്കും. അതിനുശേഷം അവരെങ്ങനെ ഒരു കര കയറുന്നവരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് വലിയൊരു പുണ്യമായിട്ടാണ്. ഇതെല്ലാം നമ്മൾ പറയുന്നത് മാനവ സേവ, മാധവ സേവ എന്നുള്ളത്. അതായത് ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ കാണുന്നത്. മറ്റല്ലാതെ നമ്മൾ കുറേ, ഞാൻ കുറേ പൈസ ഉണ്ടാക്കി ഞാൻ മാത്രം ജീവിക്കും, ഞാനിപ്പം ഇതെല്ലാം എടുത്തുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ആൾ പറയും രാജേഷ് മാഷക്ക് കുഴപ്പമൊന്നുമില്ല, രാജേഷ് മാഷ് വലിയ പൈസക്കാരനാണെന്നത്. എങ്ങനെയാണ് നമ്മൾ പൈസക്കാരനാകുന്നത്? നമ്മളിപ്പം ഗൾഫ് പോകുന്നത്, ഇവിടെ നാട്ടിലെ ആൾ ഓണം കഴിക്കുന്നു, വിഷു കഴിക്കുന്നു, നല്ല മഴ കാണുന്നു, നല്ല തണുപ്പ് കൂടുന്നു, കൂടെപ്പുറപ്പ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകുന്നു. നമ്മളിതൊന്നും കാണുന്നില്ല, ഇതൊന്നും അനുഭവിക്കുന്നില്ല. ആ ചൂടത്ത്

0: അല്ലെങ്കിൽ ആ തണുപ്പത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാൾ മരിച്ചുപോയി, ഇന്നലെ ടാറ്റ പറഞ്ഞ് പോയ ആൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല. പൊട്ടി കരയാൻ മാത്രമേ പറ്റൂ. ഇത് ആരോടും പറയാൻ പറ്റുമോ? തൊട്ടടുത്ത് പാകിസ്ഥാനി ഇരിക്കും, അല്ലെ മറ്റവനും അവനും പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു പ്രവാസിനെ സംബന്ധിച്ചിട്ടും അവനിത് ഇത്രയും കഷ്ടം സംഭവിച്ച് അവൻ തിരിച്ചുകൂടെ വന്നു കഴിഞ്ഞാലോ, അത് അയാൾ വന്നിട്ടുണ്ട് വലിയ ക്യൂ ആയിട്ട് വരുന്നു, അവനടുക്ക പോയിട്ട് ഇത്ര മായിക്ക് പിരിവായിട്ട് പോകുന്നു, ഇനി അത് കൊടുത്തില്ല അയാളോട് ദേഷ്യോ? ഇങ്ങനെയാണ് ഇത് വരുന്നത് നോക്കുന്നില്ല. പിന്നെ ഞാനൊരു വീടെടുത്തു എന്ന് വെച്ചാൽ, ഒരു പ്രോപ്പർട്ടി എടുത്തു അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ പൈസ ഞാൻ സമൂഹത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സ്കൂളെടുത്തു, സ്കൂളിപ്പോൾ ഏകദേശം ഒരു 51 സ്റ്റാഫുണ്ട്. ഞാനവിടെ പലപ്പോഴും സഹായിക്കുമ്പോൾ ഇത് ഈ പൈസ നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഞാനിതല്ലാതെ എടുത്തിട്ട് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റും. എൻ്റെ വിശ്വാസ പ്രകാരം നിങ്ങൾക്കും ഇന്നാൾ തരുന്നത് മാറി നിന്ന് നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ നിങ്ങളെന്ത് ചെയ്യുന്നു? നിങ്ങളത് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതവിടെ നിൽക്കില്ല, പിന്നെ നിങ്ങൾക്ക് തരൂ. നമ്മൾ കൊടുക്കും തോറും, എൻ്റെ അനുഭവമാണ്, നമ്മൾ എത്ര കൊടുക്കുന്നു ആ കൊടുക്കും തോറും നമുക്ക് വർദ്ധിച്ചു വരും. പിന്നെ ഞാൻ ഇതുവരെയും കൊടുത്തിട്ട് എനിക്ക് അയ്യോ ഞാനിത് കൊടുത്തു പോയല്ലോ, എനിക്കത് കൊടുത്തുകൊണ്ട് നാളെ എന്താണെന്നറിയില്ലേ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ കേസ് പറഞ്ഞു, പക്ഷെ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. ഞാനിത് കൊടുത്തു പോയത് കൊണ്ട് ഇങ്ങനെയായിപ്പോയി. ഓരോരാളെ ഓരോന്ന്, ഇപ്പോൾ രാമൻ എന്തുകൊണ്ട് ഇതിലേക്ക് എത്തിപ്പെട്ടു? രാമൻ എന്തുകൊണ്ട് ഒരു അധ്യാപകനാകാൻ പറ്റിയില്ല? നിമിത്തമാണ്. നമ്മുടെ കർമ്മണ്യേവാധികാരസ്ഥ നമ്മൾ പറയുന്നുണ്ട്, നമ്മളെ ഒരു കർമ്മമുണ്ട്, ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. നിങ്ങളുടെ വിധി ഇതാണ്, നിങ്ങൾ ഇതിലേക്ക് പോകണം. എല്ലൊരു ടേണിങ് പോയിന്റാണ്. നമ്മുടെ കൃഷ്ണകുമാർ മാഷ്, ഞാൻ ഏകദേശം മാഷിനെ മുന്നേ അറിയാം, ആ മൈത്രിയിലുള്ള സമയത്ത് 2001 നമ്മുടെ ഒരു പരിപാടിയായിട്ടാണ് മാഷ ആദ്യം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് സ്ഥലത്തെത്തിക്കാൻ ഞാൻ മാഷ നോട്ട് ചെയ്യും, ശ്രദ്ധിച്ചിട്ടാണെന്നറിയാം. കാരണം ഒന്ന് മാഷിൻ്റെ ഹൈറ്റാണ്, പിന്നെ മാഷിൻ്റെ ഡ്രസ്സ് ഒരു പ്രത്യേകത മാഷക്കുണ്ട്, ഏത് മേഖലയിലായി കഴിഞ്ഞാലും ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. 2003 മുതൽ കൃഷ്ണകുമാർ മാഷ കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും പോസിറ്റീവ് കാണുന്ന ഒരാളാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു അധികം നോ പറയാതെ, ഞാനും പലപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാൾ. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ 6 ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിൻ്റെ ആ ഒരു വളർച്ചയിൽ ഒരുപാട് ഘടകം, ഒരുപാട് പങ്കുവച്ച ഒരാൾ കൂടി. മാഷ് കൂടി നമ്മുടെ കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് മോശമല്ലേ? അതുകൊണ്ടാണ്
1: രാജേഷ് പറഞ്ഞ പോലെ അമ്പലറോഡിലെ ഒരു നാഷണൽ കോളേജിൽ പഠിപ്പിക്കുകയാണ്, നമ്മൾ മറ്റൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. വളരെ യാദൃശ്ചികമായാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് രാജേഷ് വരുന്നത്. ആ സമയത്ത് മട്ടന്നൂരിൽ ഏറ്റവും അധികം കുട്ടികളുള്ള ഒരു കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ആയിരുന്നു. ഷിഫ്റ്റ് ആയിരുന്നു രാവിലെയും വൈകുന്നേരം. നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ റയൽ കോളേജിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുട്ടികളെ ഇമ്പ്രസ് ചെയ്യണം, അതിൻ്റെ ഒരു രസച്ചരട് രാജേഷിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് അതുകൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമത് ഒരുപാട് സാധ്യതകളുണ്ട്, കുട്ടികളുടെ സർഗപാസനകളൊക്കെ നമുക്ക് പരിപോഷിപ്പിക്കാൻ അവസരവും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഓർഗനൈസറായിട്ടാണ് രാജേഷ് അവിടെ വരുന്നത്. നല്ല സംഘാടകനായിരുന്നു, നമ്മുടെ കലോത്സവങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ പരീക്ഷകൾ നടത്തുന്നു. അതിലൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ മുഖ്യധാരയിലൊക്കെ പല കോളേജിൻ്റെ എല്ലാ അക്കാഡമിക്കും അങ്ങനെ അല്ലാത്ത പരിപാടികളിലൊക്കെ രാജേഷിൻ്റെ ഇടപെടൽ. പിന്നെ ഒരുപാട് ബന്ധങ്ങൾ, നാട്ടിലുള്ള ആളുകളുടെ ബന്ധങ്ങളും ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ളൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലൊക്കെ ഉള്ള ഒരാളായിരുന്നു രാജേഷൻ. അതുകൊണ്ട് നമുക്ക് സ്ഥാപനത്തെ ഒരു ടീമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പം നമ്മളെല്ലാവരും സ്ഥാപനത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് അടുത്ത പരീക്ഷ ഭംഗിയായിട്ട് നടത്തുക, അടുത്ത കലോത്സവത്തിന് എന്തൊക്കെ നടത്തണം, അതൊക്കെ ചിന്തിച്ചിരുന്നു. കോളേജിൽ നിന്നാണ് പിന്നെ രാജേഷിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പുതിയ പടികളിലേക്ക്, പടവുകളിലേക്ക് ചവിട്ടി കടന്നു പോകുന്നത്. ആദ്യകാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളെ കുറിച്ചും പിന്നീട് മെല്ലെ മെല്ലെ നമ്മൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് വെച്ച ഒരു സൗഭാഗ്യം ഉണ്ടല്ലോ, അവിടത്തേക്ക് നടന്ന് ചെന്നതൊക്കെ നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ടാണ് രാജേഷിൻ്റെ ജീവിതത്തിലെ എല്ലാ വലിയ വലിയ നേട്ടങ്ങളും നമ്മൾ നേരിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്ത് സന്തോഷിക്കുകയും കൂടി ചെയ്യുന്ന ഒരു സുഹൃത്ത് തന്നെയാണ്. ഒരു വിദ്യാലയത്തിൻ്റെ ഒരു നേതൃത്വം, അപ്പം അതുകൊണ്ട് തന്നെ സമാനമായ ചില കാര്യങ്ങളൊക്കെ അത് സംബന്ധിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു സ്ഥാപനത്തെ, വിദ്യാലയത്തെ എങ്ങനെ സാധാരണ വിദ്യാലയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് നടുവിനാട് എൽ പി സ്കൂൾ. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിപ്പിക്കുന്ന എൽ പി സ്കൂൾ. മാത്രമല്ല കുട്ടികൾക്ക്, നമ്മൾ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പൊതുവിദ്യാലയത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഈ കുട്ടികൾക്ക് ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും എല്ലാ തരത്തിലും ഒരു ഭൗതിക സൗകര്യങ്ങളും അതുപോലെ ബൗദ്ധിക സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥാപനമായിട്ട് നടുവനാട് സ്കൂൾ വളരുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനം കൂടാതെ കുറുവന്തേരി അമ്പലത്തിൽ നമ്മൾ ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ട് രാജ്യത്തിലാണ്. അങ്ങനെ ഇപ്പോഴും ആ ഗാഢ സൗഹൃദങ്ങൾ അനവരതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
0: എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഞാനും മാഷും ഉള്ള പോലെയാണ്, മാഷ മകനും എൻ്റെ മകനും തമ്മിൽ വളരെ നല്ല ഫ്രണ്ട്സാണ്. അവർ ഒന്നിച്ച് മറ്റൊരു കോളേജിൽ NCC അടക്കം ഉണ്ടായിരുന്നു, ഇപ്പോഴും ആ സൗഹൃദം നിലനിർത്തുന്നു. BED ഒരേ സമയമാണ് കഴിഞ്ഞത്, ആ രീതിയിൽ ഒന്നിച്ചിട്ടുണ്ട്. ഇപ്പോഴും
2: കുറേ സമയം അനുഭവങ്ങളിലൂടെ കടന്നുപോയി.

0: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് രാജേഷിന് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ അനുഭവം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത് മോശമായ രീതിയിൽ ഞാൻ കാണുന്നില്ലത്. എല്ലാവർക്കും ഒരു മോശ സമയം വരും. മഹാദേവനടക്കം വന്നിൽ കാളകൂടം വിഷം വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ദേവന്മാരടക്കം ഇങ്ങനെ ചിന്തിച്ച് നിന്ന സമയത്ത് മഹാദേവൻ പറഞ്ഞു, ഞാൻ കുടിച്ചുകൊള്ളാം. അപ്പം ദേവനടക്കം കഷ്ടകാലം വന്നിട്ടുണ്ട്. അതേപോലെ മനുഷ്യന്മാർക്ക് എപ്പോഴും നല്ലതും മോശമായ അവസരം വരും. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ജീവിതമാണ്. വളരെ ചെറിയ ജീവിതത്തിനിടയിൽ സന്തോഷത്തോടെ ജീവിക്കുക, ഏറ്റവും സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നല്ല പാട്ട് കേൾക്കുക. അതിനാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ.
2: നല്ല മലയാള
1: മലയാള പാട്ടുകൾ കേൾക്കുക. ഒപ്പം തന്നെ പറ്റുമെങ്കിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരാൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാളിൽ തന്നെ നമുക്ക് തിരിച്ച് നന്മ കിട്ടും അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു ഏതോ ഒരാൾ കാത്തിരുന്നില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ കമലേച്ചിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നിതിനോ ആരെങ്കിലും ആയിരിക്കാം നമ്മളെ. അതുകൊണ്ട് ശ്രോതാക്കളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുക. കാരണം മാഷ് നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പേരളക്കോളി ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. ഡിസംബറിൽ കലോത്സവം നടക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ചാർജ് എനിക്ക് മാഷാണ് തന്നത്. മൂന്ന് ഗ്രൂപ്പായിട്ട് നടത്തുമ്പോൾ, അപ്പോൾ മറ്റുള്ളവരൊക്കെ ഒരു പി എസ് സി പ്രിപ്പറേഷനായിട്ട് പോകുമ്പോൾ നമ്മുടെ അഞ്ച് പേര്, ഞാൻ നേരത്തെ പറഞ്ഞ മനോജും മാഷും രാജീവും മാഷൊക്കെ ഇരുന്നിട്ട് എങ്ങനെ നടത്തണം, പരീക്ഷ നടത്തണം, ഡെസ്കും ബെഞ്ചും പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളിലൊരു നിമിത്തമുണ്ട്. ഇപ്പം കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കെ കെ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, ഈ ഒരു സ്ഥാപനം കുരിശുവിൻ്റെയും കെ കെയുടെയും ഒരു തലയിൽ ഉദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇത് കേൾക്കാനും. ഇതിപ്പോൾ ഞാൻ സൗദി അറേബ്യ ഞാൻ പറഞ്ഞല്ലോ, സൗദി അറേബ്യയിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ ഇതിന് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാക്കുന്നത് കൃഷ്ണകുമാർ മാഷാണ്. കാരണം അദ്ദേഹത്തിന് ഒരു പി എസ് സി കിട്ടിയിരുന്ന പുള്ളി അങ്ങ് പോയിരുന്നു. ഇങ്ങനത്തെ നമുക്ക് സ്വപ്നം കാണാൻ പോലും നമ്മുടെ ഗ്രാമത്തെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഓരോരാൾ തലയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, അതെൻ്റെ വിധിയാണ് എന്ന രീതിയിൽ നമ്മൾ പിന്നെ കാത്തിരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഒരു പാട്ടുണ്ട്, ഞാൻ അവർ ഇതുവരെ ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും സങ്കടമാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഇന്നേ വരെ ഒരു മോശം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ സിമ്പിൾ ആൻസർ എന്താ, പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത്. നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മളിപ്പം ഒരു തേങ്ങ വരയ്ക്കുമ്പോൾ നമ്മൾ കുഴിച്ചിട്ട തെങ്ങുമെന്നല്ലല്ലോ നമ്മുടെ തേങ്ങ വരയ്ക്കുന്നത്. മുന്നേ ആരോ കുഴിച്ചിട്ട തെങ്ങുമെന്നാണ് ആ തേങ്ങയാണ് നമ്മൾ. നമ്മളെ ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പം കൃഷ്ണകുമാർ മാഷക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനാണെങ്കിലും ഇപ്പോൾ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ സ്കൂളിൻ്റെ മാനേജറാണ്. ഇതുകൂടി വന്നപ്പോൾ ആ സ്കൂളിനേക്കാളും ഒരു പക്ഷേ ശ്രോതാക്കൾക്ക് പല ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് ഈ അനുഭവങ്ങൾ അല്ലെ ഇത്രയൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ അദ്ദേഹമാണ് കാരണം. അതുകൊണ്ട് നമ്മളിലുള്ള നിമിത്തം അല്ലെ നമ്മുടെ കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് എനിക്ക് ശ്രോതാക്കളോട് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ളത്.
0: ബാബട്ട,
2: എനിക്ക് ശ്രോതാക്കളോട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. രാജേഷിനെ പോലെയുള്ള ആളുകൾ, അവർ യഥാർത്ഥത്തിൽ വെളിച്ചം പ്രസരിപ്പിക്കുന്നവരാണ്. അതായത് ഇരുട്ട് നിറഞ്ഞൊരു ലോകം, അവിടെ വെളിച്ചം പ്രസരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു മനുഷ്യജന്മത്തിൻ്റെയും കടമയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തങ്ങളാൽ ആവുന്ന നന്മകൾ സഹജീവികൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നത്. അതാണ് നമ്മുടെ സംസ്കാരം. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിത രീതി നമുക്ക് ചുറ്റുവെപ്പെന്നാണ് നമ്മൾ കാണുകയാണ്. രാജേഷിൻ്റെ പോലെയുള്ള ആളുകളുടെ ജീവിതം ഒരു ലൈറ്റ് ഹൗസ് പോലെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കും. ഇങ്ങനെയുള്ള പ്രകാശത്തുരുത്തുകളെയാണ് നമുക്ക്, അവരിലാണ് നമുക്ക് പ്രതീക്ഷ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ പറഞ്ഞു, തികച്ചും വ്യത്യസ്തനായ ഒരാളെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുകയാണെന്ന്. ആ വ്യത്യസ്തത എന്താണെന്ന് ഈ സമയത്തിനകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ ചർച്ചയുടെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ ബന്ധം തുടരുന്നു. ഇനിയുള്ള പല സന്ദർഭങ്ങളിലും രാജേഷ് എടവനെയും ബാബുരാജ് അയ്യല്ലൂരും നമ്മുടെ സ്റ്റുഡിയോയിലെത്തി കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കും എന്ന് ഉറപ്പിച്ചു പറയാം അല്ലേ. തുടർന്നും പല സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ശബ്ദം റേഡിയോയിലൂടെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം.
1: എന്തായാലും നന്ദി. ഇത്രയും സമയം രാമനും നമ്മുടെ കൂടെ കുറേ വർഷത്തിന് ശേഷം എന്നല്ലേ നമ്മുടെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്നത്. നമ്മുടെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. എന്തായാലും സന്തോഷം ഈ ഒരു അവസരം തന്നതിൽ.
2: തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് അവസരം ഒരുക്കിയ റേഡിയോ മലബാറിനും നന്ദി.
3: റേഡിയോ മലബാറിന്റെ ഈ അഭിമുഖങ്ങളും സംവാദങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ ബാബുരാജ് അയ്യല്ലൂർ പറഞ്ഞതുപോലെ ചില പ്രകാശങ്ങൾ നമുക്ക് ചുറ്റുള്ളവരെ കാണിക്കേണ്ട ചുമതലയാണ് നമ്മളുടെ. മാധ്യമമാണല്ലോ ആ ചുമതല. വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടി നിർവഹിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരുമായിട്ട് രാമൻ നടത്തിയ ഈ ദീർഘ സംഭാഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്.

0: ഒരുപാട് പേർക്ക് അനുകരിക്കാനുള്ള ചില അനുഭവങ്ങൾ ഓരോ വ്യക്തിയിലും ഉണ്ടാവുക. ആ അനുഭവങ്ങൾ നമ്മുടെ ആളുകൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിരാശ ബാധിച്ചവരുടെ ഉള്ളിലേക്ക് അല്പം പ്രത്യാശയുടെ കിരണങ്ങൾ ആ പ്രകാശങ്ങളിലൂടെ എത്തിച്ചേരുക എന്നത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഭാഷണത്തിൻ്റെ അലശ്രുതി അത് തന്നെയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. റേഡിയോ മലബാറിന് അതിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ സാധിച്ച ഒരു ചർച്ച തന്നെയായിരുന്നു ഇരുന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.
1: താങ്ക് യു.
2: ആറ് എപ്പിസോഡുകൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് അനുഭവങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ നമ്മൾ നടത്തിയ നീണ്ട യാത്ര. നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവനെയുമായും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരുമായും രാമകൃഷ്ണൻ പഴശ്ശി, കൃഷ്ണകുമാർ കണ്ണോത്ത് എന്നിവർ നടത്തിയ അഭിമുഖം ഇവിടെ തീരുകയാണ്. എന്നാൽ ജനകീയം തുടർന്ന് കേൾക്കാം വരും ആഴ്ചകളിൽ. ഇതേ ദിവസം ഇതേ സമയം ഇത് റേഡിയോ മലബാർ 89.6 FM. ജനകീയം.
3: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
6: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
5: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
6: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
5: ഇനിയിപ്പ എന്നാ ചെയ്യാ?
6: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
5: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
6: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
5: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
7: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
8: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ റോസ്താംഗിലുള്ള അടൽ ടണൽ രാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2nd ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്കുള്ള ശങ്കർദയാൽ ശർമ്മ പുരസ്കാരങ്ങൾ ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. 240 ഗവേഷണ

0: വിദ്യാർത്ഥികൾക്ക് PhD ബിരുദവും സമ്മാനിക്കും. 2024-25-26 അക്കാദമിക് വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും ഉപരാഷ്ട്രപതി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാമേലിനും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യയും സ്വിറ്റ്സർലാന്റും 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. കുടിയേറ്റം, തൊഴിൽ പങ്കാളിത്തം, ഗതാഗത സാങ്കേതിക വിദ്യകളിലെ സഹകരണം എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ കരാറുകൾ. പ്രതിരോധ രംഗത്തും ആണവോർജ്ജ മേഖലയിലും സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലാന്റിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഒഡീഷയിലെ കോരാപുട്ടിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷൻ നിർമ്മിച്ച എയ്റോ എഞ്ചിന്റെ പുതിയ പതിപ്പ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ആദ്യത്തെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പും അദ്ദേഹം ഇന്ന് നീറ്റിലിറക്കും. 5-ാമത് ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പിന്റെ കീലിന്റെ നിർമ്മാണോദ്ഘാടനവും ശ്രീ സിംഗ് നിർവ്വഹിക്കും. നവീകരിച്ച സ്ലീപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഘടനയും സ്വഭാവവുമുള്ള ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: In a way, what we would today call multi-alignment, which is we have partners who each have their interests, each of these relationships is different, they have different challenges, they have different opportunities. There was a time when the issue unique to India, I think more and more countries today face that, which is how do you engage all the important players in the world.
0: അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മെഥനോളുമായി പോകുന്ന അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷിപ്പിംഗ് മേഖലയ്ക്കായി 200 കോടി രൂപ നിക്ഷേപത്തിൽ ബോഗിബിൽ ടെർമിനലിൽ പുതിയൊരു നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി നടത്തിയ ഈ ചരക്ക് നീക്കം വടക്കു കിഴക്കൻ മേഖലയ്ക്ക് നേരിട്ടുള്ളതും പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു വ്യാപാര ഇടനാഴി പ്രദാനം ചെയ്യുമെന്നും ശ്രീ സോനോവാൾ അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവഴി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചാണ് ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സാധാരണക്കാർ ഉൾപ്പെടെ ഏറെ സഹായകമാവുകയാണ്. സൌജന്യമായി വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 2024 ഫെബ്രുവരിയിൽ നടപ്പാക്കിയ പദ്ധതിയാണിത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുരപ്പുറത്ത് 40% സബ്സിഡിയിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിൽ നിരവധി കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവ് ലഭിക്കുന്നുവെന്ന് പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം അധ്യാപികയും കണ്ണൂർ തളാപ്പ് സ്വദേശിനിയുമായ അനില പറയുന്നു.
4: ഞാൻ വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് 3 വർഷമായി. സാധാരണയായിട്ട് എനിക്ക് കറണ്ട് ബില്ല് 3000 രൂപയൊക്കെ വരാറുണ്ട്. സോളാർ ഘടിപ്പിച്ചത് മുതൽ 250 രൂപയൊക്കെ വരുന്നുള്ളൂ.
0: 2047 വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. 2024 ഡിസംബറിൽ തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. പ്രവർത്തനം ആരംഭിച്ച് ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന്. തിരുവനന്തപുരത്ത് മന്ത്രി MLiju പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ

മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനുശേഷം വിജയം ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നീന്തൽ മത്സരങ്ങൾക്കിടെ തൃശൂർ അക്വാട്ടിക്സ് കോംപ്ലക്സിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തൽ കാറ്റിൽ തകർന്നു വീണ സംഭവത്തിൽ കായിക വകുപ്പ് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OJ ജനീഷ്. സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് നൽകിയതായും മന്ത്രി പറഞ്ഞു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സമൂഹമാധ്യമ സന്ദേശത്തിൽ വ്യക്തമാക്കി. പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. റഷ്യയിൽ നടന്ന 8th മോസ്കോ ഫോർമാറ്റ് ചർച്ചകളിൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനും പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യ. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ, ജോയിന്റ് സെക്രട്ടറി എം സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകിയ ഇന്ത്യൻ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. റഷ്യ, ഇറാൻ, കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ടെൽ അവീവിലേക്കുള്ള ഫ്ളൈ ദുബായ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് യാത്രക്കാരെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഒക്ടോബർ 2 മുതൽ 5 വരെയുള്ള കാലയളവിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലേക്ക് 37 വിമാനങ്ങൾ സർവീസ് നടത്തുകയും 7479 യാത്രക്കാരെ എത്തിക്കുകയും ചെയ്തതായി GCAA വ്യക്തമാക്കി. നിർത്തിവച്ച ഫ്ളൈ ദുബായ് സർവീസുകൾക്ക് പകരമായി ഇത്തിഹാദ് എയർവേസിനൊപ്പം ഇസ്രയേലി വിമാന കമ്പനികൾക്കും ദുബായിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള അനുമതി UAE അധികൃതർ നൽകിയിരുന്നു. യമനിൽ സാദ, അൽജൌസ്, തായിസ് പടിഞ്ഞാറൻ തീരം എന്നിവിടങ്ങളിലായി ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൌൺസിൽ പ്രസിഡന്റ് റിഷാദ് അൽ അലിമി. ഓപ്പറേഷൻ ഡൌൺ ഓഫ് യമൻ എന്ന പേരിട്ട ആക്രമണം ഹൂതികളുടെ കൈവശമുള്ള ബാക്കി പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും യമൻ മുഴുവൻ സർക്കാരിന്റെ അധികാരം വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അൽ അലിമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തായി മലയാളികൾ ഏറ്റെടുത്ത ജനപ്രിയ നോവലായിരുന്നു അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. ഇന്ന് വായനശാലയിലൂടെ റാമിന്റെയും ആനന്ദിയുടെയും മല്ലിയുടെയും കഥ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിന്റെ നിരൂപണം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ, CM കല്ലൂർ.
2: ചെന്നൈ നഗരത്തിന്റെ ഹൃദയ താളവും മനുഷ്യ ബന്ധങ്ങളുടെ സിനിമാറ്റിക് കാവ്യവും ആണ് റാം കെയർ ഓഫ് ആനന്ദി. വായനക്കാരെ വിസ്മയിപ്പിച്ച ഒരു സിനിമാറ്റിക് നോവൽ. മലയാള സാഹിത്യത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ തരംഗങ്ങളിൽ ഒന്നാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. പരമ്പരാഗതമായ അലങ്കാര വിസ്താരങ്ങളോ കടുകെട്ടി സാഹിത്യ പ്രയോഗങ്ങളോ ഇല്ലാതെ വളരെ ലളിത ഭാഷയിൽ മനുഷ്യൻ്റെ ആഴത്തിലുള്ള വികാരങ്ങളെ സ്പർശിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ വിജയം. എഴുത്തുകാർ

ഉത്തരം തന്നെ തൻ്റെ മുഖവരയിൽ പറയുന്നത് പോലെ ഇതൊരു സിനിമാറ്റിക് നോവലാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ ഒരു സിനിമയുടെ ദൃശ്യങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വരുന്ന മാന്ത്രികത ഈ നോവലിലുണ്ട്. പ്രണയം, സൗഹൃദം, യാത്ര, പ്രതികാരം, അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങൾ തുടങ്ങി ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇതിലുണ്ട്. വെറുമൊരു പശ്ചാത്തലമല്ല, ചെന്നൈ ഒരു കഥാപാത്രമാണ്. ആലപ്പുഴയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്ന് സിനിമ പഠിക്കാനും നോവലെഴുതാനുമുള്ള സ്വപ്നങ്ങളുമായി ശ്രീറാം അരവിന്ദ് റാം എന്ന മലയാളി ചെന്നൈ നഗരത്തിലേക്ക് വണ്ടിയിറങ്ങുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ചെന്നൈ നഗരം ഇവിടെ കേവലം ഒരു പശ്ചാത്തലമല്ല, മറിച്ച് കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. അതിൻ്റെ തിരക്കുകൾ, റെയിൽവേ ട്രാക്കുകൾ, കോളേജ് ക്യാമ്പസുകൾ, വിചിത്ര സ്വഭാവമുള്ള മനുഷ്യർ, തമിഴ് സംസ്കാരത്തിൻ്റെ വശ്യത എന്നിവയെല്ലാം വായനക്കാരന് ദൃശ്യാനുഭവമായി മാറുന്നു. ഒരു പുതിയ നഗരത്തിൽ അപരിചിതർക്കിടയിൽ ജീവിതം പച്ചപിടിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പച്ച പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന റാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഏതാനും വിചിത്രവും എന്നാൽ തികച്ചും റിയലിസ്റ്റിക്കുമായ കഥാപാത്രങ്ങളിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. റാം, നോവലിൻ്റെ കേന്ദ്രബിന്ദു, വലിയ സ്വപ്നങ്ങളുള്ള, ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹത്തോടെയും കൗതുകത്തോടെയും നോക്കിക്കാണുന്ന ഒരു പാവം മലയാളിപ്പയ്യൻ. ഇതിലെ ആനന്ദി എന്ന കഥാപാത്രം കോളേജിലെ റിസപ്ഷനിസ്റ്റ്, പണമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, എപ്പോഴും തിരക്കുള്ള, വിചിത്രമായ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി. എന്നാൽ അവളുടെ ഈ പണത്തോടുള്ള ആർത്തിക്ക് പിന്നിൽ കണ്ണീരിൽ കുതിർന്ന വലിയൊരു അതിജീവനത്തിൻ്റെ കഥയുണ്ട്. ആ രഹസ്യമാണ് നോവലിൻ്റെ കാതൽ. പിന്നെ ഒരു കഥാപാത്രം മല്ലി, ട്രാൻസ് വുമൺ. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റാം പരിചയപ്പെടുന്ന മല്ലി എന്ന കഥാപാത്രം ഈ നോവലിൻ്റെ ഏറ്റവും വലിയ സാഹിത്യപരമായ സവിശേഷതയാണ്. മലയാള സാഹിത്യത്തിൽ ഇത്രയും മനോഹരമായും മാന്യമായും അടയാളപ്പെടുത്തിയിട്ട ട്രാൻസ് കഥാപാത്രങ്ങൾ കുറവാണ്. റാമിനോടുള്ള മല്ലിയുടെ നിഷ്കളങ്കമായ സൗഹൃദവും സ്നേഹവും വായനക്കാരുടെ കണ്ണ് നനയിക്കും. പക്ഷേ അവളുടെ വ്യക്തിത്വം ചില ഭാഗങ്ങളിൽ രഹസ്യമുള്ള സ്ത്രീ എന്ന കഥാപരമായ രൂപകൽപ്പനയിൽ ഒതുങ്ങിപ്പോകുന്നു. അവളുടെ സ്വന്തം ശബ്ദത്തിനും സ്വപ്നങ്ങൾക്കും കൂടുതൽ സ്ഥലം നൽകിയിരുന്നുവെങ്കിൽ കഥാപാത്രം കൂടുതൽ ശക്തമായനെ എന്ന് എൻ്റെ വിലയിരുത്തൽ. മല്ലി പോലുള്ള കഥാപാത്രങ്ങൾ നോവലിൻ്റെ സാമൂഹിക പരിധി വികസിപ്പിക്കുന്നു. തിരുനംഗകളുടെ ജീവിതത്തെ കഥയിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിനിധാനപരമായി പ്രധാനമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കഥയുടെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവരുടെ അനുഭവങ്ങൾ അലങ്കാരപരമായോ ഉപകഥാപരമായോ മാത്രം തോന്നാതെ കൂടുതൽ ശക്തമായ സാമൂഹിക പ്രസ്താവനയായി മാറിയിരിക്കുന്നു. ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥയായ പാട്ടിയും റാമിൻ്റെ ജീവിതത്തെയും ചിന്തകളെയും മാറ്റിമറിക്കുന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രമായ മല്ലിയും നോവലിന് വലിയ വൈകാരിക പശ്ചാത്തലം നൽകുന്നു. മല്ലി എന്ന കഥാപാത്രത്തിൻ്റെ നിഷ്കളങ്കതയും അവർ നേരിടുന്ന സാമൂഹിക പ്രതിസന്ധികളും നോവലിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണ്. ഇതൊരു സാധാരണ ബോയ് മീറ്റ്സ് ഗേൾ പ്രണയ കഥ മാത്രമല്ല, പരസ്പരം പൊരുത്തപ്പെടാൻ മടിക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിലെ എനിമീസ് ടു ലവേഴ്സ് കെമിസ്ട്രി വളരെ മനോഹരമായി നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി നിൽക്കുന്ന സൗഹൃദത്തിൻ്റെ പവിത്രതയും നോവൽ ഉയർത്തിപ്പിടിക്കുന്നു. കേവലം ഒരു പ്രണയ സൗഹൃദ കഥ എന്നതിലുപരി ചില പ്രധാന സാമൂഹിക വിഷയങ്ങളിലേക്കും നോവൽ വിരൽ ചൂണ്ടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ അതിജീവനം. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരുടെ നോവുകളും അവരുടെ പോരാട്ടങ്ങളും മല്ലിയിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നു. നഗരത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന പേരിൽ വലിയ നഗരങ്ങളിലെ ചേരികളിലും തെരുവുകളിലും ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ രാഷ്ട്രീയം ഈ നോവൽ ചർച്ച ചെയ്യുന്നു. സാധാരണക്കാരായ ഏതൊരു വായനക്കാരനും എളുപ്പത്തിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന ലളിതവും ഒഴുക്കുള്ളതുമായ ഭാഷയിലാണ് നോവൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഉദ്യോഗജനകമായ കഥാസന്ദർഭങ്ങളും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും വായനക്കാരെ പുസ്തകത്തിൽ കെട്ടിയിടുന്നു.

സ്റ്റീരിയോടൈപ്പ് ആയി പോയിട്ടുണ്ട്. ചില ചെറിയ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ റാം കെയർ ഓഫ് ആനന്ദി എന്നത് വായനക്കാരന് തികച്ചും തൃപ്തികരമായ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു മികച്ച പുസ്തകമാണ്. മലയാള സാഹിത്യത്തിൽ വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ പുതുതലമുറയെ വീണ്ടും വായനശാലകളിലേക്ക് ആകർഷിക്കാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയെ സ്നേഹിക്കുന്നവർക്കും ചെന്നൈ നഗരത്തെ പ്രണയിക്കുന്നവർക്കും നല്ലൊരു ഫീൽ ഗുഡ് സ്റ്റോറി ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും വായിക്കാവുന്ന ഒന്നാണിത്. ജീവിതം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ സുഗമമായിരിക്കില്ല എന്ന് ഇതിലെ കഥാപാത്രങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. വില്ലന്മാരുടെ കടന്നുവരവ് ചെന്നൈ നഗരത്തിൻ്റെ മറ്റൊരു ഇരുണ്ട വശമാണ് എഴുത്തുകാരൻ ഇവിടെ കാണിച്ചു തരുന്നത്. അവിടുത്തെ ക്രിമിനൽ സംഘങ്ങളും ചേരികളിലെ ഗുണ്ടാ വിളയാട്ടങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചില ശത്രുതകളുടെ പേരിൽ റാമിനും സുഹൃത്തുക്കൾക്കും നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാകേണ്ടി വരുന്നത് പാപം മല്ലിക്കാണ്. റാമിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന മല്ലി അവന് നേരെ വരുന്ന ഓരോ അപകടങ്ങളെയും സ്വന്തം നെഞ്ച് കാണിച്ച് തടുക്കുകയാണ്. നോവലിൻ്റെ ഈ ഭാഗം വായനക്കാരെ അങ്ങേയറ്റം ഭയപ്പെടുത്തുകയും ആകാംക്ഷയുടെ മുനമ്പിൽ നിർത്തുകയും ചെയ്യും. ഈ നോവലിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വലിയൊരു ട്വിസ്റ്റാണ്. സിനിമ ചെയ്യുക എന്ന റാമിൻ്റെ സ്വപ്നം ഏകദേശം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് വിധി വീണ്ടും വില്ലനാകുന്നത്. നോവലിൻ്റെ അവസാന ഭാഗങ്ങളിൽ നടക്കുന്ന ഒരു അപ്രതീക്ഷിത സംഭവം റാമിൻ്റെയും ആനന്ദിയുടെയും ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു. വായനക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്നാൽ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വേർപിരിയലോ നഷ്ടമോ കഥയിലുണ്ടാകുന്നുണ്ട്. ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഹാപ്പി എൻഡിങ്ങിന് പകരം ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെയാണ് അഖിൽ പി ധർമ്മജൻ ഇവിടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ആനന്ദിയുടെ കണ്ണീരും റാമിൻ്റെ നിസ്സഹായാവസ്ഥയും അവസാന പേജുകളിൽ നമ്മുടെ ഉള്ളിലേക്കുന്നതാണ്. എങ്കിലും ഈ നോവൽ നമ്മളെ നിരാശയിലേക്ക് അടുപ്പിക്കുന്നില്ല. തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത മനുഷ്യൻ്റെ അതിജീവനമാണ് ഇതിൻ്റെ അവസാന സന്ദേശം. എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടാലും മുന്നോട്ട് ജീവിച്ചേ തീരൂ എന്ന് കഥാപാത്രങ്ങൾക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെന്നൈ നഗരം റാമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കവർന്നെടുത്തുവെങ്കിലും അവനെ ഒരു പക്വതയുള്ള മനുഷ്യനാക്കി മാറ്റിയാണ് മടക്കി അയക്കുന്നത്. വെറും ഒരു കഥ എന്നതിനപ്പുറം സ്വന്തം നാടുവിട്ട് പരദേശങ്ങളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെയും യുവാക്കളുടെയും പ്രതിഫലനമാണ് ഈ പുസ്തകം. ചെന്നൈയിൽ ജീവിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അവിടെ പഠിച്ചിട്ടുള്ളവർക്കോ ഈ നോവലിലെ ഓരോ തെരുവും സ്വന്തം ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഒരു നല്ല സിനിമ കണ്ടിറങ്ങുന്ന സംതൃപ്തിയോടെയും അതേസമയം കണ്ണീരൊരു തുള്ളി കണ്ണീരോടെയുമാണ് നമ്മൾ ഈ പുസ്തകം അടച്ചു വയ്ക്കുക. അഖിൽ പി ധർമ്മജൻ എന്ന എഴുത്തുകാരൻ്റെ വിജയം തന്നെ അതാണ്. വായനക്കാരൻ്റെ വികാരങ്ങളെ അത്രമേൽ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്ത വായനക്കായി ഈ പുസ്തകം തിരഞ്ഞെടുക്കുക. ചെന്നൈ നഗരത്തിൻ്റെ മണമുള്ള സൗഹൃദത്തിൻ്റെ ചൂടുള്ള ഈ കഥ നിങ്ങളുടെ ഹൃദയവും കീഴടക്കും. മറ്റൊരു പുസ്തകത്തിനും കിട്ടാത്ത ഒരു സൗന്ദര്യം നമുക്ക് ഈ നോവലിൽ കാണാം. ഒരു നോവലിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ മധ്യഭാഗമാണ്. റാം ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നതോടെ കഥയുടെ വേഗത മാറുകയാണ്. അവിടെ വെച്ചാണ് അവൻ തൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ വെട്രിയെയും രേഷ്മയെയും പരിചയപ്പെടുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ സഹോദരങ്ങളാണെന്ന് തോന്നും. പക്ഷേ കഥയുടെ മധ്യഭാഗത്ത് നോവലിസ്റ്റ് ഒരു വലിയ സത്യം തുറന്നു പറയുന്നു. അവർ സഹോദരങ്ങളല്ല, മറിച്ച് മറ്റാനമ്മയുടെ മക്കളാണ്. രക്തബന്ധമില്ലാതിരുന്നിട്ടും അവർക്കിടയിലുള്ള ആഴമേറിയ സ്നേഹവും പരസ്പരമുള്ള കരുതലും വായനക്കാരൻ്റെ കണ്ണു നനയിക്കുന്ന ഒന്നാണ്. നഗരത്തിലെ ചതിക്കുഴികളിൽ വീണുപോകുന്ന വെട്രിയെ രക്ഷിക്കാൻ രേഷ്മ നടത്തുന്ന പോരാട്ടങ്ങൾ നോവലിന് വലിയൊരു നാടകീയത നൽകുന്നുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ ആനന്ദിയുടെ മറ്റൊരു മുഖം കാണുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വെറുമൊരു റിസപ്ഷനിസ്റ്റ് മാത്രമല്ല അവൾ. പണത്തോട് അമിതമായ ആർത്തിയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് റാം ആദ്യം ആനന്ദിയെ കാണുന്നത്. എന്തിനും ഏതിനും പണം വാങ്ങുന്നവൾ. എന്നാൽ കഥയുടെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ ആനന്ദി എന്തിനാണിങ്ങനെ പണത്തിന് പിന്നാലെ പായുന്നത് എന്നതിൻ്റെ രഹസ്യം ചുരുളഴിയുകയാണ്. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ കടുത്ത ദാരിദ്ര്യത്തിലും പ്രതിസന്ധിയിലും കഴിയുന്ന സ്വന്തം കുടുംബത്തെ താങ്ങി നിർത്താൻ വേണ്ടിയാണ് അവൾ ആ നഗരത്തിൽ ഒരൊറ്റയാൾ പോരാട്ടം നടത്തുന്നത്.

0: വായനക്കാർക്ക് അവളോട് തോന്നിയിരുന്ന ദേഷ്യം ബഹുമാനമായി മാറുന്ന ഭാഗമാണിത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതോടെയാണ് റാമിന് അവളോട് പ്രണയം തോന്നിത്തുടങ്ങുന്നത്. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് റാം മല്ലി എന്ന ട്രാൻസ് വുമണിനെ കാണുന്നത്. സമൂഹത്തിൻ്റെ എല്ലാത്തരം ക്രൂരതകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാൾ. പക്ഷേ റാമിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും മല്ലിയെ അവൻ്റെ വലിയൊരു കാവലാളാക്കി മാറ്റുന്നു. നോവലിൻ്റെ മധ്യഭാഗത്ത് മല്ലിയുടെ ജീവിതത്തിലെ കറുത്ത ഏടുകൾ എഴുത്തുകാരൻ വരച്ചു കാട്ടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലെ രാത്രികാല അതിജീവനങ്ങളും പോലീസിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർ നേരിടുന്ന അതിക്രമങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പിടയും. മല്ലി റാമിനോട് പറയുന്ന ഒരു വാചകമുണ്ട്: ഞങ്ങൾക്കും വിശപ്പും സ്നേഹവുമൊക്കെ ഉണ്ട് തമ്പി. അത് വായനക്കാരൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഒന്നാണ്. നമ്മൾ കാണുന്ന മിന്നിത്തിളക്കമുള്ള മാളുകളും ഐടി പാർക്കുകളുമെല്ലാം ചെന്നൈ. അതിൻ്റെ തെരുവുകളിലും ചേരികളിലും ഒരു നേരത്തെ ഭക്ഷണത്തിനായി കഷ്ടപ്പെടുന്ന, എന്നാൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരെയാണ് അഖിൽ ഈ നോവലിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അമ്മ ഉണവകങ്ങളും അവിടുത്തെ ഒരു രൂപയുടെ ഇഡലിയും സാധാരണക്കാരുടെ വിശപ്പടക്കുന്ന കാഴ്ചകൾ നോവലിൽ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. റാം, ആനന്ദി, ബെട്രി, രേഷ്മ, മല്ലി ഇവരെല്ലാം കൂട്ടിയിണക്കുന്നത് അവർ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥയായ പാട്ടി എന്ന സ്ത്രീയാണ്. ആ നഗരത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ വൃദ്ധയ്ക്ക് ഈ നാല് യുവാക്കൾ അവരുടെ സ്വന്തം മക്കളെപ്പോലെയായി മാറുന്നു. പരസ്പരം താങ്ങാകുന്ന മനുഷ്യരുടെ ഈ കൂട്ടായ്മയാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ ഭാഗം. വലിയ സ്വപ്നങ്ങളുമായി പോകുന്ന ഏതൊരു സാധാരണക്കാരനും റാം കെയർ ഓഫ് ആനന്ദിയിലെ സന്ദർഭങ്ങളുമായി പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് വെറുമൊരു പ്രണയകഥയല്ല, മറിച്ച് അതിജീവനത്തിൻ്റെ വലിയൊരു പാഠപുസ്തകമാണ്. ഈ കഥയുടെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ചെന്നൈ നഗരത്തിൻ്റെ ഒരു ചിത്രം റാം ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നു. പരിമിതികളും അന്തിമവിധിയും ഈ കൃതിയെ വെറും പ്രണയ നോവൽ എന്ന് വിളിക്കുന്നത് ചുരുക്കി വായിക്കലായിരിക്കും. അതേസമയം ഇതിനെ ആഴത്തിലുള്ള സാമൂഹിക മനഃശാസ്ത്ര നോവലായി വിശേഷിപ്പിക്കുന്നതും അതിരുകടക്കലാകും എന്ന് എനിക്ക് തോന്നുന്നു. ജനപ്രിയ സാഹിത്യത്തിൻ്റെ ആവേശവും ചില സാമൂഹിക വിഷയങ്ങളുടെ സാന്നിധ്യവും ചേർന്ന് സിനിമാറ്റിക് സാമൂഹിക പ്രണയ നോവൽ എന്നതാണ് കൂടുതൽ കൃത്യമായ നിർവചനം. പൈംഗിളി സാഹിത്യം എന്ന വിമർശനം കൃതിയുടെ ലാളിത്യത്തെയും അതിരുകടന്ന വികാര പ്രകടനങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. എന്നാൽ ജനപ്രിയത മാത്രം സാഹിത്യഗുണത്തിൻ്റെ തെളിവല്ലെന്നും മറുവശത്ത് ഗൗരവമുള്ള സാഹിത്യം ലളിതമായി എഴുതാൻ പാടില്ലെന്ന ധാരണയും ശരിയല്ലെന്ന് ഓർക്കണം. കൃതിയെ ചുറ്റിപ്പറ്റിയ പുരസ്കാര വിവാദം ജനപ്രിയ സാഹിത്യവും ഉന്നത സാഹിത്യവും തമ്മിലുള്ള അതിർത്തിയെക്കുറിച്ചുള്ള ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്. അന്തിമ വിലയിരുത്തൽ വായനക്കാരനെ ആകർഷിക്കുകയും നഗരജീവിതത്തിൻ്റെയും ബന്ധങ്ങളുടെയും ചില വേദനകൾ അനുഭവിക്കുകയും ചെയ്യുന്ന വിജയകരമായ ജനപ്രിയ നോവലാണിത്. ആഖ്യാനവേഗം, ദൃശ്യഭംഗി, വികാര സാന്ദ്രത എന്നിവയിൽ ഇത് ശക്തമാണ്. എന്നാൽ സാമൂഹിക വിഷയങ്ങളുടെ ആഴം, ചില കഥാപാത്രങ്ങളുടെ സ്വതന്ത്ര വികസനം, നാടകീയതയുടെ നിയന്ത്രണം എന്നിവയിൽ കൂടുതൽ മികവ് സാധ്യമായിരുന്നു. യുവ വായനക്കാർക്കും ലളിതമായ ഭാഷയിൽ സമകാലിക പ്രണയവും സാമൂഹിക പശ്ചാത്തലവും വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ശുപാർശ ചെയ്യാം. എന്നാൽ സങ്കീർണമായ മനഃശാസ്ത്രപരമായോ ഭാഷാപരമായോ പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് പരിമിതമായ അനുഭവമായേക്കാം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ പോജോ ബോർഡ്, മെർക്കുറി ഐലൻഡ്, ലോകാവസാനം എന്നീ പുസ്തകങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ കാണപ്പെടുന്നു. ചില ബന്ധങ്ങൾ നമ്മെ സ്വന്തമാക്കാൻ വരുന്നതല്ല, നമ്മളിൽ നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. നഗരം മാറിയാലും കാലം കടന്നുപോയാലും ഒരിക്കൽ ഹൃദയത്തിൽ ഇടം നേടിയവർ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും യാത്രയാകുന്നില്ല.
1: അഖിൽ പി തർമജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ, സി എം കല്ലൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റാം കെയർ ഓഫ് ആനന്ദി പോലെ തന്നെ സമാന സമയത്ത് ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു നോവലായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നിമ്ന വിജയ് എഴുതിയ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനമാണ് അടുത്തത്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വൈകാ സജീവൻ, വെള്ളിയാംപറമ്പ്.

നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവൽ വായിച്ചു തീർന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത് അതിഥി എന്ന പെൺകുട്ടിയുടെ മാത്രം കഥയല്ല എന്നാണ്. അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയൊക്കെയോ നമ്മളെയും നമ്മുടെ സൗഹൃദങ്ങളെയും പ്രണയങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സ്വപ്നങ്ങളെയും ഈ നോവലിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കുമ്പോൾ അതിഥി ഒരു കഥാപാത്രം മാത്രമായി തോന്നാതെ നമുക്ക് പരിചയമുള്ള ഒരാളായി മാറുന്നു. പുതിയ ജോലിയിൽ പ്രവേശിക്കാനായി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുന്ന 22-കാരിയായ അതിഥി ശ്രീനിവാസനിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. പരിചിതമായ ജീവിതത്തിൽ നിന്ന് മാറി ഒരു പുതിയ നഗരത്തിലേക്കെത്തുന്ന അവൾക്ക് മുന്നിൽ പുതിയ ആളുകളും പുതിയ ബന്ധങ്ങളും പുതിയ അനുഭവങ്ങളുമാണ്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ അതിഥി പതുക്കെ സ്വന്തം ലോകം കെട്ടിപ്പടുക്കുന്നു. അതിഥിയുടെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് അവളുടെ വ്യക്തിഗത ഡയറി. അവൾക്ക് പരിചയമില്ലാത്ത ഒരാളോട് കത്തെഴുതുന്നത് പോലെയാണ് അതിൽ തൻ്റെ ചിന്തകളും അനുഭവങ്ങളും രേഖപ്പെടുത്തുന്നത്. സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരിടമായി ആ ഡയറി മാറുന്നു. ആ ഡയറി അതിഥിയുടെ ഉള്ളിലെ മറ്റൊരു അതിഥിയെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പുറമേ ധൈര്യമായി തോന്നുന്ന ഒരാളുടെ ഉള്ളിൽ എത്രയോ ചോദ്യങ്ങളും വേദനകളും പ്രതീക്ഷകളും ഉണ്ടാകാമെന്ന് അതിലൂടെ മനസ്സിലാക്കാം. ബാംഗ്ലൂരിലെ ജീവിതത്തിൽ അതിഥിക്ക് ലഭിക്കുന്ന സൗഹൃദങ്ങളും വളരെ പ്രധാനമാണ്. സാക്ഷി, അശ്വിനി, ദേവിക, ലയ, ആദി, ശക്തി, ഗീതു ചേച്ചി തുടങ്ങിയവർ അവളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടേതായ പ്രശ്നങ്ങളും സന്തോഷങ്ങളും വേദനകളുമുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്ന അതിഥി പലപ്പോഴും എല്ലാവർക്കും ഒരു താങ്ങായി മാറുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയം ഇതാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യനും നമ്മൾ അറിയാത്തൊരു കഥയുമായി നടക്കുന്നവരാണ്. പുറമെ സന്തോഷത്തോടെ കാണുന്ന ഒരാൾക്കുള്ളിൽ വലിയൊരു വിഷമമുണ്ടായേക്കാം. അതിഥി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൾ മനസ്സിലാക്കുന്നതും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നോവലിലെ കഥാപാത്രങ്ങൾ വെറും കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളായി നിൽക്കുന്നില്ല. ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ വശം കാണിച്ചു തരുന്നു. മറ്റൊരാളുടെ ജീവിതം അവർക്കിഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാൻ ഉള്ള അവകാശത്തെക്കുറിച്ചും ആ തിരഞ്ഞെടുപ്പുകളിൽ സമൂഹം എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചും ഈ നോവൽ ചിന്തിപ്പിക്കുന്നു. അതിഥിയുടെ ജീവിതത്തിലേക്ക് പിന്നീട് ശരൺ വാസുദേവ് എത്തുന്നു. നഷ്ടപ്പെട്ടു പോയ അവളുടെ ഡയറി തിരികെ നൽകാൻ അവളെ തേടിയെത്തുന്ന ശരൺ പിന്നീട് അവളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുന്നു. അവരുടെ ബന്ധം വളരുന്ന രീതി നോവലിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗങ്ങളിലൊന്നാണ്. ശരൺ അതിഥിക്ക് നൽകുന്ന ഓർക്കിഡ് പൂക്കൾ അവരുടെ ബന്ധത്തിൻ്റെ മനോഹരമായ ഒരു ഓർമ്മയായി മാറുന്നു. പക്ഷേ പ്രണയം എല്ലായ്പ്പോഴും സന്തോഷം മാത്രമല്ല നൽകുന്നത്. അതിഥിയുടെ ജീവിതത്തിൽ സ്നേഹത്തോടൊപ്പം വേദനയും നിരാശയും കടന്നുവരുന്നു. ഇവിടെ നോവൽ നമ്മോട് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഒരാളെ സ്നേഹിക്കുന്നത് നല്ലതാണ്, പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ മുഴുവൻ അർത്ഥവും മറ്റൊരാളിൽ മാത്രം കണ്ടെത്തുന്നത് നമ്മളെ കൂടുതൽ ദുർബലരാക്കാം. സ്നേഹത്തിനൊപ്പം സ്വയം സ്വീകരിക്കാനും സ്വയം മനസ്സിലാക്കാനും പഠിക്കേണ്ടതുണ്ട്. അതിഥിയുടെ ജീവിതത്തിൽ കുടുംബവും സമൂഹവും സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളും അവളുടെ ഭൂതകാലവും പ്രധാനമാണ്. മറ്റുള്ളവർ നിശ്ചയിക്കുന്ന രീതിയിൽ ജീവിക്കണമെന്ന സമ്മർദ്ദം എത്രത്തോളം ഒരാളുടെ മനസ്സിനെ ബാധിക്കുമെന്ന് അവളുടെ ജീവിതത്തിലൂടെ കാണാം. അതിഥി മറ്റുള്ളവർക്ക് ധൈര്യം നൽകുന്ന ഒരാളായിരിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവൾക്ക് തളർച്ച അനുഭവപ്പെടുന്നു. ഇതാണ് കഥാപാത്രത്തെ കൂടുതൽ മനുഷ്യസഹജമാക്കുന്നത്. എനിക്ക് ഏറ്റവും ശക്തമായി തോന്നിയ ആശയം സ്വയം സ്നേഹിക്കുക എന്നതാണ്. എഴുത്തുകാരി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ആശയം വെറുമൊരു പ്രചോദന പുസ്തകമായി പറയാതെ ഒരു കഥയ്ക്കുള്ളിൽ അവതരിപ്പിക്കാനാണ് നോവൽ ശ്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ സ്വന്തം തീരുമാനങ്ങൾ ഉപേക്ഷിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലവരായി നിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ നമ്മളോട് തന്നെ അനീതിയാകുന്നു. ഏറ്റവും സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ നമ്മൾ എവിടെയാണ്? നോവലിൻ്റെ അവസാനം ഈ ആശയം കൂടുതൽ ശക്തമാകുന്നു. ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും മുന്നോട്ടു പോകില്ല. എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസം ജീവിതത്തിൽ എത്ര

0: പ്രധാനമാണെന്ന് അതിഥിയുടെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിംദാവിജയുടെ ഭാഷയും കഥ പറയുന്ന രീതിയും ലളിതമാണ്. വലിയ ആശയങ്ങൾ പോലും സാധാരണ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. യുവതലമുറയ്ക്ക് ഈ നോവലുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണെന്ന് തോന്നുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പേര് അവസാനം ഒരു പുസ്തകത്തിൻ്റെ പേരായി മാത്രം തോന്നുന്നില്ല, അത് നമ്മൾ നമ്മളോട് എഴുതേണ്ട ഒരു കത്തായി മാറുന്നു. ജീവിതത്തിൽ എത്ര പേർ നമ്മളെ സ്നേഹിച്ചാലും എത്ര പേർ നമ്മളെ വിട്ടുപോയാലും നമ്മളെ നമ്മൾ ഉപേക്ഷിക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഒടുവിൽ എല്ലാവരെയും സ്നേഹിക്കുന്നതിനിടയിൽ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നു പോകരുത് എന്നൊരു ചെറിയ വലിയ സന്ദേശമാണ് ഈ നോവൽ എനിക്ക് നൽകിയത്. ജീവിതം എത്ര സങ്കീർണമായാലും എത്ര ബന്ധങ്ങൾ മാറിയാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക, അതുതന്നെയാണ് അതിഥിയുടെ കഥയിൽ നിന്ന് ഞാൻ ഏറ്റെടുത്ത ഏറ്റവും വിലപ്പെട്ട കാര്യം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിന്റെ അവലോകനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വൈക്കാ സജീവൻ, വെള്ളിയാംപറമ്പ്. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിൽ ഇന്ന് 1990-2000 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടലിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ ആഴവും അച്ഛന്റെയും മകളുടെയും സ്നേഹവും പ്രണയവും പ്രതീക്ഷയും വിരഹവും ഒപ്പം ജീവിതത്തിന്റെ നൊമ്പരങ്ങളും വരച്ചുകാട്ടിയ മനോഹരമായ ഒരു ചിത്രമായിരുന്നു 1991 December 1 തിയേറ്ററുകളിൽ എത്തിയ അമരം എന്ന മലയാള ചലച്ചിത്രം. ഭരതൻ സംവിധാനം ചെയ്ത അമരം മലയാളിയുടെ മനസ്സിൽ ഇന്നും മായാത്തൊരു ചിത്രമാണ്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനത്തിൽ ഈ ഗാനം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: 1992 നവംബർ 5 പുറത്തിറങ്ങിയ ചിത്രമാണ് സൂര്യഗായത്രി. വാക്കുകൾക്ക് കവിതയുടെ സൗന്ദര്യം നൽകിയ ONV, ആ വരികൾക്ക് സംഗീതത്തിന്റെ മാധുര്യം പകർന്ന രവീന്ദ്രൻ മാസ്റ്റർ, യേശുദാസും ചിത്രയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്.

0: ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മധു മുട്ടം വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് ഇനി. 1993 ഡിസംബർ 25 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
2: 1997 February 24 പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചലച്ചിത്രമാണ് 5-സ്റ്റാർ ഹോസ്പിറ്റൽ. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ ഈണം നൽകിയ ഈ ഗാനം പാടിയത് യേശുദാസ്.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7220-9000-18.
3: പ്രണയം എന്ന വികാരത്തിന് ഇത്രയും മൃദുലമായൊരു ഭാഷയുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ഗാനം 1997 September 4 തിയേറ്ററിൽ എത്തിയ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഈ ഗാനം പാടിയത് MG ശ്രീകുമാർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880 111933600. cm vistara,
0: cm vistara nilluni.
2: ബാല്യത്തിന്റെ നിഷ്കളങ്കതയും

കൗമാരത്തിന്റെ ആദ്യത്തെ പ്രണയഭാവങ്ങളും ഗൃഹാതുരമായ ഓർമ്മകളും ഉണർത്തുന്ന മനോഹരമായ ഗാനം. 1998 പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ കൈതപ്രം ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ച ഈ ഗാനം പാടിയത് ചിത്ര.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: പറയാതെ പോയ വാക്കുകൾ, പങ്കുവെക്കാതെ പോയ സങ്കടങ്ങൾ, ഒരിക്കൽ സ്വന്തമായിരുന്ന ചില ഓർമ്മകൾ, ഇവയെല്ലാം ഈ പാട്ടിലൂടെ വീണ്ടും തിരിച്ചെത്തുന്നു. 1998 December 4 തിയേറ്ററിൽ എത്തിയ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ഈ ഗാനം പാടിയത് യേശുദാസ്.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: 1999 സെപ്റ്റംബർ 6 തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് ദീപസ്തംഭം മഹാശ്ചര്യം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരിയുടെ ഈണം. യേശുദാസാണ് ഈ ഗാനം ആലപിച്ചത്.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മണിമുറ്റ താവണിപ്പന്തൽ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം. ഈ ഗാനം ആലപിച്ചത് യേശുദാസും സുജാതയും.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഒരുമിച്ച് നടന്ന വഴികൾ, പങ്കിട്ട സ്വപ്നങ്ങൾ, പറയാതെ പോയ വാക്കുകൾ എല്ലാം ഒടുവിൽ ഒരു വിടപറയലിന്റെ നൊമ്പരമായി മാറുമ്പോൾ മനസ്സ് അറിയാതെ മന്ത്രിക്കുന്നു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്ത് കാണാം. 2002 February 8 തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് കണ്ണകി. കൈതപ്രത്തിന്റെ കാവ്യഭാവനയ്ക്ക് കൈതപ്രം വിശ്വനാഥിന്റെ സംഗീത സംവിധാനം. ഈ ഗാനം പാടിയത് യേശുദാസ്.

0: മധുരഗീതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി 1990-2000 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ ഏതാനും ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരം.

സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, 9:30 ഗാനലയം, റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ, 2 അതിഥി ഭാഷാഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 നാട്ടിലെ പാട്ട്, 10 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ച്വെൽ ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകകണ്ഠമായല്ലാതെയോ ഭൂരിപക്ഷമില്ലാതെയോ എടുത്ത നിയമപരമല്ലാത്ത തീരുമാനങ്ങൾ അസാധുവാകുമെന്ന് സുപ്രീംകോടതി. രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ അംഗീകാരമില്ലാതെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തതെന്ന പരാതിയിലാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഹർജി തീർപ്പാകും വരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ജ്ഞാനേഷ് കുമാറിനെ വിലക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി PAC ചെയർമാൻ അടക്കമുള്ളവർ സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി. അഭ്യസ്ത വിദ്യരായ യുവതലമുറയുടെ ഏക പ്രതീക്ഷയായ PAC സംരക്ഷിക്കണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ചോദ്യം ചെയ്ത് PAC നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സ്ത്രീകൾക്കു നേരെ അതിക്രമം നടത്താൻ തുനിയുന്നവരുടെ മനസ്സിൽ ഭയമുണ്ടാക്കാൻ സാധിക്കണമെന്ന് സുപ്രീംകോടതി. സ്ത്രീകൾക്ക് നഗരത്തിൽ രാത്രി വൈകിയും ഭയമില്ലാതെ സഞ്ചരിക്കാനാകണമെന്നും പറഞ്ഞു. ഡൽഹിയിൽ ഈയിടെ നടന്ന ബലാത്സംഗ സംഭവങ്ങളിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. പാലക്കാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിയതിനു പിന്നാലെ EN സുരേഷ് ബാബുവിന്റെ പേരിൽ CPM സംസ്ഥാന നേതൃത്വം കടുത്ത അച്ചടക്ക നടപടി കുരുങ്ങുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കാൻ

കേരളത്തിൽ നിന്ന് പോകുന്ന പ്രത്യക്ഷ രാഷ്ട്രീയമില്ലാത്ത യുവതീ യുവാക്കളുടെ പശ്ചാത്തലം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കുന്നു. അംഗീകൃത രാഷ്ട്രീയ സംഘടനകളിൽ അല്ലാത്ത നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് തയ്യാറാക്കും. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കർഷക സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 8 പേർ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ നടത്തുന്ന ജഡ്ജിക്കെതിരായ പരാതികളിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ട്രഷറിയിൽ പണമില്ലാതെ വരുമ്പോൾ സംസ്ഥാനങ്ങൾ ഓവർ ഡ്രാഫ്റ്റിനെ ആശ്രയിക്കുന്നത് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് സമിതിയുടെ ശുപാർശ. നിലവിൽ 14 ദിവസം ഓവർ ഡ്രാഫ്റ്റിൽ തുടരാം. ഇത് 10 ആക്കണം എന്നാണ് ശുപാർശ. സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദത്തിൽ 36 ദിവസം വരെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമായിരുന്നു. ഇത് 30 ആക്കണമെന്നും ശുപാർശയുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ തട്ടിപ്പു നടത്തിയ സംഭവത്തിൽ അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്താൻ പോലീസ്. അതിന് അനുമതി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പിന് കത്തു നൽകി. PSC നടത്തിയ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ. പരീക്ഷാ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അഡീഷണൽ സെക്രട്ടറി ആർ ഹരി, ഡെപ്യൂട്ടി ഡയറക്ടർ പി സതീഷ് എന്നിവർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. വനിതയടക്കം 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ചു. ന്യൂഡൽഹി ജന്തർ മന്തർ പ്രതിഷേധത്തിനിടെ വനിതാ യൂട്യൂബറോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച യൂട്യൂബർമാരെ കസ്റ്റഡിയിലെടുത്തു. പരാതിക്കാരിയടക്കം 18 പേരെയാണ് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്തുനിന്ന് നീക്കിയത്. 2026 സെപ്റ്റംബറിൽ രാജ്യത്തെ പാചകവാതക ആവശ്യകതയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 9% ഇടിവ് എന്ന റിപ്പോർട്ടുകൾ. ദേശീയപാത 66 വികസന പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ചതോടെ കണ്ണൂർ തലശ്ശേരി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമാവുന്നു എന്ന് റിപ്പോർട്ടുകൾ. കിഴുത്തള്ളി, എളയാവൂർ, തിലാനൂർ, ചാല മേഖലകളിലാണ് നിർമ്മാണം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നത്. കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ ജീവനക്കാരുടെ സമരമാണ് പണി തടസ്സപ്പെടാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു. ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്ക്പിറ്റിൽ ക്യാപ്റ്റനെ കുത്തിവീഴ്ത്തി വിമാനം തകർക്കാൻ ശ്രമിച്ച സഹ പൈലറ്റ് ഹമാം അൽ ഹമ്മാദിയുടെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണ മാതൃകയിൽ ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ഇടിച്ചിറക്കി വൻ ദുരന്തമുണ്ടാക്കാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിമാനം റാഞ്ചിയ ശേഷം എഞ്ചിനുകൾ ഓഫാക്കി വിമാനത്താവളത്തിലെ കെട്ടിടത്തിലേക്കോ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളിലേക്കോ ഇടിച്ചിറക്കാനായിരുന്നു 29-കാരനായ സഹ പൈലറ്റ് ലക്ഷ്യമിട്ടത്. ക്യാപ്റ്റനെ കൊലപ്പെടുത്തിയ ശേഷം വിമാനം സാധാരണ നിലയിൽ മുന്നോട്ടു കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ഹമ്മാദി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ചന്ദ്രനിൽ സ്ഥിരം മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ കിടമത്സരത്തിലെന്ന് റിപ്പോർട്ടുകൾ. ഭാവിയിലെ ചാന്ദ്രനിലയങ്ങൾക്കും വിഭവ പര്യവേക്ഷണത്തിനും ചൊവ്വ ഉൾപ്പെടെ മറ്റ് അന്യഗ്രഹ ദൗത്യങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചന്ദ്രനിലെ ഒരു രാത്രി ഭൂമിയിലെ 2 ആഴ്ചയിലേറെ നീളുന്നതിനാൽ സൗരോർജത്തെ മാത്രം ആശ്രയിക്കുന്നത് പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് ഇത്. തെക്കൻ നൈജീരിയയിൽ 25 യാത്രക്കാരും 7 ജീവനക്കാരും ഉൾപ്പെടെ 32 പേരുമായി സഞ്ചരിച്ച സൈനിക വിമാനം തകർന്നു വീണു. അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഔദ്യോഗികമായി വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ചെറുപുഴ പഞ്ചായത്തിൽ കവുങ്ങുകളുടെ രോഗ കീടബാധ പഠിക്കാൻ ജില്ലാതല ടാസ്ക് ഫോഴ്സ് കൃഷിയിടം സന്ദർശിച്ചു. മട്ടന്നൂർ മണ്ഡലത്തിലെ തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ആലാച്ചി, മച്ചൂർമല, മാലൂർ, പെരിങ്ങാനം, തില്ലങ്കേരി റോഡിന്റെ വികസനത്തിന് വഴി തെളിയുന്നു എന്ന് റിപ്പോർട്ടുകൾ. റോഡ് നവീകരണത്തിന് 38 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി VK സനോജ് MLA അറിയിച്ചു. തില്ലങ്കേരി മച്ചൂർമലയിൽ അന്താരാഷ്ട്ര യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനായി 11 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 300 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായിട്ടുണ്ട്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ 3 പ്രധാന റോഡുകൾ KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനുള്ള നടപടി തുടങ്ങി. എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കാൻ മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നിയോജക മണ്ഡലം പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിൽ ധാരണയായി. വൈദ്യുതി പ്രതിസന്ധിക്കുള്ള ശാശ്വത പരിഹാരത്തിന് ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.

0: പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പേരാവൂർ അഗ്നിരക്ഷാ നിലയത്തിന് കെട്ടിടം നിർമ്മിക്കാൻ 4 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 11.74 കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവുമായി യുവാവിനെ എയർപോർട്ട് കസ്റ്റംസ് വിഭാഗം പിടികൂടി. കർണാടക കാർവാർ സ്വദേശിയായ മുഹമ്മദ് സുഹേൽ ആണ് അറസ്റ്റിലായത്. കോലാലംപൂരിൽ നിന്ന് ലഭിച്ച കഞ്ചാവ് സുഹേൽ തന്റെ ബാഗേജിൽ 12 പാക്കറ്റുകളിലായാണ് സൂക്ഷിച്ചിരുന്നതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മൂട്ടയുടെ കടിയേറ്റ കാസർഗോഡ് കുടുംബത്തിന് 30,000 രൂപ നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ വിധി. കേരള ക്ലസ്റ്റർ നവോദയ വിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന കലാമത്സരങ്ങൾക്ക് ഇന്ന് പെരിയ നവോദയ വിദ്യാലയത്തിൽ തുടക്കമാവും. മാഹി സെന്റ് തെരേസ ബസലിക്കയിൽ വിശുദ്ധ അമ്മ തെരേസയുടെ തിരുനാളിന് കൊടിയേറി. ഇന്നലെ രാവിലെ 11:30 ബസലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 157.379 ഗ്രാം MDMA യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി AP നിസാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തെ തുടർന്ന് പ്ലാസ്റ്റിക് നിർമ്മാണ വ്യവസായ മേഖല പ്രതിസന്ധിയിൽ എന്ന റിപ്പോർട്ടുകൾ. അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും അനിയന്ത്രിത വിലക്കയറ്റവും കാരണം മേഖലയിലെ 60% പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റുകളും പൂട്ടലിന്റെ വക്കിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏഷ്യൻ U17 വനിതാ ഫുട്ബോൾ യോഗ്യതാ ടൂർണമെന്റിൽ ഇന്ത്യക്ക് തകർപ്പൻ തുടക്കം. ഇറാഖിനെയാണ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ കളിയിൽ ഇന്ത്യ തകർത്തത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. U19 യൂത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: അമ്മ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കല്ലേ?
2: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
4: പോകുന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3 0 3 0 9 4 9 6 9 7 4 1 4 1.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: താളം എന്ന ഭാവത്തിലുള്ള കുറച്ച് ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടിയാണ് കാവാലും രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിന്റെ മറ്റൊരു ശ്രദ്ധേയ ചിത്രം. ഇതിലെ 9 പാട്ടുകളും നാടോടി മട്ടിലായിരുന്നു. മിക്കതും പാടിയതും കാവാലം തന്നെ. കുമ്മാട്ടിയുടെ കഥയും കാവാലത്തിൻ്റെതായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. കുമ്മാട്ടിയിൽ ഒരുപാട് പാട്ടുകളുണ്ട് ബൈജു.
2: അതെ അതെ,
1: 12 പാട്ടുകൾ അല്ലേ. ചിത്രം പുറത്തിറങ്ങിയത് 1979. അപ്പൊ ഇതിലെ ഏത് പാട്ടാണ്? ഭാവം താളം വരുന്ന ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഒട്ടുമിക്ക പാട്ടുകളും ആ ഒരു താളഭാവത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പം നമുക്ക് ഏത് പാട്ട് കൊടുക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബൈജുവിന് സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്, സെലക്ട് ചെയ്തു. കുമ്മാട്ടി കുമ്മാട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ പേര് തന്നെ വരികളിൽ വരുന്ന ആ പാട്ട് കൊടുത്താലോ ബൈജു?
2: തീർച്ചയായിട്ടും, അതൊരു വെറൈറ്റിയാണ്. മാത്രമല്ല കാവാലം നാരായണ പണിക്കരുടെ ശബ്ദത്തിൽ കൂടിയാകുമ്പോൾ നമുക്കതൊരു വ്യത്യസ്തത തന്നെയായിരിക്കും.
1: മറ്റൊരു പ്രത്യേകതയുണ്ട്, എം ജി രാധാകൃഷ്ണനൊപ്പം സംഗീതം ചെയ്യാൻ കൂടെ കാവാലം നാരായണ പണിക്കറും ജി അരവിന്ദനും ചേർന്നു എന്നതാണ്.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഗാനലയത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: സ്വാഗതം. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ബൈജു നമ്മൾ അറിയാതെ തന്നെ കൈകൾ താളം പിടിക്കും.
1: അതെ അതെ, ചില പാട്ടുകളുടെ ഈണം കേൾക്കുമ്പോൾ കാലുകളും ചുവട് വയ്ക്കും അല്ലേ.
2: വരികളിൽ നാടിന്റെ മണം ഉണ്ടാവും, ഈണത്തിൽ മണ്ണിന്റെ സ്പന്ദനം ഉണ്ടാവും,
1: താളത്തിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ ചലനമുണ്ടാവും.
2: അത്തരത്തിൽ താളത്തിൽ പിറന്ന, താളത്തിൽ വളർന്ന, ഇന്നും കേൾക്കുമ്പോൾ മനസ്സിനെ ചുവടുവെപ്പിക്കുന്ന ഗാനങ്ങളിലൂടെയാണ്
1: ഇന്നത്തെ ഗാനയാത്ര, ഗാനലയം.

0: അപ്പോൾ പാട്ടിന്റെ താളത്തിനൊപ്പം ശ്രോതാക്കളുടെയും നമ്മുടെ ഒക്കെ ഓർമ്മകളും ചുവടുവയ്ക്കട്ടെ അല്ലേ?
1: അതെ അതെ അതെ.
0: കഥാസന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ താളവും ഈണവും കണ്ടെത്തുകയാണ് ഒരു സംഗീത സംവിധായകന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും. ഇതിൽ പാതിജോലി ഗാനരചയിതാവ് ചെയ്തു തന്നാലോ?
0: അനിതര സാധാരണമായ സംഗീത ബോധമുള്ള എഴുത്തുകാർക്ക് മാത്രമേ ഈ സിദ്ധി കൈമുതലായുള്ളൂ ബൈജു.
1: അങ്ങനെ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, ആരാണെന്ന് അറിയാവോ?
0: പറഞ്ഞോളൂ.
1: എഴുതിയ ഗാനങ്ങളിലെല്ലാം ആ താളം നിക്ഷേപിച്ച അപൂർവ രചയിതാവ് കാവാലം നാരായണ പണിക്കർ.
0: നാടകകൃത്ത്, സംവിധായകൻ, കവി, ഗാനരചയിതാവ് തുടങ്ങി വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ.
1: എല്ലായിടത്തും ഒരുപോലെ തുളുമ്പി നിന്ന ഭാവമായിരുന്നു താളം. കാവാലത്തിന്റെ എല്ലാ സംഭാവനകളും താളബദ്ധമായിരുന്നു.
0: എങ്കിലും കാവാലം നാരായണ പണിക്കർ മലയാള സിനിമയിലെ പ്രമുഖ ഗാനരചയിതാവാണ് എന്നറിയുന്നവർ ചുരുങ്ങും. മറ്റു മേഖലകളിൽ അദ്ദേഹത്തിന്റെ സംഭാവന അതിലേറെയായിരുന്നതാണ് കാരണം. 230 ഗാനങ്ങൾ അദ്ദേഹം സിനിമയ്ക്കായിട്ട് രചിച്ചിട്ടുണ്ട്.
1: അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു എം ജി രാധാകൃഷ്ണനുമായിട്ട്.
0: 45 പാട്ടാണ് അത്ര അദ്ദേഹമായിട്ട് ഒരുമിച്ച് കൊണ്ട് ചെയ്തിട്ടുള്ളത്.
1: അതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമായിട്ട് തോന്നിയത് വാണി ജയറാമിന്റെ ഏറ്റവും മികച്ച ശോകഗാനമായ ഓർമ്മകൾ ഓർമ്മകൾ എന്ന ഗാനം.
0: 2 എന്ന 1978 പുറത്തിറങ്ങിയ ചിത്രത്തിലേതാണ് ഗാനം. കാവാലത്തിന്റെ സുന്ദര രചന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം.
1: അതെ,
0: ഓർമ്മകൾക്ക് എപ്പോഴും ഒരു താളമുണ്ട്. കഴിഞ്ഞുപോയ കാലത്തെ തിരികെ കൊണ്ടുവരുന്ന ചില പാട്ടുകള് അവ കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും പഴയ കാലത്തിലേക്ക് നടക്കുന്നത് പോലെ തോന്നും.
1: അത്തരം ഒരു ഗാനമാണ് ഓർമ്മകൾ ഓർമ്മകൾ എന്ന് തുടങ്ങുന്ന ഗാനം.
0: അപ്പൊ നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ദുഃഖമൊരു ഏകാന്ത സഞ്ചാരി, ഈറക്കുഴലൂതി വിളിപ്പു, സ്വപ്നങ്ങൾ എന്നോട് വിട പറഞ്ഞു എന്ന വരികൾ എത്രയോ പേർക്ക് പ്രിയപ്പെട്ടതാണ് അല്ലേ ബൈജു?
1: അതെ. ഇനി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോയാലോ. സർവകലാശാലയിലെ അതിരു കാക്കും മലയുന്നു തുടുത്തേ തുടുത്തേ തകതകത.
0: താളം എന്ന് പറയുന്നത് വെറും വാദ്യങ്ങളുടെ ശബ്ദമല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു ഗാനം.
1: അതെ,
0: നമ്മുടെ നാട്ടുവഴികളിൽ കേട്ട ശബ്ദങ്ങളുണ്ട്, ഉത്സവ പറമ്പുകളിൽ കേട്ട താളങ്ങളുണ്ട്, വള്ളപ്പാട്ടിലും കൊയ്ത്തുപാട്ടിലും കല്യാണപ്പാട്ടിലും ഒക്കെ നിറഞ്ഞു നിന്ന താളങ്ങളുണ്ട്. അത്തരം മണ്ണിന്റെ താളം സിനിമാ ഗാനങ്ങളിലേക്ക് എത്തിയപ്പോൾ പിറന്നത് മറക്കാനാവാത്ത ഒരുപാട് ഗാനങ്ങളാണ്, അതിലൊന്നാണിത്.
1: അതെ, യുവത്വത്തിന്റെ ചടുലതയും താളത്തിന്റെ ഉന്മേഷവും നിറഞ്ഞൊരു ഗാനം. 1987 വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സർവകലാശാല. ഈ ചിത്രത്തിന് വേണ്ടി
0: നെടുമുടി വേണു പാടിയ പാട്ടാണ് ഇത്. അതായത് കാവാലം നാരായണ പണിക്കർ, എം ജി രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു മനോഹര താളഗാനം.
1: അതെ,
0: ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലിനെ ലാലേട്ടനാക്കിയ വേണു നാഗവള്ളിയുടെ സർവകലാശാല എന്ന് നമുക്ക് പറയാം അല്ലേ.
1: 1987
0: ഏപ്രിൽ 21 ചിത്രം പുറത്തിറങ്ങിയത്. നമുക്ക് പാട്ട് കേൾക്കാം.
2: അതിരു കാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത, അങ്ങു കിഴക്കത്തെ ചെന്താമര കുളിരിന്റെ ഈറ്റിലെ തറയില് പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തകതകത. മാനത്തുയർന്ന മനക്കോട്ടയല്ലേ തകർന്നേ തകതകത, തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തകതകത. മാനത്തുയർന്ന മനക്കോട്ടയല്ലേ തകർന്നേ തകതകത, തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തകതകത. കാറ്റിൻ്റെ ഉലച്ചിലിൽ ഒരു വള്ളിക്കുരുക്കിൽ കുരലൊന്നു മുറുകി തടിയൊന്നു ഞെരിഞ്ഞു ഇവൻ ഞരങ്ങി തകതകത.

ഗതഗത. അങ്ങോ കിഴക്കത്തെ ചന്താമര കുളിരിന്റെ ഈറ്റിലെ തറയിൽ പേറ്റുനോവിൽ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ ദഗദഗത. അതിരുകാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ ദഗദഗത.

0: ഇതുവരെ കേട്ട പാട്ടുകളിൽ ഓരോന്നും ഓരോ താളഭാവം. ഒന്നിൽ ഓർമ്മയുടെ താളം, മറ്റൊന്നിൽ യാത്രയുടെ താളം, മറ്റൊന്നിൽ യുവത്വത്തിൻ്റെ താളം. ഇനി വരുന്നത് ഗ്രാമീണ ജീവിതത്തിൻ്റെ മണമുള്ളൊരു താളമാണ്. നാടൻ ഈണത്തിൻ്റെ ലാളിത്യവും വാക്കുകളുടെ ഭംഗിയും ഒത്തുചേരുമ്പോൾ പാട്ട് കൂടുതൽ മനോഹരമാകുന്നു.
1: കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടേ തൊട്ടില്ല, അതുപോലെ തന്നെ മറ്റൊരു പാട്ടുണ്ട്
0: ചെമ്പഴുക്കാണ്ട്
1: ഹിറ്റായ പാട്ടാണല്ലേ.
0: അതെ അതെ.
1: അപ്പൊ നോക്കി ഏത് പാട്ട കേൾപ്പിക്കുന്നേ? കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ, അതായത് കനിക്കുറുമ്പിൻ കേൾപ്പിക്കാല്ലേ.
0: ലാലേട്ടനും ചിത്രയും പാടി മനോഹരമാക്കിയ ഗാനമാണ് കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല.
1: ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ്. ബിജു മേനോൻ സിദ്ദിഖ്, മഞ്ജു വാര്യർ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തത്. ഇതിലെ മനോഹര ഗാനമാണ് ഇപ്പോ ബൈജു പാടിയ
0: കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല.
1: നമുക്ക് കേൾക്കാം.

0: ഇത് കേൾക്കുമ്പോൾ ബൈജു എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ യുവജനോത്സവ വേദികളാണ്.
1: അതെ,
0: കാരണം ഒരുപാട് കുട്ടികൾ ഈ പാട്ട് പാടിയിട്ട് മാറ്റുരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഘനശ്യാമ സന്ധ്യാഹൃദയം എന്നൊരു ലളിതഗാനം കൂടിയുണ്ട്. അത് ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ലളിതഗാനത്തിൽ
1: പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഗാനം തന്നെയാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട്
1: സുജാതയുടെ ശബ്ദത്തിൽ കേൾക്കാം.

0: അപ്പോൾ ഇന്ന് നമ്മൾ കാവാലം നാരായണ പണിക്കറുടെ താളം എന്ന ഭാവത്തിലുള്ള കുറച്ച് ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രശസ്തരായ കുറച്ച് സംഗീത സംവിധായകരുണ്ട്. കൂടുതലായിട്ടും എം ജി രാധാകൃഷ്ണനോടൊപ്പമാണ് ചേർന്ന് ചെയ്തിട്ടുള്ളത്.
1: രവീന്ദ്രൻ, ജോൺസൺ, ഗുണാസിംഗ് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംഗീത സംവിധായകരുമായിട്ട് കാവാലം നാരായണ പണിക്കർ ഒത്തുചേർന്ന് നല്ല നല്ല ഗാനങ്ങൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്.
0: ആ സമ്മാനിച്ച ഗാനങ്ങളിലൂടെയാണ് നമ്മൾ ഗാനലയം പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം രവീന്ദ്രനൊപ്പം ചേർന്ന് സൃഷ്ടിച്ച നാട്ടുപച്ചക്കിളി പെണ്ണേ.

ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഗാനം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുദാസിനൊപ്പം രവീന്ദ്രനാണ് ഈ മനോഹരമായ ഗാനം നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചത്. കേൾക്കാം.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: നമ്മളിപ്പോ ഗാനലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന താളം തുളുമ്പുന്ന പാട്ടുകൾ.
2: അതെ,
1: അഹം എന്ന ചിത്രത്തിലെ മനോഹര ഗാനം നിറങ്ങളെ പാടു.
2: നിറങ്ങളെ പാടു, എന്താണ് അതിന്റെ ഇതിലൊക്കെ കോമ്പോസിഷൻ?
1: അതും രവീന്ദ്രന്റെ മറ്റൊരു
2: മാന്ത്രിക സ്പർശം നൽകിയ ഒരു പാട്ടാണ്.
1: അതെ, പാടുന്നതോ ഗാനഗന്ധർവൻ. നമുക്ക് കേൾക്കാം ആ പാട്ട്.

0: ഇപ്പൊ രവീന്ദ്രന്റെ രണ്ട് പാട്ട് കേട്ടു, ഇനി ജി ദേവരാജൻ മാസ്റ്റർ ഒരു പാട്ടിലേക്ക് പോയാലോ. ഭരതൻ സംവിധാനം ചെയ്ത രതി നിർവേദം എന്ന ചിത്രത്തിലെ
1: കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി, കണ്ണിൽ പൂത്തിരി കത്തി, ചിറകുമുളച്ചു പാറി നടന്നു, താളം ഇതാണ് താളം.
0: ഭാവഗായകൻ പി ജയചന്ദ്രനൊപ്പം കാർത്തികേയനും ഈ പാട്ട് പാടുന്നുണ്ട്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മറ്റൊരു ഗന്ധർവ സ്പർശം.
1: അതെ,
0: ഭരത് ഗോപിയുടെ സംവിധാനത്തിലെ മോഹൻലാൽ, ജയറാം, പാർവതി, കവിയൂർ പൊന്നമ്മ എന്നിവർ പ്രധാന വേഷത്തിൽ അണിനിരന്ന ചിത്രമായിരുന്നു ഉത്സവ പിറ്റേന്ന്.
1: 1988 ഡിസംബർ 23 ആയിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത് അല്ലേ.
0: നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: തീർച്ചയായും.

0: ഇനി നമുക്ക് ജോൺസൺ മാഷിന്റെ സംഗീതത്തിലുള്ള ഒരു പാട്ടിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെയും കാവാലത്തിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് ഗാനങ്ങളിൽ ലിസ്റ്റിലെ ആദ്യത്തെ പാട്ട്
1: ഗോപികേ നിൻ വിരൽ തുമ്പുരും മിവിതുമ്പി.
0: കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലേതല്ലേ?
2: അതെ,
0: ഭരതന്റെ ചിത്രമായിരുന്നു ഇത്. ഇതിലും നമ്മുടെ ലാൽ പ്രധാന വേഷത്തിലെത്തുന്നു, ഒപ്പം ശ്രീവിദ്യയും രേവതിയും ഉണ്ട്, ഭരത് ഗോപിയും ഉണ്ട്. ഈ പാട്ട് പാടിയത് എസ് ജാനകിയാണ്. ജാനകി അമ്മയും കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ബൈജു, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കാവാലത്തിന്റെ കനകതൂലികയിൽ നിന്ന് വിരിഞ്ഞ ഒരു കാവ്യപുഷ്പമായിട്ട് ഇന്നും മലയാളികളുടെ മനസ്സിൽ തുളുമ്പി നിൽക്കുന്ന ഒരു ഗാനമാണ്.

0: നമുക്കിനി ഗുണാസിംഗിന്റെ ഒരു ഗാനത്തിലേക്ക് പോയാലോ.
1: ഗുണാസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പശ്ചാത്തല സംഗീതകാരനും സംഗീത സഹായിയുമായിട്ടായിരുന്നു ഗുണാസിംഗ് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാനും ഗാനങ്ങൾ മാത്രമേ അദ്ദേഹം സ്വതന്ത്ര സംഗീതം നിർവഹിച്ചിട്ടുള്ളൂ.
0: അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു പടയോട്ടം എന്ന ചിത്രത്തിലെ ആ

0: ഈ പാട്ട് കടലയാത്രയുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു വിഷാദ ഗാനത്തിൽ പെടുന്നതാണ്. ഈ സിനിമയ്ക്ക് സന്ദർഭോചിതമായിട്ടാണ് കാവാലം ഈ പാട്ട് രചിച്ചത്. ചിത്രത്തിലെ പ്രേം നസീർ, മധു,
1: ലക്ഷ്മി, പൂർണിമ, ജയറാം, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെ ഈ ചിത്രത്തിലുണ്ട്.
0: കവിതയും ലളിതഗാനങ്ങളും എഴുതിയിരുന്ന കാവാലത്തെ സിനിമാ ഗാനത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രശസ്ത സംവിധായകൻ ജി അരവിന്ദനാണ്. തമ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു നമ്മുടെ കാവാലം മലയാളത്തിലേക്ക് എൻട്രി ചെയ്തത്.
1: അതെ,
0: ആ പാട്ട് നമുക്ക് കേൾപ്പിക്കാതെ പോകുന്നത് ശരിയായി തോന്നില്ല.
1: തീർച്ചയായിട്ടും.
0: ഉഷാരവി ആലപിച്ച ഗാനമാണിത്, കാനകപ്പെണ്ണ് എന്നാരംഭിക്കുന്നത്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: തമ്പിനെ കുറിച്ച് പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടത് ഒന്നുണ്ട് ബൈജു, പാട്ട് കേട്ടിട്ട് നമുക്ക് പറയാമെന്നാണ് വിചാരിച്ചത്.
1: ഈ രതി നിർവേദത്തിന് വേണ്ടി പുതിയൊരു പാട്ടെഴുത്തുകാരനെ തേടുകയായിരുന്നു അക്കാലത്ത് നമ്മുടെ സംവിധായകൻ ഭരതൻ. കാവാല സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതി തുടങ്ങി എന്നറിഞ്ഞ ഭരതൻ അദ്ദേഹത്തെ പോയി കണ്ടു. ചിത്രത്തിന്റെ ടൈറ്റിൽ സോങ് തന്നെയാണ് ആദ്യം ചർച്ചയ്ക്ക് വെച്ചത്. അതേപറ്റി കാവാലം പറഞ്ഞത് ഇങ്ങനെയാണ്: ചെന്നൈയിലെ ദേവരാജന്റെ വീട്ടിൽ ഞങ്ങൾ ഒത്തുകൂടി. കുട്ടികളുടെ ഉത്സാഹത്തിൽ നിർപ്പിന്റെ ഒരു പാട്ട് അല്ലേ,
0: അതാണ് ആവശ്യപ്പെട്ടത്. പത്മരാജനും ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ.
1: 15 മിനിറ്റ് കൊണ്ട് ഒരു പാട്ടെഴുതി. ഞാൻ തന്നെ അത് താളത്തിൽ അവരുടെ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചു. ഇത് തന്നെയാണ് വേണ്ടിയിരുന്നതെന്ന് ഭരതനും പറഞ്ഞു.
0: ദേവരാജനാണ് കൂടുതലായിട്ട് ഈ പാട്ട് ഇഷ്ടമായത്. അപ്പൊ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അതിന് ഈണോ ഇട്ടു.
1: അതെ അതെ,
0: ആ സംഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒറ്റ സിറ്റിംഗിൽ പാട്ട് പൂർത്തിയാവുകയും ചെയ്തു. അതാണ് ഈ പാട്ടിന്റെ പിന്നാമ്പുറം. ബൈജു, മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു തമ്പിലേക്കാണ് ആദ്യമായിട്ട് പാട്ട് എഴുതിയെന്ന്. പക്ഷെ തമ്പിലാണ് പാട്ട് എഴുതിയതെങ്കിലും കാവാലത്തിന്റെ ആ പുറത്തിറങ്ങിയ ആദ്യഗാനം എന്ന് പറയുന്നത് 1978 പുറത്തിറങ്ങിയ
1: രതി നിർവേദത്തിലാണ്. പാട്ട് ഹിറ്റായതിൽ ഭരതന്റെ പങ്ക് കാവാലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. ഭരതൻ ആ ഗാനം ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് ഇന്നും അത് കണ്ടിരിക്കാൻ വളരെ സന്തോഷമാണ്. പാട്ടിലെ താളം കൃത്യമായി സൈക്കിൾ യാത്രയിലേക്ക് സന്നിവേശിപ്പിച്ചതാണ് ഭരതന്റെ ഏറ്റവും വലിയ കഴിവ്.
0: താളം ഇതാണ് താളം എന്ന വരി പാട്ടിൽ ആവർത്തിച്ച് വന്നിരുന്നു. പാട്ടിന്റെ മർമ്മം ഈ താളമായിരുന്നു. യഥാർത്ഥ കലാകാരന്മാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു പാട്ടിന്റെ ആത്മാവ് കണ്ടെത്തിയിട്ട് ചിത്രീകരിക്കാൻ കഴിയൂ. ഇത് ഭരതന്റെ സംവിധാന മികവ് തന്നെയാണ് എന്ന് നമുക്ക് എടുത്തു പറയാതെ വയ്യ.
1: അതെ,
0: മലയാളത്തിലെ മറ്റു ഗാനരചയിതാക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എഴുത്താണ് കാവാലത്തിൻ്റെത്. താളമാണ് അതിന്റെ അടിസ്ഥാനം.
1: മറ്റാരും ഉപയോഗിക്കാത്ത വാക്കുകൾ നമുക്ക് കാവാലത്തിന്റെ പാട്ടുകളിൽ കാണാൻ കഴിയും.
0: ഇത് ഞാൻ പറഞ്ഞതല്ല ബൈജു,
1: ഇത് നെടുമുടി വേണുവിന്റെ വിലയിരുത്തലാണ്.
0: അതെ, താൻ ജനിച്ചു വളർന്ന കുട്ടനാട്ടിലെ കാവാലം എന്ന കായലോര ഗ്രാമത്തിന്റെ കലയും കൃഷിയും ജലജീവിതവും എല്ലാം ആ വരികളിൽ തുളുമ്പി നിൽക്കുന്നുണ്ട്. മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ എന്ന് വെറുതെയല്ല കാവാലത്തിന്റെ കാര്യത്തിൽ വിശേഷിപ്പിക്കുന്നത്.
1: ഓർമ്മകൾക്ക് താളമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. യാത്രയ്ക്കും താളമുണ്ട്, പ്രണയത്തിനും താളമുണ്ട്, നാടിനും മണ്ണിനും താളമുണ്ട്. ആ താളങ്ങളെ പാട്ടാക്കി മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച അനശ്വര ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ ഗാനലയം.
0: അതെ ബൈജു, പറഞ്ഞതുപോലെ താളത്തിൽ പിറന്ന പാട്ടുകളായിരുന്നു ഈ ഒരു മണിക്കൂർ സമയം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് റേഡിയോ മലബാർ ഗാനലയം ഒരുക്കിയത്. കേട്ടിരുന്ന ഓരോ പ്രിയ ശ്രോതാവിനും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്

0: റേഡിയോ മലബാർ 89.6 FM, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സംഗീതം, നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ
0: ചന്ദ്രലേഖ മല്ലിശ്ശേരി,
1: ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പക്ഷേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗംഗയും ചേർന്ന് പാടിയ ഗാനം.

0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: എന്നിട്ടും എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490-471-400, 7220-9001-8.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം. ചിത്രം നരസിംഹം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
2: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: വാങ്ങിയല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്ത്.

0: സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങൾ ഉണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
2: റേഡിയോ മലബാർ.
1: റേഡിയോ മലബാർ 89.6 FM-ൽ ഇനി കേൾക്കാം ഇഷ്ടഗാനങ്ങളുമായി പ്രിയ ശ്രോതാക്കൾ. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ.
3: ഒക്ടോബർ 6 മലയാള ഗാനരചനയ്ക്ക് അർത്ഥസമ്പന്നമായ വരികളും കാവ്യഭംഗിയും സമ്മാനിച്ച ഗാനരചയിതാവ് കെ ജയകുമാറിന്റെ ജന്മദിനം. പ്രണയവും വിരഹവും പ്രകൃതിയും ജീവിതവും ലളിതമായ വാക്കുകളിൽ ആഴമുള്ള വികാരങ്ങൾ പകർന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മലയാള സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. ഈ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലൂടെ കേൾക്കാം കെ ജയകുമാറിന്റെ യുഗ്മഗാനങ്ങൾ. നിർദ്ദേശിച്ചത് രാഗപുഹത്തൂർ. ആദ്യ ഗാനം സായാഹ്നം നിഴൽ വീശിയില്ല എന്ന് തുടങ്ങുന്ന യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ്. ഒഴിവുകാലം എന്ന ചിത്രത്തിലേതാണ് ഗാനം. ജോൺസൺ ആണ് ഗാനത്തിന് സംഗീതമൊരുക്കിയത്. കേൾക്കാം.

അടുത്ത ഗാനം ചിത്രയും എച്ച് രാജേഷും ചേർന്ന് ആലപിച്ചതാണ്. ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിൽ നിന്ന് അനുഭൂതി പൂക്കും നിൻ എന്ന് ആരംഭിക്കുന്നു. സംഗീതം സണ്ണി സ്റ്റീഫൻ.

രാഗോദയം മിഴിൽ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നു ഉണ്ണിമേനോനും ലതികയും ചേർന്ന്. അഖിലങ്ങളിൽ എന്ന ചിത്രത്തിലെ ഈ ഗാനം പേരുപോലെ തന്നെ സംഗീതത്തിന്റെ ഒരു രാഗോദയമാണ്. ഇതിന് സംഗീതമൊരുക്കിയത് ജോൺസൺ ആണ്.

0: കെ ജയകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാനങ്ങളൊക്കെ നിർദ്ദേശിച്ചത് രാഗ പൂവത്തൂർ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: അടുത്ത ഗാനം ഗഗന നീലിമ എന്ന ഗാനം, ബിജു നാരായണനും ശ്രീജിയും ആലപിച്ച ഗാനം, കളിവാക്ക് എന്ന ചിത്രത്തിലേതാണ് ഗാനം. ബോംബെ രവിയുടെ സംഗീതം.

0: കെ ജയകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദത്തിലെത്തിയ ഇത്രനാൾ ഇത്രനാളും എന്ന് തുടങ്ങുന്ന ഗാനം മെയ്ദിനം എന്ന ചിത്രത്തിലെ ഒരു യുഗ്മഗാനം.

കേൾക്കാം എൻ ജീവനിൽ മൺ വീണയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. യേശുദാസും വാണി ജയറാമുമാണ് ഗാനം ആലപിക്കുന്നത്. മലരും കിളിയും എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

0: കെ ജയകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാനങ്ങളൊക്കെ നിർദ്ദേശിച്ചത് രാഗപൂവത്തൂർ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: ആഷാഢം പാടുമ്പോൾ യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദത്തിൽ മഴ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾക്കാം.

അടുത്ത ഗാനം മാൻമിഴി തേൻമിഴി എന്ന് തുടങ്ങുന്ന യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. ശ്യാമിന്റെ സംഗീതത്തിലൊരുങ്ങിയ ഈ ഗാനം അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്.

വാക്കുകൾക്ക് കാവ്യത്തിന്റെ സൗന്ദര്യവും വരികൾക്ക് സംഗീതത്തിന്റെ മാധുര്യവും പകർന്ന ഗാനരചയിതാവാണ് കെ ജയകുമാർ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലെ പ്രണയവും പ്രകൃതിയും ഓർമ്മകളും ഇന്നും മലയാളിയുടെ ഹൃദയത്തിൽ പാടിക്കൊണ്ടേയിരിക്കുന്നു. കെ ജയകുമാറിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാവ്യരാഗമുത്തുകളുമായി ഒരുക്കിയ ഈ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. പരിപാടിയുടെ സമയം ഇവിടെ തീരുന്നു. ഈ ഗാനങ്ങളൊക്കെ നിർദ്ദേശിച്ചത് രാഗാപൂവത്തൂർ. ഇനിയും ഒരുപാട് സൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിക്കാൻ ജയകുമാറിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ആർദ്രഗീതങ്ങൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: സ്ത്രീകൾക്ക് യാത്രയ്ക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ രണ്ടാംഘട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 57-ാമത് GST കൌൺസിൽ യോഗം മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്ത് കോൺഗ്രസ് അരാജകത്വാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFിനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ വൈകിട്ട് ഇന്ത്യ ഉറുഗ്വേ പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്ത്രീകൾക്ക് യാത്രയ്ക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ രണ്ടാംഘട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിലറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായി KSRTCയുടെ 14 കേന്ദ്രങ്ങളിലാണ് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ ഒരുക്കുന്നത്. ഒരു പാക്കറ്റിൽ 3 നാപ്കിനുകൾ ആണ് ഉണ്ടാവുക. 10 രൂപയാണ് വില. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സുപ്രീംകോടതിയിൽ 3 പുതിയ ജഡ്ജിമാർ ഉച്ചകഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യും. ജസ്റ്റിസ് സുനിത അഗർവാൾ, ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സാധാരണ വാദം കേൾക്കുന്നതിന് കോടതി ചേരുന്ന രാവിലെ 10:30 സുപ്രീംകോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 1950 സുപ്രീംകോടതി സ്ഥാപിതമായതിനുശേഷം ആദ്യമായാണ് ഉച്ചയ്ക്ക് ശേഷത്തെ സത്യപ്രതിജ്ഞ. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് നീറ്റിലിറക്കി. ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5-ന്റെ നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിട്ടു. കൂടാതെ നവീകരിച്ച ഫ്ലിപ്വേ ഫോറവും 300 ടൺ ഗോലിയാത്ത് ക്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിച്ചു. SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകൾ ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു മാർച്ച്. ആകാശവാണി ഭവന് സമീപം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രതിപക്ഷ പാർട്ടി MPമാർ എന്നിവർ പാർലമെന്റ് സ്ട്രീറ്റിൽ പ്രതിഷേധിച്ചു. 57-ാമത് GST കൌൺസിൽ യോഗം മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കുന്ന ആദ്യ GST കൌൺസിൽ യോഗമാണ് മറ്റന്നാളത്തേത്. നികുതി നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. രാജ്യത്ത് കോൺഗ്രസ് അരാജകത്വാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് അവഹേളനമാണെന്ന് പാർട്ടി ദേശീയ വക്താവ് സംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാകാലങ്ങളിൽ പ്രതിപക്ഷം സൈന്യത്തെയും സുപ്രീംകോടതിയെയും വോട്ടിംഗ് മെഷീനെയും ലക്ഷ്യമാക്കുകയാണെന്നും ഏതാനും ആഴ്ചകളായി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റെജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടത്തുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFിനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട്ട് CPIM വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റ് പ്ലാനിംഗ് ബോർഡിനെ നോക്കുകുത്തിയാക്കുകയാണെന്നും ബോർഡിന്റെ ചുമതല സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനാണ് ശ്രമമെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികളും വർഗ ബഹുജന സംഘടനാ പ്രതിനിധികളും അടക്കം 125 പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗം നാളെ സമാപിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ലക്ഷദ്വീപിലേക്ക് വലിയ കപ്പലുകളോ യാനങ്ങളോ സർവീസ് നടത്തുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ലാഭനഷ്ടം നോക്കിയല്ല ഗവൺമെന്റ് ജനങ്ങളെ സേവിക്കുന്നതെന്നും ജലഗതാഗത വകുപ്പിന് പ്രതിവർഷം 100 കോടി രൂപ ചെലവ് വരുമ്പോൾ വരുമാനം

0: 10 കോടി മാത്രമാണെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ലക്ഷദ്വീപ് നിവാസികളുടെ യാത്രാ മൌലികാവകാശം മുൻനിർത്തി ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്നും സി പി ജോൺ വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിരക്കായൽ പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1,62,51,235 രൂപ അനുവദിക്കാൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർക്ക് അനുമതി നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചത്. ബോണസ് നൽകി കർഷകരെ ചേർത്തുപിടിക്കണമെന്നത് കേരളത്തിന്റെ നിലപാടാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. യുഡിഎഫിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൺവീനർ അടൂർ പ്രകാശ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അടൂർ പ്രകാശ് കത്ത് നൽകിയിരുന്നു. ജി എസ് ടി യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനും ഹൈക്കമാൻഡുമായി ഇന്ന് ചർച്ച നടത്തിയേക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനത്ത് ഏതാനും ദിവസത്തിനകം യുഡിഎഫ് യോഗം ചേരും. കേൾക്കുന്നത് 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങൾ വൈകിട്ട് മന്ത്രി ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കർഷക കേന്ദ്രീകൃത ഗവേഷണത്തിന്റെയും സാങ്കേതിക വിദ്യാവികാസത്തിന്റെയും പ്രധാന കേന്ദ്രമാണ് 1927 സ്ഥാപിതമായ പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം. പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്കാണ് ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്നത്. അത്യുൽപാദനശേഷിയുള്ള നെൽവിത്തുകൾ വികസിപ്പിച്ചാണ് കേന്ദ്രം ശ്രദ്ധയാകർഷിച്ചത്. നെല്ലിനു പുറമെ പയർ, പച്ചക്കറി വിളകളുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും ബയോ കൺട്രോൾ ലാബ്, മൾട്ടി ന്യൂട്രിയൻ മിക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും.
0: ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയുമായി ഏറ്റുമുട്ടും. കൊൽക്കത്ത സാൾട്ട് ലേക്കിലെ യുവഭാരതി ക്രീഡങ്കനിൽ വൈകിട്ട് 7:30 മത്സരം. നേരത്തെ പനാമയ്ക്കെതിരായ മത്സരം സമനിലയിൽ പിരിഞ്ഞ ഇന്ത്യ ശനിയാഴ്ച ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. 5 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഈ മാസം 9, 11, 14, 17 തീയതികളിൽ റാഞ്ചി, ഇൻഡോർ, ഹൈദരാബാദ്, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ്. വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് സമാപിക്കും. 3 ദിവസങ്ങളിലായി 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാടും 305 പോയിന്റുമായി തൊട്ടുപിന്നിൽ മലപ്പുറവുമാണ്. ഇന്ന് 43 ഇനങ്ങളിലാണ് മത്സരം. കേരള ലളിതകലാ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. അക്കാദമി ആസ്ഥാനത്ത് ചെയർപേഴ്സണായി അനിമേഷൻ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ പ്രൊഫസർ പ്രകാശ് മൂർത്തിയും വൈസ് ചെയർപേഴ്സണായി ചിത്രകാരൻ ടി ആർ ഉദയകുമാറും സെക്രട്ടറിയായി നാടക പ്രവർത്തകൻ വൈക്കം എം കെ ഷിബുവുമാണ് ചുമതലയേറ്റത്. തിരുവനന്തപുരം ശംഖുമുഖം തോപ്പ് സെന്റ് റോക്സ് ഹൈസ്കൂളിൽ അദാനി ഫൌണ്ടേഷന്റെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇൻഡോർ ഓഡിറ്റോറിയവും സ്പോർട്സ് ഹബും മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയാകും. ഉത്സവ സീസണിൽ മായം കലരുന്നതും സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾക്കുമെതിരെ പ്രത്യേക പരിശോധന നടത്താൻ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു. ഭക്ഷണ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാനും മായം ചേർക്കൽ തടയാനും നടത്തേണ്ട പ്രത്യേക ഉത്സവകാല പരിശോധനകളെക്കുറിച്ച് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഫുഡ് സേഫ്റ്റി കമ്മീഷണർമാരോട് അതോറിറ്റി കത്തിലൂടെ ആവശ്യപ്പെട്ടു. ബെനിൻ സിറ്റിയിൽ നിന്ന് ലാഗോസിലേക്ക് പോവുകയായിരുന്ന നൈജീരിയൻ സൈനിക വിമാനം തകർന്ന് 32 പേർ മരിച്ചു. 25 യാത്രക്കാരും 7 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് പ്രസിഡന്റ് ബോല ടിനുബു സ്ഥിരീകരിച്ചു. ബ്രിട്ടീഷ് നോവലിസ്റ്റ് ജെഫ്രി ആർച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ മുൻ കൺസർവേറ്റീവ് പാർട്ടി അംഗമായിരുന്നു ആർച്ചർ. 5 പതിറ്റാണ്ട് നീണ്ട സാഹിത്യ ജീവിതത്തിനിടയിൽ അവരുടെ 300 ദശലക്ഷത്തിലധികം പുസ്തകങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകൾക്ക് യാത്രയ്ക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്ത് കോൺഗ്രസ് അരാജകത്വ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽഡിഎഫിനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ വൈകിട്ട് ഇന്ത്യ ഉറുഗ്വേ പോരാട്ടം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് നാട്ടിലെ പാട്ട്, 10 മണിക്ക് ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേൾക്കാം നാട്ടുവിശേഷം. ജില്ലാ സബ് ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 മട്ടന്നൂർ ഉദയ വോളി ഗ്രൗണ്ടിൽ നടക്കും. 2012 ജനുവരി 1 അതിനുശേഷവും ജനിച്ചവർക്ക് പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 9072748130 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഉത്തരമേഖല അന്തർജില്ലാ മത്സരങ്ങൾക്കുള്ള കണ്ണൂർ ജില്ലാ ടീം തിരഞ്ഞെടുപ്പ് ഈ മാസം 10 രാവിലെ 9 തലശ്ശേരി കോർണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2012 സെപ്റ്റംബർ 10 അതിനുശേഷമോ ജനിച്ചവർക്ക് പങ്കെടുക്കാം. ക്രിക്കറ്റ് ഡ്രസ്സിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ പകർപ്പ് എന്നിവയുമായി രാവിലെ കോർണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തണം. ഫോൺ നമ്പർ 9895549908. ദേശീയ സംസ്ഥാന റോളർ സ്കേറ്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 10-11 തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. സ്പീഡ് സ്കേറ്റിംഗ്, ഇൻലൈൻ ആൽപൈൻ, ഡൗൺഹിൽ, സ്കേറ്റ് ബോർഡ്, റോളർ ഹോക്കി, ഇൻലൈൻ ഹോക്കി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. scoreman.in എന്ന വെബ്സൈറ്റ് വഴി നാളെ വരെ അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷയുടെയും രജിസ്ട്രേഷന്റെയും പകർപ്പ്, ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നിവ ഈ മാസം 8 മുൻപ് ജില്ലാ ഭാരവാഹികൾക്ക് സമർപ്പിക്കണം. ഫോൺ നമ്പർ 7736519984. ജീവകാരുണ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 1 വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 11 ആരംഭിക്കും. പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടൽ ഗ്രാൻഡ് പവലിയനിൽ വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങ് KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. പുതുച്ചേരി സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിയ സേവാസേതു സങ്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നവർക്ക് വീണ്ടും അവസരം. തങ്ങളുടെ EKYC പൂർത്തിയാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ അംഗങ്ങളായിട്ടുള്ള കാർഡുടമകൾ ഒഴികെ ഈ മാസം 10 അവസരം ലഭിക്കും. രാവിലെ 9 മുതൽ 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 5 സമയങ്ങളിൽ റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ സഹിതം റേഷൻ കടകളിലെത്തണം. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഉത്തരമേഖല അന്തർജില്ലാ മത്സരങ്ങൾക്കുള്ള ജില്ലാ ടീം തിരഞ്ഞെടുപ്പ് ഈ മാസം 10:09 കോണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫോൺ നമ്പർ 9895549908. ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം, ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന

0: ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കമാവും. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ആരംഭിച്ചു. ബിലാസ്പൂരിലെ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വരും തലമുറയ്ക്ക് വഴികാട്ടിയാകണമെന്ന് ശ്രീമതി മുർമു ചടങ്ങിൽ ആഹ്വാനം ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തണമെന്നും യുവ ഡോക്ടർമാരോട് രാഷ്ട്രപതി പറഞ്ഞു. റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി നാളെ സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികശേഷിയുടെ കാവൽക്കാരാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു.
1: ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഭാരത് കി നേഷണൽ മാരിടൈം കേപ്പബിലിറ്റി കാ കസ്റ്റോഡിയൻ ഹൈ. പിച്ചലെ 8 ഡിക്കേഡ്സ് സേ ഭി അധിക് സമയ സേ എച്ച്എസ്എൽ നേ ദേശ് കി മാരിടൈം ഓർ ഡിഫൻസ് റിക്വയർമെന്റ്സ് കോ പൂരാ കർനേ മേ ബഹുത് ഹി മഹത്വപൂർണ ഭൂമിക കാ നിർവാഹ കിയാ ഹൈ.
0: 5 ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകളാണ് നാവികസേനയ്ക്കായി ഇവിടെ നിർമ്മിക്കുന്നത്. 5-ാമത്തെ കപ്പലിന്റെ കീലിടൽ ചടങ്ങും സ്ലിപ്പ് വേ 4, 300 ടൺ ഗോലിയാത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും രാജ്യരക്ഷാമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായി ന്യൂയോർക്കിൽ ചർച്ച നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്ലാക്ക്സ്റ്റോൺ CEO ജോനാഥൻ ഗ്രേ, ന്യൂബർഗൻ ബർമൻ CEO ജോർജ് വാക്കർ തുടങ്ങിയവരുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ദീർഘകാല മൂല്യം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഘാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉന്നത നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അഡിസബാബയിൽ വച്ച് നടക്കുന്ന റീജിയണൽ ഹെഡ്സ് ഓഫ് മിഷൻ സമ്മേളനത്തിനും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായും എണ്ണ വിപണന കമ്പനികളുമായും ചർച്ച നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് വില വർധന തടയാനായി മന്ത്രാലയം നടപടികൾ കൈക്കൊള്ളുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 20 മീറ്ററോളം വരുന്ന സ്വാഭാവിക ആഴം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സൌകര്യമൊരുക്കുന്നു. 2025 മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രവർത്തനമാരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. വർദ്ധിച്ചു വരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ.
0: SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ MPമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. വിദൂരമേഖലകളിലെ സാധാരണക്കാർക്ക് യാത്രാക്ലേശങ്ങൾ ഇല്ലാതെ വിദഗ്ധ വൈദ്യസഹായം ലഭിക്കും.

0: മാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവിടങ്ങളിലും അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബിജെപി. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലേക്കും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലേക്കുമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പും പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പും ഈ മാസം 16-നാണ്. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിലാണ് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, KSRTC ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം അവ പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിലാണ്. രാത്രി 7 മണിക്ക് മത്സരം. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ വിജയം T20യിലും ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നൈജീരിയൻ സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 32. 25 യാത്രക്കാരും 7 വിമാന ജീവനക്കാരുമാണ് മരിച്ചത്. ബെനിൻ നഗരത്തിൽ നിന്നും ലേഗോസിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും അപകടത്തിൽ വ്യോമസേന സമഗ്ര അന്വേഷണം നടത്തുമെന്നും നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുവു അറിയിച്ചു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റൊമാനിയയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 ഓർഡിനൻസുകൾ പാർലമെന്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നവംബർ 29 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 561 പോയിന്റ് ഉയർന്നും നിഫ്റ്റി 158 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവില കുറഞ്ഞ്. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. കൊൽക്കത്തയിൽ നടക്കുന്ന ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയെ നേരിടും. ടൂർണമെന്റിലെ അവസാന സൌഹൃദ മത്സരത്തിൽ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയ്ക്കെതിരെ ശക്തമായ പ്രകടനം പുറത്തെടുക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ പനാമയോട് 1-1 സമനില വഴങ്ങിയ ഇന്ത്യ ശനിയാഴ്ച നടന്ന 2-ാം മത്സരത്തിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമാവും. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശഗാനങ്ങളിൽ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. നമ്പർ ഒരിക്കൽ കൂടി 9037008960. റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലെ ആദ്യ സന്ദേശം വായിക്കാം. ഹായ്, ഞാൻ രത്ന ദിനേശൻ, പയ്യപ്പറമ്പ്. എനിക്ക് ഒടിയൻ എന്ന സിനിമയിലെ കൊണ്ടോരാം എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ്. നല്ലൊരു ഗാനമാണ് രത്ന ദിനേശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒടിയൻ എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും ശ്രേയാ ഘോഷാലുമാണ് ഈ ഗാനം പാടി മനോഹരമാക്കിയത്. കേൾക്കാം സന്ദേശഗാനങ്ങളിലൂടെ.

0: ഇനി നമുക്ക് പേരാവൂരിൽ നിന്നും സീന അയച്ച സന്ദേശം വായിക്കാം. ഹായ് റേഡിയോ മലബാർ, ഞാൻ സീന പേരാവൂർ. തക്ഷശില എന്ന മൂവിയിലെ
1: തൂമഞ്ഞോ പരാഗം പോൽ,
0: എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ഈ ഗാനം പേരാവൂരിലെ സീനയ്ക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. സന്ദേശഗാനങ്ങളിൽ അടുത്തത് ഒരു ആശംസ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ മലബാർ. ഇന്ന് എൻ്റെ ഇളയ പുത്രൻ ഫാഹിദിൻ്റെ ജന്മദിനമാണ്. മകന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഈ നേരം എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും PV മുഹമ്മദ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മുഹമ്മദ് കെയുടെ ഇളയ പുത്രനായ ഫാഹിദിനു വേണ്ടി റേഡിയോ മലബാറിൻ്റെയും അണിയറ പ്രവർത്തകരുടെയും ജന്മദിനാശംസകൾ കൂടി ഈ ഒരവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ മനോഹര ഗാനം ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

0: അടുത്തതൊരു ഹിന്ദി ഗാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശമാണ്. ഹിന്ദി ഗാനം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ആളാണ് ശ്രീധരൻ അവണൂർ. അദ്ദേഹമാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. മലബാർ സന്ദേശ ഗാനമേ, ഒരു മുകേഷ് ഗാനം തരാമോ? ഏക് പ്യാർ കാ നഗ്മാ ഹേൻ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ചിത്രം ഷോർ. അദ്ദേഹത്തിന് വേണ്ടി ഈ ഗാനം നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ.
1: ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കെ ലിയേ അൾട്രാ ചാനൽസ് കോ സബ്സ്ക്രൈബ് കരേ ഓർ ബെൽ ഐക്കൺ കോ പ്രസ് കരേ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ്.

0: ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
0: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: ഫോൺ 9961004648 9656948321. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999476836.
2: 9447371836.
0: 8078502836.
3: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയെങ്കിലും മായാത്ത ഓർമ്മകളുമായി ജീവിക്കുന്നു ജീവന്റെ ജീവനായ എന്റെ ഭാസ്കരേട്ടൻ. അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണ് ഈ വരുന്ന 11-ാം തീയതി. 12 വർഷം തികയുകയാണ്. കൊഞ്ചിക്കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാനെന്ന ഗാനം വച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ഉരുവച്ചാലിൽ നിന്നും ശൈലജയാണ്. ഭാസ്കരേട്ടന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശൈലജയ്ക്ക് ആവശ്യപ്പെട്ട ഈയൊരു ഗാനം നമുക്ക് കേൾക്കാം.

റേഡിയോ മലബാർ സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. സന്ദേശഗാനത്തിലെ അടുത്ത സന്ദേശം വായിക്കാം. പരിപ്പായിൽ നിന്നും കെ പി ജാനകിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശഗാനത്തിലൂടെ ചമ്പൽക്കാട് എന്ന ചിത്രത്തിലെ നീരത ശ്യാമള കോമളരൂപിണി എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടിയ ഗാനം കേൾപ്പിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, ജാനകി ചേച്ചിക്ക് വേണ്ടി ഇതാ പാട്ട് കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ്കേ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: എന്റെ പ്രിയപ്പെട്ട റേഡിയോ മലബാറിന് നമസ്കാരം. എന്റെ പേര് ഷീജ. ഇരിട്ടിയാണ് വീട്. എനിക്ക് ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? എന്താണൊരു സംശയം പോലെ. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ്. ഈ ഗാനം എന്റെ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചേച്ചിയുടെ പേര് ഷീബ എന്നാണ്. അപ്പൊ എന്തായാലും ഷീബ ചേച്ചിക്ക് വേണ്ടി അനിയത്തി ഷീജ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം നമുക്ക് കേൾക്കാം സന്ദേശ ഗാനങ്ങളിലൂടെ.

റേഡിയോ മലബാർ സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. സന്ദേശഗാനങ്ങളിൽ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്: ഞാൻ കൊതേരിയിൽ നിന്നും ശിവകുമാറാണ്. എനിക്ക് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിലെ പനിനീരിൻ്റെ പൂങ്കരളിൽ എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിച്ചു തരണേ. ഇതിനായി കാത്തിരിക്കുന്നത് ഭാര്യ രസ്ന, മക്കൾ വൈഗ, അതുൽ, പിന്നെ എല്ലാ കുടുംബങ്ങൾക്കും, റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. കൊതേരിയിലെ ശിവകുമാറിനും കുടുംബത്തിനും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾപ്പിച്ചാലോ?

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ, അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492-471-400-7025-9000-18.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
3: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
4: നീ കളിക്കല്ലേ?
3: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
5: പോകുന്നില്ലേ, എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
4: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കോ?
5: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ച

0: വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330, 9496974141.
1: ഹായ് റേഡിയോ മലബാർ, എനിക്ക് ഉള്ളടക്കം എന്ന മൂവിയിലെ അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി എന്ന ഗാനം വെച്ചു തരുമോ? ഈ ഗാനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മട്ടന്നൂരിൽ നിന്നും സജിത വിജയനാണ്. സജിത വിജയൻ ആവശ്യപ്പെട്ട ഈ മനോഹര ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം നമുക്കിപ്പോൾ ആസ്വദിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

കൊതേരി വൈകാലയത്തിൽ നിന്നും വൈകയാണ് ഈ കത്തെഴുതുന്നത്. ഞാൻ എടയന്നൂർ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ആടണ കണ്ടാലും പാടണ കണ്ടാലും എന്ന് തുടങ്ങുന്ന പാട്ടു

തരണേ. ഇതിനായി കാത്തിരിക്കുന്നത് അച്ഛൻ, അമ്മ, അനിയന്മാർ, മേമ, ആപ്പൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ, മാമൻ, മാമി, പിന്നെ റേഡിയോ മലബാറിന്റെ മുഴുവൻ ശ്രോതാക്കൾക്കും, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, അധ്യാപകർക്കും, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വൈഗക്കും വേണ്ടി കേൾപ്പിച്ചു തരണേ. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഇതാ ഗാനം കേട്ടോളൂ.

0: ഞാൻ ടി വി എസിന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
2: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
1: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281485 8281483555 8547173810.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
3: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111933600. സി എം വിസ്താര,
4: സിഎം വിസ്താര നെല്ലൂന്നി.
5: റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം വായിക്കാം. റേഡിയോ മലബാർ സന്ദേശ ഗാനത്തിന്, യവനിക ഉയരും നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ഷേക്സ്പിയർ എം എ മലയാളം എന്ന സിനിമയ്ക്ക് വേണ്ടി അനിൽ പനച്ചൂരാൻ രചന നിർവഹിച്ച് മോഹൻ സിത്താര സംഗീതം നൽകിയ ഈ ഗാനം കേൾപ്പിക്കണം. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റിയ റേഡിയോ മലബാറിന്റെ നെല്ലിക്ക നാടകത്തിന്റെ സൃഷ്ടാക്കൾക്ക് ഈ ഗാനം സമർപ്പിക്കുന്നു. ഇങ്ങനെയൊരു സന്ദേശം അയച്ചിരിക്കുന്നത് അഭിലാഷ് കെ പി, പരിപ്പായി.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ധാരാളം സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് ഉൾപ്പെടുത്താൻ കഴിയാത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: റേഡിയോ മലബാർ 89.6 FM-ൽ ഇനി കേൾക്കാം ഇഷ്ടഗാനങ്ങളുമായി പ്രിയ ശ്രോതാക്കൾ. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ.
1: ഒക്ടോബർ 6 മലയാള ഗാനരചനയ്ക്ക് അർത്ഥസമ്പന്നമായ വരികളും കാവ്യഭംഗിയും സമ്മാനിച്ച ഗാനരചയിതാവ് കെ ജയകുമാറിന്റെ ജന്മദിനം. പ്രണയവും വിരഹവും പ്രകൃതിയും ജീവിതവും ലളിതമായ വാക്കുകളിൽ ആഴമുള്ള വികാരങ്ങൾ പകർന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മലയാള സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. ഈ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലൂടെ കേൾക്കാം കെ ജയകുമാറിന്റെ യുഗ്മഗാനങ്ങൾ. നിർദ്ദേശിച്ചത് രാഗ പുഹത്തൂർ. ആദ്യ ഗാനം സായാഹ്നം നിഴൽ വീശിയില്ല എന്ന് തുടങ്ങുന്ന യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ്. ഒഴിവുകാലം എന്ന ചിത്രത്തിലേതാണ് ഗാനം. ജോൺസൺ ആണ് ഗാനത്തിന് സംഗീതമൊരുക്കിയത്. കേൾക്കാം.

അടുത്ത ഗാനം ചിത്രയും എച്ച് രാജേഷും ചേർന്ന് ആലപിച്ചതാണ്. ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിൽ നിന്ന് അനുഭൂതി പൂക്കും നിൻ എന്ന് ആരംഭിക്കുന്നു. സംഗീതം സണ്ണി സ്റ്റീഫൻ.

രാഗോദയം മിഴിൽ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നു ഉണ്ണിമേനോനും ലതികയും ചേർന്ന്. അകലങ്ങളിൽ എന്ന ചിത്രത്തിലെ ഈ ഗാനം പേരുപോലെ തന്നെ സംഗീതത്തിന്റെ ഒരു രാഗോദയമാണ്. ഇതിന് സംഗീതമൊരുക്കിയത് ജോൺസൺ ആണ്.

0: കെ ജയകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാനങ്ങളൊക്കെ നിർദ്ദേശിച്ചത് രാഗപൂവത്തൂർ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: അടുത്ത ഗാനം ഗഗന നീലിമ എന്ന ഗാനം, ബിജു നാരായണനും ശ്രീജിയും ആലപിച്ച ഗാനം, കളിവാക്ക് എന്ന ചിത്രത്തിലേതാണ് ഗാനം. ബോംബെ രവിയുടെ സംഗീതം.

0: കെ ജയകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദത്തിലെത്തിയ ഇത്രനാൾ ഇത്രനാളും എന്ന് തുടങ്ങുന്ന ഗാനം മെയ്ദിനം എന്ന ചിത്രത്തിലെ ഒരു യുഗ്മഗാനമാണ്.

കേൾക്കാം എൻ ജീവനിൽ മൺ വീണയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. യേശുദാസും വാണി ജയറാമുമാണ് ഗാനം ആലപിക്കുന്നത്. മലരും കിളിയും എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

0: കെ ജയകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാനങ്ങളൊക്കെ നിർദ്ദേശിച്ചത് രാഗ പൂവത്തൂർ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: ആഷാഢം പാടുമ്പോൾ യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദത്തിൽ മഴ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾക്കാം.

അടുത്ത ഗാനം മാൻമിഴി തേൻമിഴി എന്ന് തുടങ്ങുന്ന യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. ശ്യാമിന്റെ സംഗീതത്തിലൊരുങ്ങിയ ഈ ഗാനം അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്.

0: വാക്കുകൾക്ക് കാവ്യത്തിന്റെ സൗന്ദര്യവും വരികൾക്ക് സംഗീതത്തിന്റെ മാധുര്യവും പകർന്ന ഗാനരചയിതാവാണ് കെ ജയകുമാർ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലെ പ്രണയവും പ്രകൃതിയും ഓർമ്മകളും ഇന്നും മലയാളിയുടെ ഹൃദയത്തിൽ പാടിക്കൊണ്ടേയിരിക്കുന്നു. കെ ജയകുമാറിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാവ്യരാഗമുത്തുകളുമായി ഒരുക്കിയ ഈ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. പരിപാടിയുടെ സമയം ഇവിടെ തീരുന്നു. ഈ ഗാനങ്ങളൊക്കെ നിർദ്ദേശിച്ചത് രാഗാപൂവത്തൂർ. ഇനിയും ഒരുപാട് സൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിക്കാൻ ജയകുമാറിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: എന്തൊട്ടത്.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037 07 008 96 0.

മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0499

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
1: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
1: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും

കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111300, 9496974141.

കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്ട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രേം പൂജാരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കഥകൾക്ക് പലപ്പോഴും എൻഡുണ്ടാവാറുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് കണ്ടുമുട്ടിയ മനുഷ്യരിലൂടെയും പാഠങ്ങളിലൂടെയും അത് തുടരുക തന്നെ ചെയ്യും. നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവന, ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിലൂടെ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ചിരിയുടെ നിമിഷങ്ങൾ പങ്കിട്ടു. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെയും പരിചയപ്പെട്ടു. ഇന്ന് ആ സൗഹൃദ സംഭാഷണത്തിന്റെ 6 അവസാനത്തെയും അധ്യായത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇന്ന് ഇവർക്കൊപ്പം ചേരുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്.
4: റഫീഖ് മരണപ്പെട്ടുവല്ലോ നമ്മളെ കൂടെ. ആ റഫീഖിന്റെ ഫാമിലി ആയിട്ട് ഇപ്പോഴും ഇവന് നല്ല ബന്ധമുണ്ട്. അവരുടെ പ്രയാസത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട്. അവർക്ക് കാര്യങ്ങള് വന്നാല് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്.
5: എന്താണെന്ന് കൂട്ടത്തിലുള്ള ഒരാള് പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു വെച്ചാല് അന്നത്തെ ദിവസം എല്ലാവരും ഉണ്ടാവും. അവര് പോവും, പുറത്ത് തട്ടും, കാര്യങ്ങൾ പറയും, ഞാൻ കൂടെ ഉണ്ട് എന്നൊക്കെ പറയും. രണ്ടാമത്തെ ദിവസം പോകും. മൂന്നാം ദിവസം പോയി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം അങ്ങ് മാറും. പിന്നെ കുടുംബക്കാരാവും. പിന്നെ ഒരു ആഴ്ച, രണ്ടാഴ്ച, ഒരു മാസം കഴിയുമ്പോൾ അവർ മാത്രമാവും. അവരാരും നമ്മൾ ശ്രദ്ധിക്കില്ല. അതും കഴിഞ്ഞ്

0: ഒരു 2 മാസം കഴിയും 3 മാസം കഴിയുമ്പോൾ ഇവരെല്ലാവരും മറന്നു. പക്ഷെ റഫീഖിന്റെ കുടുംബത്തിൽ അവരുടെ ഭാര്യയ്ക്ക് ജോലിയുണ്ടായിരുന്നു, സൂര്യ സ്കൂളിൽ ടീച്ചറാണ്. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ മാസവും അവരെ വിളിക്കും, ഉമ്മാനെ വിളിക്കും, ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പോകും, എന്താണ് കാര്യങ്ങളെന്ന്. പിന്നെ മൈത്രിക്കാരധികം എൻ്റെ ഒരു ഇതിൽ വെച്ചാൽ ഇങ്ങനത്തെ കുടുംബത്തിലൊരു നാദം പോകുമ്പോൾ എപ്പോഴും ഒരു കണ്ണ്, നാട്ടുകാരായാലും കൂട്ടുകാരായി കഴിഞ്ഞാലും അവർ മരിച്ച സമയത്ത് എല്ലാവരും ഉണ്ടാവും, ആ സമയത്ത് എല്ലാവരും സഹായിക്കും. അതിനുശേഷം അവരെങ്ങനെ ഒരു കര കയറുന്നവരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു പുണ്യമായിട്ടാണ്. ഇതെല്ലാം നമ്മൾ പറയുന്നത് മാനവ സേവ, മാധവ സേവ എന്നുള്ളത്. അതായത് ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ കാണുന്നത്. മറ്റല്ലാതെ നമ്മൾ കുറേ, ഞാൻ കുറേ പൈസ ഉണ്ടാക്കി ഞാൻ മാത്രം ജീവിക്കും, ഞാനിപ്പം ഇതെല്ലാം എടുത്തുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ആള് പറയും രാജേഷ് മാഷക്ക് കുഴപ്പമൊന്നുമില്ല, രാജേഷ് മാഷ വലിയ പൈസക്കാരനാണെന്നത്. എങ്ങനെയാണ് നമ്മൾ പൈസക്കാരനാകുന്നത്? നമ്മളിപ്പം ഗൾഫ് പോകുന്നത്, ഇവിടെ നാട്ടിലെ ആള് ഓണം കഴിക്കുന്നു, വിഷു കഴിക്കുന്നു, നല്ല മഴ കാണുന്നു, നല്ല തണുപ്പ് കൂടുന്നു, കൂടപ്പുറപ്പ് വരച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്നു. നമ്മളിതൊന്നും കാണുന്നില്ല, ഇതൊന്നും അനുഭവിക്കുന്നില്ല. ആ ചൂടത്ത് അല്ലെങ്കിൽ ആ തണുപ്പത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാൾ മരിച്ചുപോയി, ഇന്നലെ ടാറ്റ പറഞ്ഞ് പോയ ആള് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല. പൊട്ടി കരയാൻ മാത്രമേ പറ്റൂ, ഇത് ആരോടും പറയാൻ പറ്റുമോ? തൊട്ടടുത്ത് പാകിസ്ഥാനി ഇരിക്കും, അല്ലെ മറ്റവനും അവന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു പ്രവാസിനെ സംബന്ധിച്ചിട്ടും അവനിത് ഇത്രയും കഷ്ടം സംഭവിച്ച് അവൻ തിരിച്ചുകൂടെ വന്നു കഴിഞ്ഞാലോ, അത് അയാൾ വന്നിട്ടുണ്ട് വലിയ ക്യൂ ആയിട്ട് വരുന്നു, അവനടുക്ക പോയിട്ട് ഇത്ര മായിക്ക് പിരിവായിട്ട് പോകുന്നു, ഇനി അത് കൊടുത്തില്ല അയാളോട് ദേഷ്യോ? എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കുന്നില്ല. പിന്നെ ഞാനൊരു വീടെടുത്തു എന്ന് വെച്ചാൽ, ഒരു പ്രോപ്പർട്ടി എടുത്തു, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ പൈസ ഞാൻ സമൂഹത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു സ്കൂളെടുത്തു, സ്കൂളിപ്പോൾ ഏകദേശം ഒരു 51 സ്റ്റാഫുണ്ട്. ഞാനവിടെ പലപ്പോഴും സഹായിക്കുമ്പോഴും ഇത് ഈ പൈസ നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഞാനിതല്ലാതെ എടുത്തിട്ട് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിനെ ജീവിക്കാൻ പറ്റും. എൻ്റെ വിശ്വാസപ്രകാരം നിങ്ങൾക്കും ഒരാൾ തരുന്നത് മാറി നിന്ന് നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ നിങ്ങളെന്ത് ചെയ്യുന്നു? നിങ്ങളത് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതവിടെ നിൽക്കില്ല, പിന്നെ നിങ്ങൾക്ക് തരൂ. നമ്മൾ കൊടുക്കും തോറും, എൻ്റെ അനുഭവമാണ്, നമ്മൾ എത്ര കൊടുക്കുന്നു ആ കൊടുക്കും തോറും നമുക്ക് വർദ്ധിച്ചു വരും. പിന്നെ ഞാൻ ഇതുവരെയും കൊടുത്തിട്ട് എനിക്ക് അയ്യോ ഞാനിത് കൊടുത്തു പോയല്ലോ, എനിക്കത് കൊടുത്തുകൊണ്ട് നാളെ എന്താണെന്നറിയില്ലേ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ കേസ് പറഞ്ഞു, പക്ഷെ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. ഞാനിത് കൊടുത്തു പോയത് കൊണ്ട് ഇങ്ങനെയായിപ്പോയി. ഓരോരാളെ ഓരോന്ന്, ഇപ്പം രാമൻ എന്തുകൊണ്ട് ഇതിലേക്ക് എത്തിപ്പെട്ടു? രാമൻ എന്തുകൊണ്ട് ഒരു അധ്യാപകനാകാൻ പറ്റിയില്ല? നിമിത്തമാണ്. നമ്മുടെ കർമ്മണ്യേവാധികാരസ്ഥ, നമ്മൾ പറയുന്നുണ്ട് നമ്മളെ ഒരു കർമ്മമുണ്ട്, ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റും. നിങ്ങളുടെ വിധി ഇതാണ്, നിങ്ങൾ ഇതിലേക്ക് പോകണം. എല്ലൊരു ടേണിങ് പോയിന്റാണ്. നമ്മുടെ കൃഷ്ണകുമാർ മാഷ്, ഞാൻ ഏകദേശം മാഷിനെ മുന്നേ അറിയാം, ആ മൈത്രിയിലുള്ള സമയത്ത് 2001 നമ്മുടെ ഒരു പരിപാടിയായിട്ടാണ് മാഷ ആദ്യം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും മാഷ നോട്ട് ചെയ്യും, ശ്രദ്ധിച്ചിട്ടാണെന്നറിയാം. കാരണം ഒന്ന് മാഷിൻ്റെ ഹൈറ്റാണ്, പിന്നെ മാഷിൻ്റെ ഡ്രസ്സ് ഒരു പ്രത്യേകത മാഷക്കുണ്ട്, ഏത് മേഖലയിലായി കഴിഞ്ഞാലും ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. 2003 മുതൽ കൃഷ്ണകുമാർ മാഷ കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും പോസിറ്റീവ് കാണുന്ന ഒരാളാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു അധികം നോ പറയാതെ, ഞാനും പലപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാൾ. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ 6 ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിൻ്റെ ആ ഒരു വളർച്ചയിൽ ഒരുപാട് ഘടകം, ഒരുപാട് പങ്കുവച്ച ഒരാൾ കൂടി. മാഷ കൂടി നമ്മളുകൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് ഒരു മോശമല്ലേ? അതുകൊണ്ടാണ്
1: രാജേഷ് പറഞ്ഞ പോലെ അമ്പലറോഡിലെ ഒരു നാഷണൽ കോളേജിൽ പഠിപ്പിക്കുകയാണ്, നമ്മുടെ മറ്റൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. വളരെ യാദൃശ്ചികമായാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് രാജേഷ് വരുന്നത്. ആ സമയത്ത് മട്ടന്നൂരിൽ ഏറ്റവും അധികം കുട്ടികളുള്ള ഒരു കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ആയിരുന്നു. ഷിഫ്റ്റ് ആയിരുന്നു രാവിലെയും വൈകുന്നേരം. നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ പാരൽ കോളേജിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുട്ടികളെ ഇമ്പ്രസ് ചെയ്യണം, അതിൻ്റെ ഒരു രസച്ചരടി രാജേഷിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് അതുകൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമത് ഒരുപാട് സാധ്യതകളുണ്ട്, കുട്ടികളുടെ സർഗവാസനകളൊക്കെ നമുക്ക് പരിപോഷിപ്പിക്കാൻ അവസരവും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഓർഗനൈസറായിട്ടാണ് രാജേഷ് അവിടെ വരുന്നത്. നല്ല സംഘാടകനായിരുന്നു, നമ്മുടെ കലോത്സവങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ പരീക്ഷകൾ നടത്തുന്നു. അതിലൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ മുഖ്യധാരയിലൊക്കെ പല കോളേജിൻ്റെ എല്ലാ അക്കാഡമിക്കും അങ്ങനെ അല്ലാത്ത പരിപാടികളിലൊക്കെ രാജേഷിൻ്റെ ഇടപെടൽ. പിന്നെ ഒരുപാട് ബന്ധങ്ങൾ, നാട്ടിലുള്ള ആളുകളുടെ ബന്ധങ്ങളും ബന്ധങ്ങളെ പ്രയോജനപ്പെടുത്താനുള്ളൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലൊക്കെ ഉള്ള ഒരാളായിരുന്നു രാജേഷൻ. അതുകൊണ്ട് നമുക്ക് സ്ഥാപനത്തെ ഒരു ടീമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പം നമ്മളെല്ലാവരും സ്ഥാപനത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് അടുത്ത പരീക്ഷ ഭംഗിയായിട്ട് നടത്തുക, അടുത്ത കലോത്സവത്തിന് എന്തൊക്കെ നടത്തണം, അതൊക്കെ ചിന്തിച്ചിരുന്നു. കോളേജിൽ നിന്നാണ് പിന്നെ രാജേഷിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പുതിയ പടികളിലേക്ക്, പടവുകളിലേക്ക് ചവിട്ടി കടന്നു പോകുന്നത്. ആദ്യകാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളെ കുറിച്ചും പിന്നീട് മെല്ലെ മെല്ലെ നമ്മൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് വെച്ച ഒരു സൗഭാഗ്യം ഉണ്ടല്ലോ, അവിടത്തേക്ക് നടന്ന് ചെന്നതൊക്കെ നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ടാണ് രാജേഷിൻ്റെ ജീവിതത്തിലെ എല്ലാ വലിയ വലിയ നേട്ടങ്ങളും നമ്മൾ നേരിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്ത് സന്തോഷിക്കുകയും കൂടി ചെയ്യുന്ന ഒരു

0: പുറത്ത് തന്നെയാണ്.
1: ഒരു വിദ്യാലയത്തിന്റെ ഒരു നേതൃത്വം, അപ്പൊ അതുകൊണ്ട് തന്നെ സമാനമായ ചില കാര്യങ്ങളൊക്കെ അത് സംബന്ധിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു സ്ഥാപനത്തെ, വിദ്യാലയത്തെ എങ്ങനെ സാധാരണ വിദ്യാലയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് നടുവിനാട് എൽ പി സ്കൂൾ. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിപ്പിക്കുന്ന എൽ പി സ്കൂൾ. മാത്രമല്ല കുട്ടികൾക്ക്, നമ്മുടെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ, പൊതുവിദ്യാലയത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഈ കുട്ടികൾക്ക് ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും എല്ലാ തരത്തിലും ഒരു ഭൗതിക സൗകര്യങ്ങളും അതുപോലെ ബൗദ്ധിക സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥാപനമായിട്ട് നടുവനാട് സ്കൂൾ വളരുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനം കൂടാതെ കുറുവന്തേരി അമ്പലത്തിൽ നമ്മൾ ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ട് രാജ്യത്തിലാണ്. അങ്ങനെ ഇപ്പോഴും ആ ഗാഢ സൗഹൃദങ്ങൾ അനവരതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
2: എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാല് ഞാനും മാഷുള്ള പോലെയാണ്. മാഷ മകനും എൻ്റെ മകനും തമ്മിൽ വളരെ നല്ല ഫ്രണ്ട്സാണ്. അവർ ഒന്നിച്ച് മറ്റൊരു കോളേജിൽ എൻ സി സിയിൽ അടക്കം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സൗഹൃദം നിലനിർത്തുന്നു. ബി എഡ് ഒരേ സമയമാണ് കഴിഞ്ഞത്. ആ രീതിയിൽ ഒന്നിച്ചിട്ടുണ്ട്. ഇപ്പോഴും
3: കുറേ സമയം അനുഭവങ്ങളിലൂടെ കടന്നുപോയി. നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് രാജേഷിന് എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ അനുഭവം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത് മോശമായ രീതിയിൽ ഞാൻ കാണുന്നില്ലത്. എല്ലാവർക്കും ഒരു മോശ സമയം വരും. മഹാദേവനടക്കം വന്നിൽ കാളകൂടം വിഷം വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ദേവന്മാരടക്കം ഇങ്ങനെ ചിന്തിച്ച് നിന്ന സമയത്ത് മഹാദേവൻ പറഞ്ഞു, ഞാൻ കുടിച്ചുകൊള്ളാം. അപ്പം ദേവനടക്കം കഷ്ടകാലം വന്നിട്ടുണ്ട്. അതേപോലെ മനുഷ്യന്മാർക്ക് എപ്പോഴും നല്ലതും മോശമായ അവസരം വരും. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ജീവിതമാണ്, വളരെ ചെറിയ ജീവിതത്തിനിടയിൽ സന്തോഷത്തോടെ ജീവിക്കുക, ഏറ്റവും സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നല്ല പാട്ട് കേൾക്കുക, അതിനാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ.
4: നല്ല മലയാള
2: മലയാള പാട്ടുകൾ കേൾക്കുക. ഒപ്പം തന്നെ പറ്റുമെങ്കിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരാൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാളിൽ തന്നെ നമുക്ക് തിരിച്ച് നന്മ കിട്ടും അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു ഏതോ ഒരാൾ കാത്തിരുന്നില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ കമലേച്ചിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നിതിനോ ആരെങ്കിലും ആയിരിക്കാം നമ്മുടെ. അതുകൊണ്ട് ശ്രോതാക്കളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുക. കാരണം മാഷ് നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പേരളക്കോളി ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. ഡിസംബറിൽ കലോത്സവം നടക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ചാർജ് എനിക്ക് മാഷാണ് തന്നത്. മൂന്ന് ഗ്രൂപ്പായിട്ട് നടത്തുമ്പോൾ, അപ്പോൾ മറ്റുള്ളവരൊക്കെ ഒരു പി എസ് സി പ്രിപ്പയറേഷനായിട്ട് പോകുമ്പോൾ നമ്മുടെ അഞ്ച് പേര്, ഞാൻ നേരത്തെ പറഞ്ഞ മനോജും മാഷും രാജീവും മാഷും ഒക്കെ ഇരുന്നിട്ട് എങ്ങനെ നടത്തണം, പരീക്ഷ നടത്തണം, ഡെസ്കും ബെഞ്ചും പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളിലൊരു നിമിത്തമുണ്ട്. ഇപ്പം കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കെ കെ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഈ ഒരു സ്ഥാപനം കുരിശുവിൻ്റെയും കെ കെയുടെയും ഒരു തലയിൽ ഉദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇത് കേൾക്കാനും. ഇതിപ്പോൾ ഞാൻ സൗദി അറേബ്യ ഞാൻ പറഞ്ഞല്ലോ, സൗദി അറേബ്യയിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ ഇതിന് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാക്കിയിരുന്നത് കൃഷ്ണകുമാർ മാഷാണ്. കാരണം അദ്ദേഹത്തിന് ഒരു പി എസ് സി കിട്ടിയിരുന്ന പുള്ളി അങ്ങ് പോയിരുന്നു. ഇങ്ങനത്തൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും നമ്മുടെ ഗ്രാമത്തെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഓരോരാൾ തലയിൽ എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതെൻ്റെ വിധിയാണ് എന്ന രീതിയിൽ നമ്മൾ പിന്നെ കാത്തിരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഒരു പാട്ടുണ്ട്, ഞാൻ അവർ ഇതുവരെ ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും സങ്കടമാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഇന്നേ വരെ ഒരു മോശം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ സിമ്പിൾ ആൻസർ എന്താ, പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത്. നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മളിപ്പം ഒരു തേങ്ങ വരയ്ക്കുമ്പോൾ നമ്മൾ കുഴിച്ചിട്ട തെങ്ങുമെന്നല്ലല്ലോ നമ്മുടെ തേങ്ങ വരയ്ക്കുന്നത്, മുന്നേ ആരോ കുഴിച്ചിട്ട തെങ്ങുമെന്നാണ് ആ തേങ്ങയാണ് നമ്മൾ. നമ്മളെ ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പം കൃഷ്ണകുമാർ മാഷക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനാണെങ്കിലും ഇപ്പോൾ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ സ്കൂളിൻ്റെ മാനേജറാണ്. ഇതുകൂടി വന്നപ്പോൾ ആ സ്കൂളിനേക്കാൾ ഒരു പക്ഷേ ശ്രോതാക്കൾക്ക് പല ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് ഈ അനുഭവങ്ങൾ അല്ലെ ഇത്രയൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ അദ്ദേഹമാണ് കാരണം. അതുകൊണ്ട് നമ്മളിലുള്ള നിമിത്തം അല്ലെ നമ്മുടെ കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് എനിക്ക് ശ്രോതാക്കളോട് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ളത്.
3: ബാബട്ട,
4: എനിക്ക് ശ്രോതാക്കളോട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. രാജേഷിനെ പോലെയുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ വെളിച്ചം പ്രസരിപ്പിക്കുന്നവരാണ്. അതായത് ഇരുട്ട് നിറഞ്ഞൊരു ലോകം, അവിടെ വെളിച്ചം പ്രസരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു മനുഷ്യജന്മത്തിൻ്റെയും കടമയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തങ്ങളാൽ ആവുന്ന നന്മകൾ സഹജീവികൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നത്. അതാണ് നമ്മുടെ സംസ്കാരം. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിത രീതി നമുക്ക് ചുറ്റുവെപ്പെന്നാണ് നമ്മൾ കാണുകയാണ്. രാജേഷിൻ്റെ പോലെയുള്ള ആളുകളുടെ ജീവിതം ഒരു ലൈറ്റ് ഹൗസ് പോലെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കും. ഇങ്ങനെയുള്ള പ്രകാശത്തുരുത്തുകളെയാണ് നമുക്ക്, അവരിലാണ് നമുക്ക് പ്രതീക്ഷ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ പറഞ്ഞു, തികച്ചും വ്യത്യസ്തനായ ഒരാളെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുകയാണെന്ന്. ആ വ്യത്യസ്തത എന്താണെന്ന് ഈ സമയത്തിനകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യം

0: ഇല്ല. നമ്മുടെ ഈ ചർച്ചയുടെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ ബന്ധം തുടരുന്നു. ഇനിയുള്ള പല സന്ദർഭങ്ങളിലും രാജേഷ് എടവനെയും ബാബുരാജ് അയ്യല്ലൂരും നമ്മുടെ സ്റ്റുഡിയോയിലെത്തി കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കും എന്ന് ഉറപ്പിച്ചു പറയാം അല്ലേ. തുടർന്നും പല സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ശബ്ദം റേഡിയോയിലൂടെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം.
1: എന്തായാലും നന്ദി. ഇത്രയും സമയം രാമനും നമ്മുടെ കൂടെ കുറേ വർഷത്തിന് ശേഷം എന്നല്ലേ നമ്മുടെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്നത്. നമ്മുടെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. എന്തായാലും സന്തോഷം ഈ ഒരു അവസരം തന്നതിൽ.
2: തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് അവസരം ഒരുക്കിയ റേഡിയോ മലബാറിന് നന്ദി.
3: റേഡിയോ മലബാറിന്റെ ഈ അഭിമുഖങ്ങളും സംവാദങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ ബാബുരാജ് അയ്യല്ലൂർ പറഞ്ഞതുപോലെ ചില പ്രകാശങ്ങൾ നമുക്ക് ചുറ്റുള്ളവരെ കാണിക്കേണ്ട ചുമതലയാണ് നമ്മളുടെ. മാധ്യമമാണല്ലോ ആ ചുമതല. വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി നിർവഹിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരുമായിട്ട് രാമൻ നടത്തിയ ഈ ദീർഘ സംഭാഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരുപാട് പേർക്ക് അനുഗ്രഹിക്കാനുള്ള ചില അനുഭവങ്ങൾ ഓരോ വ്യക്തിയിലും ഉണ്ടാവുക. ആ അനുഭവങ്ങൾ നമ്മുടെ ആളുകൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിരാശ ബാധിച്ചവരുടെ ഉള്ളിലേക്ക് അല്പം പ്രത്യാശയുടെ കിരണങ്ങൾ ആ പ്രകാശങ്ങളിലൂടെ എത്തിച്ചേരുക എന്നത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഭാഷണത്തിൻ്റെ അലശ്രുതി അത് തന്നെയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. റേഡിയോ മലബാറിന് അതിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ സാധിച്ച ഒരു ചർച്ച തന്നെയായിരുന്നു ഇരുന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.
1: താങ്ക് യു.
4: ആറ് എപ്പിസോഡുകൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ നമ്മൾ നടത്തിയ നീണ്ട യാത്ര. നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവനെയുമായും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരുമായും രാമകൃഷ്ണൻ പഴശ്ശി, കൃഷ്ണകുമാർ കണ്ണോത്ത് എന്നിവർ നടത്തിയ അഭിമുഖം ഇവിടെ തീരുകയാണ്. എന്നാൽ ജനകീയം തുടർന്ന് കേൾക്കാം വരും ആഴ്ചകളിൽ ഇതേ ദിവസം ഇതേ സമയം ഇത് റേഡിയോ മലബാർ 89.6 FM. ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നോട്, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ് ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
5: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656-12002. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
6: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. രാത്രി 10 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ ഒറ്റയ്ക്ക് എന്ന കവിത കേൾക്കാം. ആലാപനം ജ്യോത്സ്ന. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം എന്നിവ കേൾക്കാം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:30 ചാരുകസേല. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0909209786. ഉച്ചയ്ക്ക് 2:00 ഒരു വട്ടം കൂടി. ഇതിൽ നാടകം ഞാൻ രാധിക, 4-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:20 ശാസ്ത്രവീഥി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിത്രപരിചയം. 9:00 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ?
2: നോ ചാൻസ്.
1: ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
4: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി.

0: മോൾക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
1: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
0: അതന്നെ ഞാനും വിചാരിക്കുന്നേ, പിന്നെ എന്നാന്നോളെ പ്രശ്നം.
1: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
0: എന്ത്?
1: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
0: ശരിക്കോ?
1: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490247140 7225 9000 18.
1: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
2: कई देश ऐसे हैं जिसमें एमएसएमई बहुत स्ट्रांग है. उन एग्जाम्पल्स को स्टडी करने के बाद में एमएसएमई मंत्रालय और वित्त मंत्रालय के सहयोग से यह फैसला लिया गया. इसमें 10,000 करोड़ रुपीस का एमएसएमई ग्रोथ फंड क्रिएट किया जाएगा. ये ग्रोथ फंड एमएसएमई और फाइनेंस मिनिस्ट्री के सहयोग से चलेगा.
1: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാർവാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ്

0: വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
0: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷാ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7-ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചുവിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSSൽ നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചാണ് പുരസ്കാരം. UPI സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻ സേവാ സേ ദേശ് സേവ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ UPI സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% UPI വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ UPI സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം KSRTC ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. KSRTC വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി CP ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
0: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂർ

ൂരിനടുത്തുള്ള ഗവൺമെന്റ് VHSS ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി M. Liju. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

0: ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇന്ന് നമ്മുടെ ഹരിത സമൃദ്ധിയുടെ നേരമാണ്. ഹരിത സമൃദ്ധിയിൽ നമ്മോടൊപ്പം ഉള്ളത് 70 വയസ്സ് പിന്നിട്ടും കൃഷിയിലേക്ക് ആഴ്ന്നിറങ്ങിയ നമ്മുടെ ഹൈമാവതി ചേച്ചിയുടെ മുന്നിൽ നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം ചേച്ചി.
1: നമസ്കാരം.
0: ഏതൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്?
1: നമ്മളൊരു കടയിൽ, പച്ചക്കറി കടയിൽ കിട്ടുന്ന എല്ലാ കൃഷികളും ഞാൻ കുറച്ച് കുറച്ചായിട്ട്, ഒരുപാടല്ല, നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് കൊടുക്കാറുണ്ടാവും. എല്ലാം ഒന്നും ഒരു പച്ചക്കറി കടയിൽ എന്തൊക്കെയാണോ വരുന്നത് എല്ലാ കൃഷിയും ഉണ്ടാവും. അതിന്റെ പേര് പറയാൻ വെച്ചാൽ അത്രയും പറയാനുണ്ട്. ഒന്നുമില്ല, കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം ഞാൻ ചാക്കിൽ മണ്ണില്ല കൃഷിയായിട്ടാണ് നടുന്നത്. മണ്ണ് വേണ്ട. പിന്നെ പറമ്പത്തെ പുല്ല്, കാട്, മറ്റേ എന്ത് കിട്ടിയാലും ഞാനത്, വാഴേൻ്റെ ഇലയായാലും എന്ത് വാഴത്തടി ആയാലും എല്ലാം ഞാൻ, ഒരു ചക്ക പറിച്ച ചക്കേൻ്റെ മടലുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ശരിക്കും പറയാൻ വെച്ചാൽ ഒരാളും ചെയ്യാത്തൊരു കൃഷി രീതിയാണ് എൻ്റെ കൃഷി രീതി. എല്ലാം വീട്ടിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും, അങ്ങനെ മരുന്ന് ഒന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങില്ല. വേപ്പെണ്ണ മിശ്രിതവും അങ്ങനെയുള്ള വേപ്പെണ്ണ മിശ്രിതം വാങ്ങിയിട്ട് അതിനെ കൊണ്ട് നമുക്ക് ഉള്ളി, കാന്താരി ഇങ്ങനെയുള്ളതിനെ കൊണ്ട്, വെളുത്തുള്ളി, ഉള്ളി എല്ലാം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഉള്ളി, ബീറ്റ്റൂട്ട്, കാരറ്റ്, പിന്നെ പച്ചമുളക്, പാവക്ക, പിന്നെ താലോലി, പിന്നെ കക്കിരി, മുന്തിരിയുണ്ട്, പിന്നെ ഫാഷൻ ഫ്രൂട്ടുണ്ട്, മറ്റേ മുളകുണ്ട്, തക്കാളിയുണ്ട്, വണ്ടിയുണ്ട്. വണ്ട രണ്ടു തരം വണ്ടിയുണ്ട്, ചുവന്ന വണ്ടിയുണ്ട്, പച്ച വണ്ടിയുണ്ട്.
0: പിന്നെ വണ്ട നമ്മൾ അധികം അങ്ങനെ കാണാത്തതാണ് അല്ലേ? പച്ച വണ്ടിയാണ് നമ്മൾ കൂടുതലും കൃഷിയിൽ ഉപയോഗിക്കുന്നത്.

0: എങ്ങനെയാണ് ചുവന്ന വെണ്ടയിലേക്ക് എത്തിയത്?
1: എനിക്ക് വേണ്ട, ഞാൻ ടി വിയിൽ അല്ല, ഞാൻ ഈ യൂട്യൂബിൽ കയറിയ ശേഷം ചുവന്ന വെണ്ടേനെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഞാനിങ്ങനെ ചുവന്ന വെണ്ട നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കും. ടാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചുവന്ന വെണ്ടൊക്കെ എൻ്റെ അതിന് കൂടുതൽ വില കാണിക്കുന്നുണ്ട്, നമുക്ക് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ. അപ്പോൾ അത് എനിക്ക് കൃഷി ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ അത് കിട്ടി വിത്ത് കണ്ടു, ഞാൻ പോയൊരു സ്ഥലത്ത് പോയതിന് പാക്കറ്റ് വിത്ത് കണ്ടു, അത് ഞാൻ കുറച്ച് നട്ടു. നല്ല ഉഷാറുണ്ട്, നല്ല ഇപ്പം നട്ടിട്ട് ആയി വരുന്നത്ര പറിച്ചടങ്ങി.
0: വിത്തൊക്കെ എവിടെ നിന്നാണ്?
1: വിത്തെല്ലാം ഞാൻ ഹൈബ്രിഡ് കുരുവാന്ന് മേടിക്കും. എന്താ വെച്ചാല് നമുക്ക് ഇഷ്ടംപോലെ കായ് ഉണ്ടാവണം. നാടൻ കുരുവാങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ല, നമ്മളതിന് എത്ര കഷ്ടപ്പെട്ടാലും. പക്ഷെ എല്ലാം മണ്ണില കൃഷിയാണ് മുഴുവനും. എല്ലാവർക്കും നല്ല വൃത്തിയിൽ ഭംഗിയായി വരുന്നവരിൽ തന്നെ ഞാൻ യൂട്യൂബിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീഡിയോ ഇട്ടിട്ട്.
0: അപ്പോൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനലാണ് തോന്നുന്നത്. എന്താണ് പേര്?
1: പേര് ഹൈമാവതി കൃഷി ബ്ലോഗ്.
0: ഹൈമാവതി കൃഷി ബ്ലോഗ്.
1: ആ ഇടക്കിടക്ക് ചെറിയ ഈ പച്ചക്കറിന്റെ ഇതെല്ലാം വന്ന് എല്ലാവരും പറയും നിങ്ങൾ ഇടക്കിടക്ക് അതിന് നിങ്ങൾ ഉണ്ടാക്കിയ കൃഷിയല്ലേ അതിനെ കൊണ്ട് കുറച്ച് കുക്കിംഗ് എല്ലാം ഇടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ചില സമയം പലഹാരം ഉണ്ടാക്കലോ അങ്ങനെ ഇടക്ക് കറി വെക്കലോ അത്രയേ ഉള്ളൂ. ഞാൻ അത് അധികം അധികം മെയിനായിട്ട് എൻ്റെ കൃഷിയാണ്, എനിക്ക് കൃഷിയാണ്.
0: ഈ കൃഷി രീതിയിലേക്ക് എങ്ങനെയാണ് താല്പര്യം വന്നത്? ആദ്യം എന്താണ് ചെയ്തിരുന്നത്?
1: പണ്ട് പിന്നെ കൃഷി പണ്ടേ നമ്മളൊരു കൃഷി കുടുംബത്തിൽ ജനിച്ചാണ്, അമ്മേൻ്റെ അച്ഛന്മാരും തൊട്ട്. പിന്നെ അമ്മ ഞങ്ങൾ ഇങ്ങനെ കണ്ടക്കയ്യ എന്ന് പറയുന്ന വീടിയ താമസമായിരുന്നു. അമ്മേൻ്റെ കൂടെ അമ്മ കുറച്ച് കുറച്ച് കൃഷിയെല്ലാം അമ്മ ചെയ്യും, കുറച്ച് പച്ചക്കറി നമ്മൾ വീട്ടാവശ്യം. അന്നേരം വിൽപ്പനയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിനെല്ലാം പോകുമ്പോൾ അമ്മേൻ്റെ കൂടെയെല്ലാം ഇങ്ങനെ പോകും. നമുക്ക് മയില് കണ്ടം ഉണ്ടായിരുന്നു, ആ കണ്ടത്തിൻ്റെ അകത്ത് നമുക്ക് സ്വന്തം കൃഷി ഇറക്കാൻ പോകുമ്പോൾ നമ്മളെ വളം കെട്ടാനും മറ്റുള്ളതിനും എല്ലാം ഇങ്ങനെ വളം കെട്ടിയിട്ടാണ് വിടുക. പശുണ്ട് നമുക്ക് പുല്ലരിയാനെല്ലാം ഞാൻ പോകും. അങ്ങനെ അമ്മേൻ്റെ കൂടെ തന്നെ അങ്ങനെ പോകും. നെല്ലുമൂർന്ന കാറ്റ കെട്ടാനും തല്ല തച്ചാല തുണക്കാനും തല്ലാം കൂടി കൊടുക്കും. അങ്ങനെ എല്ലാ പണിക്കും ഞാൻ അമ്മേൻ്റെ കൂടെ തന്നെ നിൽക്കും, അപ്പോൾ ചെറുപ്പത്തിലേ സഹായിക്കും. അങ്ങനെ ശീലമായി. പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അച്ഛനെ നോക്കാനാണ്, രണ്ടൊരുപാട് സ്വത്തുണ്ട്, അതെല്ലാം നോക്കാനാണുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി ആദ്യം അമ്മേൻ്റെ അച്ഛനാണുള്ളതായിട്ട്. പിന്നെ അമ്മ എല്ലാവരും വന്ന് കുടുംബങ്ങളടക്കം അവിടെ താമസമാക്കി. വന്നതിന് ശേഷമാണ് പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന് ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിതം നമ്മൾ മുന്നോട്ട് പോണ്ടേ, എനിക്കും എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വേറൊരാളെ കീശ്രമത്തിന് പോയിട്ട് അവരെ അടുത്ത് നിന്ന് കൈ നീട്ടിയിട്ട് വാങ്ങാതെയുണ്ട്. എൻ്റെ സ്വന്തം അധ്വാനത്തോടെ തന്നെ എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം, എൻ്റെ മക്കൾ വേറെ തരത്തിലാവാൻ പാടില്ല എന്നുള്ളവർക്ക് തന്നെ ഞാൻ അവർക്കൊരു കാര്യത്തിന് ബുദ്ധിമുട്ടില്ലാതെ വളർത്തുന്നതിലേക്ക് ഞാൻ എല്ലാ കൂട്ടത്തിലും ഞാൻ ഓരോരോ ഇത് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ പശുവിനെ ലോണാക്കി തുന്നൽ പഠിച്ചു. ആദ്യം തുന്നൽ പഠിച്ചതിന് ശേഷം ഞാൻ മെഷീൻ വാങ്ങി, എനിക്ക് കാനറ ബാങ്കിൽ നിന്ന് ഒരു ലോണ് തന്നു. ഉഷേൻ്റെ മെഷീനാണ്, നല്ല ഓട്ടോള മെഷീനാണ്. അങ്ങനെ ഞാൻ രാത്രി എല്ലാവരും അപ്പുറം ഇപ്പുറത്ത് നിന്നുള്ള വല്ല അടിക്കാൻ രണ്ടും ഒരു മാസം കൊണ്ട് ഞാൻ തുന്നലെല്ലാം പഠിച്ചു. പോയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ മെഷീൻ വാങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്ന് തന്നെ തുന്നൽ സാധാരണ കൊണ്ടുവന്ന് തുണികളെല്ലാം കഴിച്ച് വെച്ചിട്ട് എന്താ ചെയ്യണതിൻ്റെ അളവും കാര്യങ്ങളും അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. ആകെ ഞാൻ ഒരു ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് ഓരോ മണിക്കൂർ സമയം ഒരു രണ്ടാഴ്ച പോയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇതേപോലെ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ തന്നെ പഴയ സാധനങ്ങളെല്ലാം കഴിച്ചു വെച്ചിട്ട് അതേപോലെ മുറിച്ച് നോക്കിയിട്ടും അതേപോലെ അടിച്ചിട്ടുമാണ് ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല. പിന്നെ മെഷീനും കൊണ്ട് കുറേ കാലം അങ്ങനെ. അപ്പോൾ പിന്നെ പശുവിനെ വാങ്ങി, പിന്നെ ലോണാക്കിയിട്ട് തന്നു, അതിന് സബ്സിഡി എല്ലാം കിട്ടി രണ്ട് മൂന്ന് പശുവിന്. അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഓരോന്നും തോന്നി എനിക്ക് കുറച്ച് അണ്ടി പാട്ടെടുക്കുക, കുറച്ച് തേങ്ങ പാട്ടെടുക്കുക, കുറച്ച് അങ്ങനെയുള്ള പാട്ടങ്ങളല്ലേ. പിന്നെ കുറേ കഴിയുമ്പോൾ ഞാൻ അങ്ങ് ആടുന്ന പിന്നെ എൻ്റെ അച്ഛൻ വീടെടുത്ത് ആടെ പോയാലോ അവിടെ ഇതുണ്ടായിരുന്നു, കിണർ വേണം, എൻ്റെ ഒരു കല്ല് വാങ്ങണം, കല്ലെടുക്കണ്ടേ, കല്ലെടുക്കാൻ മറ്റേ കിട്ടിയില്ല വയ്യത്തിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ കേട്ടൻ കല്ല് കൊത്തിക്കലാം. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഞാനൊരു പണിതരാൻ ഈ കല്ല് കുറച്ച് ആരെയും കൂട്ടിയിട്ട് കൊത്തിച്ചെടുത്തു എന്നിട്ട് അങ്ങനെ ഞാൻ തുടങ്ങിയതാണ്. തുടങ്ങി പിന്നെ അതൊരു ബിസിനസ്സായിട്ട് നടത്തി ഞാൻ വലിയൊരു
0: കല്ല്,
1: ആ കല്ല് വലിയൊരു രീതിയിൽ പോയി. പിന്നെ എനിക്ക് അവിടുന്ന് ആ അതുകൊണ്ട് തന്നെ ഞാൻ ആ കല്ലിൻ്റെ ബിസിനസ് കൊണ്ട് തന്നെ വെച്ചാൽ ഒരു 10-30 ആൾക്കാരിലും വെച്ച് കൊത്തലോടി. ആ ഒരു ദിവസം ഓരോ ലോഡ് കല്ല്, ഒരു ലോഡ് വെച്ചാൽ 1000 കല്ല്. കൃഷി അന്നേരം എൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൃഷി പോകുന്നുണ്ട്, കൃഷി പോകുന്നു, കൃഷി കരിക്കും ഒഴിവാക്കുന്നില്ല. അന്നേരം ഇത്ര കൂടുതൽ വരുന്നില്ല കൃഷി വരുന്നതെന്ന് വെച്ചാല്, നമ്മൾ പച്ചക്കറി ചെറിയ ആദ്യം പണ്ടല്ല എങ്ങനെ വെച്ചാൽ തക്കാളി അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അയര് വെള്ളേരി കുമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളെ അന്നുള്ളൂ. ഇന്ന് ഇന്നല്ലേ ഇപ്പൊ എല്ലാ കൃഷിയും നമുക്ക് പോയാൽ വിത്ത് കിട്ടുന്നത്, അന്ന് വിത്തൊന്നും അങ്ങനെ കിട്ടൂല. ഇപ്പം എല്ലാ ഉള്ളി മുതൽ ഇപ്പൊ ചെറിയ ഉള്ളി, വെല്ലുള്ളി, മല്ലിച്ചപ്പ്, മറ്റേ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പിന്നെ ബീൻസ്. ബീൻസ് ഇപ്പം വിളവെടുക്കുന്നുണ്ട് ഞാൻ പറിച്ചിട്ട്. ആ പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ട്, ഇനി ഇതിനടുക്ക് ഞാൻ നടണം പറിച്ച് ഓരോന്നായിട്ട് പറിച്ചിട്ട് കറി വെച്ചു.
0: ബീറ്റ്റൂട്ടൊക്കെ
1: ഞാൻ വെറും പച്ചക്കറി ഈ ഗ്രോ വേഗലി മണ്ണിലാ കൃഷിയാണ് ചെയ്യുന്നത്. ചകരിച്ചോറ്, കുമ്മായം, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ ചാരം, പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് കുഴച്ച് അതിന് ഒരാഴ്ചത്തേക്ക് അത് കൂട്ടാക്കി വെക്കുക. കൂട്ടാക്കി വെച്ചിട്ടാകുമ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലിട്ട് നിറച്ചിട്ട്. അതിൻ്റെ അപ്പുറം അതിൻ്റെ കൂടെ ഉണക്കരിയില, വാഴക്കുറുക്കല, വാഴക്കുറുക്കരി ഇടും. ഇനി വാഴത്തട കായ് കൊത്തിയിട്ടാകുമ്പോൾ തടി ഉണ്ടാവില്ല, അത് ചെറുങ്ങനെ കൊത്തി തറച്ചിട്ട് വെയിലിന് കൊടുക്കും. കുറച്ച് അതിൻ്റെ വെള്ളം

0: വലിയ അത് വലിച്ചിട്ട് അതിൽ അതിൽ കുത്തി നിറച്ചിട്ട് അതിൽ നിറക്കും. പിന്നെ എന്താ പറമ്പത്തെ പുല്ല് മുറ്റത്തെ പുല്ല് പറിച്ചാൽ എല്ലാ കാടും വയക്കിയതായാലും എല്ലാം നീ പൊന്നാങ്ങണി ചീര വരെ. പക്ഷെ അതെനിക്ക് പൊന്നാങ്ങണി എന്നറിയില്ല, ഇപ്പൊ അത് എനിക്കറിഞ്ഞത്. നമ്മളെ
1: ഇവിടുത്തെ
0: കണ്ണിനും നല്ല നല്ല വിറ്റാമിൻ്റെ സാധനമാണ് പൊന്നാങ്ങണി ചീര എന്ന് പറയുന്നത്. പക്ഷെ ഞാനക്കിത് നമ്മൾ വളപ്പിൽ രണ്ടു മൂന്ന് നേരം ഉണ്ടായിരുന്നു പൊന്നാങ്കണ്ണിന്. പക്ഷെ ഇത് അതൊന്നും അറിയില്ല. ഏത് ദിവസം ഇങ്ങനെ വീഡിയോയിൽ കണ്ടു പൊന്നാങ്കണ്ണി ചീര പറിച്ചിട്ട് കറി വെക്കുന്ന നമ്മൾ ഇത് എൻ്റെ അടുത്തുണ്ട്. ഞാൻ വയ്യ നോക്കി നോക്കുമ്പോൾ ഇത് ഇത് തന്നെ സാധനം. ഞാൻ ആകെ കൊണ്ടുവന്ന് പറിച്ചു കൊണ്ടുവന്ന് ഞാൻ കറി വെക്കല്ലേ, ഞാൻ അപ്പാ പച്ചക്കറിയിലേക്ക് ഉളവെടുക്കാൻ കണക്കാക്കി. അതിന് പച്ചക്കറിക്ക് ഇട്ടിട്ട് നടാൻ കണക്കാക്കി. അങ്ങനെ അതിൻ്റെ അകത്തും പച്ചക്കറി നടാം. ഞാൻ പറയില്ലേ ചക്ക മടൽ വരെ ചേമ്പ് നട്ടിട്ട് ചേമ്പ് നല്ല വിളവ് കിട്ടീനി. പിന്നെ ചേമ്പ് ചേന കപ്പ പിന്നെ എല്ലാ സാധനവും ഓട്ടിൻ്റെ അകത്ത് ഓട് വളച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ്. അതിലെ ഇപ്പം കുറച്ച് ചേന ഇട്ടില്ലേ, അതിൽ ചീര നട്ടിട്ട് ഒരുപാട് വിളവെടുത്ത്.
1: ഇപ്പൊ ഈ ചീരയും ഇതൊക്കെ നടന്നിട്ടുണ്ടോ? അത് നമ്മുടെ ആവശ്യത്തിനാണോ അത് പുറത്ത് കൊണ്ടുപോയി?
0: കുറച്ച് കൂടുതൽ ആക്കും, അത്രേ ആക്കുള്ളൂ. ആലു പേരും ഒരുപാട് ഉണ്ട് വിൽക്കാൻ പോലില്ല. എന്താ വെച്ചാല് അങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ നടന്നിട്ട് പോകും. പിന്നെ വീട്ടിൽ വന്നിട്ട് അത്യാവശ്യക്കാർ വന്ന് വാങ്ങുമ്പോൾ കൊടുക്കും. ഇന്നലെ ഇപ്പൊ അവനെ ചെന്നല ഒരു 120 കൊടുത്തേന് പച്ചക്കറി കൊടുത്തേന്.
1: ഓക്കെ,
0: അങ്ങനെ അത്യാവശ്യം വന്നിട്ട് അങ്ങനെ ചില്ലറ പൈസ ഒരുപാട് പണ്ട് ഒരുപാട് ചാക്കോട് ചാക്ക് കൊണ്ടുപോല. ഞാൻ ഇവിടെ മയില് കൊന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറി. രണ്ട് ചാക്ക് മൂന്ന് ചാക്ക് വണ്ടിക്ക് കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പണ്ട് പച്ചക്കറിക്ക് മൂന്ന് ഒരു 26 സെന്റ് കണ്ടുകൊണ്ട് ഒരു 15 കണ്ടുകൊണ്ട് അത് രണ്ട് കണ്ടും വെള്ളേരി നട്ടിട്ട് മോട്ടർ വെച്ചിട്ട് അടിയെല്ലാം മോട്ടർ ആക്കി വെള്ളവും വേറെ കുഴിച്ച് മോട്ടർ ആക്കി അങ്ങനെ അടിച്ചിട്ട് വെള്ളം ഇഷ്ടംപോലെ പച്ചക്കറി ആക്കുന്നു. പിന്നെ അതെല്ലാം ഇപ്പം എനിക്ക് പറ്റാത്തതുകൊണ്ട് എൻ്റെ കാലിന് മുട്ടുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി. അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി, അത് ഞാനിപ്പം അതെല്ലാം ഒഴിവാക്കി. എന്നാലും വയലെല്ലാം പണിയാണ്. അങ്ങനെ നെൽകൃഷി രണ്ട് വളം നെൽകൃഷി ചെയ്യണം. നമ്മളെ വീട്ടാവശ്യത്തിന് നെല്ല് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടാക്കല്ല. ഇപ്പം കുറേ കൊല്ലമായിട്ട് ഒന്നുമില്ല. എൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്തേരെ ആളെ ആക്കി രണ്ട് മൂന്ന് കൊല്ലം നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അഞ്ചെട്ട് റുപ്യ അലുവേറ്റ് നോക്കുമ്പോൾ 30 നെല്ല് കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ ഒരു പണിയും പതിശീല 100-150 നെല്ല് എടുക്കും. രണ്ട് വഴി എടുക്കും ഇപ്പുറത്തെ വഴി എല്ലാം കൂടി 15 നെല്ല്.
2: ഹൈമാവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ ഇവിടെ തരുന്നില്ല. അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

പൊതുവെ വേനൽക്കാലത്തെ താപനില എല്ലാ സസ്യങ്ങളെയും ഹാനികരമായി ബാധിക്കാറുണ്ട്. കുരുമുളകിന്റെ കാര്യത്തിലാണെങ്കിൽ തോട്ടങ്ങളിൽ വരൾച്ചയുടെ ആഘാതം കുറയ്ക്കുന്നതിനു വേണ്ടി ചെടിയുടെ ചുവട്ടിൽ പുതിയിട്ട് കൊടുക്കണം. ഉണക്കയില, പച്ചില, വാഴത്തണ്ട് തുടങ്ങിയവയുപയോഗിച്ച് വള്ളിയുടെ ചുറ്റും പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനും കളനിയന്ത്രണത്തിനും സഹായിക്കും. കുരുമുളക് ചെടികൾ മിതമായ തണലിഷ്ടപ്പെടുന്ന ഒരു വിളയായതിനാൽ അധികം തണൽ നൽകുന്ന താങ്ങുമരങ്ങളുടെ കൊമ്പുകൾ ലഘുവായി വെട്ടിമാറ്റണം. ഇതുവഴി സൂര്യപ്രകാശ ലഭ്യതയും വായുസഞ്ചാരവും മെച്ചപ്പെടുത്താം. കൂടാതെ രോഗസാധ്യതയും കുറയും. ജൈവവള പ്രയോഗവും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടത്താം. ഒരു ചെടിക്ക് 10 മുതൽ 15 കിലോഗ്രാം കാലിവളം, കമ്പോസ്റ്റ് എന്നിവ നൽകാം. ഇത് തണ്ടിൽ നിന്ന് അകലം പാലിച്ച് ചുവടിനു ചുറ്റും വിതറി നേരിയ കനത്തിൽ മണ്ണിട്ട് മൂടണം. ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് എന്നീ ജൈവ നിയന്ത്രണ ഉപാധികൾ മണ്ണിൽ ചേർത്ത് നൽകുന്നതും വളരെ ഫലപ്രദമാണ്. മൂടുചീയൽ, ഇലപ്പുള്ളി രോഗം, ആന്ത്രാക്നോസ് എന്നീ കുമിൾ രോഗങ്ങൾക്കെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ചെടിയിൽ തളിച്ചും നൽകേണ്ടതാണ്. മാവിന്റെ കാര്യത്തിൽ, മാവ് പൂവിടിയിൽ കഴിഞ്ഞ് കണ്ണിമാങ്ങ ഘട്ടത്തിൽ എത്തുമ്പോൾ വേനൽക്കാല സംരക്ഷണം നിർണായകമാണ്. ഈ ഘട്ടത്തിൽ മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കൃത്യമായ ജലസേചനവും ഒപ്പം ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ, തൊണ്ട് എന്നിവയുപയോഗിച്ച് പുതയിടിയിൽ കൂടി നടത്തുക. കായ്ച്ചക്കെണി ഏക്കറിന് 10 മുതൽ 15 എണ്ണം വരെ ഉപയോഗിക്കണം. സൂക്ഷ്മ മൂലകങ്ങളായ ബോറോൺ, സിങ്ക് തുടങ്ങിയവ ഇലയിൽ തളിക്കുന്നത് കണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒപ്പം മാങ്ങയുടെ വളർച്ചയ്ക്കും സഹായിക്കും. ഹോപ്പർ, ത്രിപ്സ്, മീലിബഗ് എന്നിവയെ നിയന്ത്രിക്കാനായി വേപ്പെണ്ണ ലായനി 0.5% എന്ന തോതിൽ തളിച്ചു കൊടുക്കാം. നാടൻ പച്ചക്കറികൾക്ക് തുടർ സംരക്ഷണം നൽകുന്നതിനായി നട്ട പച്ചക്കറികൾക്ക് മേൽവളം നൽകാം. രാവിലെയും വൈകുന്നേരവും നന തുടരാം. ജൈവ കൃഷിരീതി അവലംബിക്കുന്ന തോട്ടങ്ങളിൽ പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ 1 കിലോ വീതം 10 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പുളിപ്പിച്ച ശേഷം ഇരട്ടി നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം. ചീരയ്ക്ക് ഓരോ വിളവെടുപ്പിന് ശേഷവും 1% യൂറിയ തളിച്ചു നൽകാം. എല്ലാ വിളകൾക്കും ഫോസ്ഫറസ് അടിവളമായും യൂറിയ, പൊട്ടാഷ് എന്നിവ 2-3 തവണകളായും നൽകണം. വേനൽക്കാലത്ത് പുഴു, ഈച്ച, വണ്ട്, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ എന്നിവയുടെയെല്ലാം ആക്രമണം പച്ചക്കറികളിൽ സാധാരണമാണ്. വേപ്പതിഷ്ഠിത കീടനാശിനിയായ അസാഡറാക്ടിൻ 1% 3 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. വെള്ളരി വർഗ്ഗങ്ങളിൽ കാണുന്ന കായ്ച്ചകളെ ഫിറമോൺ ട്രാപ്പുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. കൃഷിയിടത്തിൽ മഞ്ഞ, നീല കെണികൾ ഉപയോഗിക്കുന്നത് വെള്ളീച്ചകളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഇടയാക്കും.

0: ജൈവ കീടനാശിനികളായ ബ്യുവേറിയ ബാസിയായ, ലെക്കാനിസേലിയം എന്നിവ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ച് പച്ചക്കറിയിലെ പുഴുക്കൾ, വെള്ളീച്ച, മുഞ്ഞ, ഇലപ്പേൻ, മിയലിബഗ് എന്നീ കീടങ്ങളെ നിയന്ത്രിക്കാം. ഇവ കീടാക്രമണത്തിന്റെ പ്രാരംഭദശയിൽ തന്നെ പ്രയോഗിക്കണം. കീടങ്ങളുടെ ആക്രമണം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ മാത്രം രാസകീടനാശിനികൾ പ്രയോഗിച്ചാൽ മതിയാകും. തണ്ടുതുരപ്പിന്റെ ആക്രമണം രൂക്ഷമായാൽ ഫ്ലൂബെൻഡയമൈഡ് 480 SEC 1 മില്ലിലിറ്റർ 10 ലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ച് തളിച്ചു നൽകാം. മുളക്, വഴുതന, വെള്ളരി, തക്കാളി എന്നിവയിലെ നീരൂറ്റിക്കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ ഒബറോൺ 0.8 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കാം. ചീരയുടെ ഇലപ്പുള്ളി രോഗത്തിനെതിരെ സ്യൂഡോമോണാസ് തളിക്കാം. കൂടാതെ 4 ഗ്രാം മഞ്ഞൾപ്പൊടി, 1 ഗ്രാം അലക്കുകാരം, അല്പം കായം എന്നിവ കൂടി 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ച് തളിച്ചും ഇലപ്പുള്ളി രോഗത്തെ നിയന്ത്രിക്കാം. എല്ലാത്തരം പച്ചക്കറികൾക്കും മത്തി ശർക്കര മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇത് കീടങ്ങളെ അകറ്റി നിർത്തുന്നതിനൊപ്പം പൂക്കളുടെയും കായ്കളുടെയും എണ്ണവും ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ചെടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. 2 മില്ലിലിറ്റർ മത്തി ശർക്കര മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും 15 ദിവസത്തെ ഇടവേളകളിൽ തളിക്കാം. വേനൽക്കാലം കേരളത്തിൽ പൊതുവെ നന്നേ ചൂട് കൂടിയതും വരണ്ടതുമായ കാലാവസ്ഥയാണ്. ഈ സമയത്ത് ജാതിക്കും ഗ്രാമ്പൂവിനും ശരിയായ പരിചരണം ആവശ്യമാണ്. അത് നൽകാത്ത പക്ഷം പുഷ്പിക്കൽ, കായ്പിടുത്തം, വിളവ് എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. ജലനിയന്ത്രണം, വളപ്രയോഗം, പുതയിടിയൽ എന്നിവ ഇപ്പോൾ പ്രധാനം തന്നെ. ജാതിക്ക് 5 മുതൽ 7 ദിവസത്തിലൊരിക്കൽ മിതമായ ജലസേചനം ഉചിതം. എന്നാൽ ഗ്രാമ്പുവിനാകട്ടെ 3 മുതൽ 5 ദിവസത്തിലൊരിക്കൽ നന നൽകണം. ജാതിക്ക് ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് 5 മുതൽ 10 കിലോഗ്രാം, കൂടാതെ യൂറിയ 220 ഗ്രാം, സൂപ്പർ ഫോസ്ഫേറ്റ് 250 ഗ്രാം, പൊട്ടാഷ് 230 ഗ്രാം എന്ന അളവിൽ നൽകാം. ഗ്രാമ്പുവിന് യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവ യഥാക്രമം 260 ഗ്രാം, 375 ഗ്രാം, 230 ഗ്രാം വീതം നൽകാം. ഇത് 8 വർഷത്തിനു മുകളിൽ പ്രായമുള്ള ചെടികൾക്ക് നൽകുന്ന അളവാണ്. 8 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ചെടികൾക്ക് മതിയായ അളവിൽ രാസവളപ്രയോഗം നടത്തണം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടം കുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ എയിംസിൽ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. മാനവ സേവനമായിരിക്കണം ഡോക്ടർമാരുടെ പ്രാഥമിക ലക്ഷ്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: വർത്തമാൻ സമയ മേ ചികിത്സ പദ്ധതിയും ടെക്നിക്കി ഓർ സ്വാസ്ഥ്യ സേവാവും കെ സ്വരൂപ് മേ തേജ് ഗതി സേ പരിവർത്തൻ ആ രഹാ ഹൈ. ഭവിഷ്യ മേ ഈസ് പരിവർത്തൻ കി ഗതി കോ ഓർ ഭി തീവ്ര ഹോനേ കി സംഭാവന ഹൈ. ഏസേ പരിസ്ഥിതി മേ അപ്നേ ആപ് കോ സക്ഷം ബനായേ രഖ്നേ കെ ലിയേ ആപ്കേ ലൈഫ് ലോംഗ് ലേർണർ ബനേ രഹനാ ചാഹിയേ.
0: എല്ലാ ഇന്ത്യൻ ഭാഷകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുവർണ നൂലാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ 2nd ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രം, സാഹിത്യം, തത്വശാസ്ത്രം എന്നീ മേഖലകളിൽ സംസ്കൃതത്തിന് ഉന്നതമായ സ്ഥാനമാണുള്ളതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലുടനീളം ഗവേഷണം, ആസൂത്രണം തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ ഗതാഗത ചരക്കു നീക്ക ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷ കാലയളവ് ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ ഈ അതോറിറ്റി തയ്യാറാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: देश में जिस तरह से GDP बढ़ रही है 7% 8% के बीच में, लॉजिस्टिक्स की रिक्वायरमेंट लगातार बढ़ रही है. अब भविष्य की जरूरतों को देखते हुए जो प्लानिंग बनानी हो, उस सब को स्टडी करने के लिए एक इंटीग्रेटेड ट्रांसपोर्ट एंड लॉजिस्टिक्स अथॉरिटी का निर्माण किया जाएगा.
0: ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതിലൂടെ മികച്ച ബിസിനസ് സാധ്യതകളും വളർച്ചാ ശേഷിയും തെളിയിച്ചിട്ടുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ദീർഘകാല മൂലധനം ലഭ്യമാക്കുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. ഇന്ത്യയുടെ നാവികശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 1 സൂര്യ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 കപ്പലിന്റെ നിർമ്മാണോദ്ഘാടനവും അപ്ഗ്രേഡ് ചെയ്ത സ്ലിപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത്ത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനക്ഷമതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കാൻ സൂര്യ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും വാങ്ങാനൊരുങ്ങി പ്രതിരോധ മന്ത്രാലയം.

0: ഇതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 660 കോടിയിലധികം രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. കുറഞ്ഞത് 68% തദ്ദേശീയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഈ പദ്ധതി MSME ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുകയും 3 വർഷത്തിനിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഗ്ലോബൽ സൌത്തിന് കൂടുതൽ പ്രാതിനിധ്യവും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ധനസഹായവും ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. UN പൊതുസഭയുടെ സാമ്പത്തിക ധനകാര്യ കമ്മിറ്റിയിൽ പാർലമെന്റ് അംഗം CP ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 6.6% നിന്ന് 7.1% ലോകബാങ്ക്. സ്വകാര്യ ഉപഭോഗം വളർച്ചയുടെ പ്രധാന ഘടകമായി തുടരുമെന്നും പൊതുനിക്ഷേപം വർദ്ധിച്ചതും അനുകൂലമായ സാമ്പത്തിക നയ സാഹചര്യങ്ങളും ഇതിന് കൂടുതൽ കരുത്തു പകരുമെന്നും ലോകബാങ്ക് വിലയിരുത്തുന്നു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോമിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഇന്ത്യൻ വ്യോമസേന സെന്റർ ഫോർ മിലിറ്ററി എയർ വർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവരുമായി സഹകരിച്ചാണ് പരീക്ഷണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഒമാൻ തീരത്ത് വച്ച് പനാമയുടെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ആക്രമിക്കപ്പെട്ട MT ഓൺ പീസ് എന്ന കപ്പലിലെ 19 ജീവനക്കാരിൽ 17 പേരും ഇന്ത്യക്കാരാണ്. 11 ഇന്ത്യക്കാരുൾപ്പെടെ 12 ജീവനക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ അധികൃതരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹോർമുസിലൂടെയുള്ള ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. കരിങ്കടലിൽ MV റോയാദ് മമ്മദോവ് എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെയും ഇന്ത്യ അപലപിച്ചു. ആക്രമണത്തിൽ 2 വിദേശ നാവികർ കൊല്ലപ്പെടുകയും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ UPI പണമിടപാട് സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന്. എല്ലാ പൌരന്മാർക്കും ലളിതവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനം ഒരുക്കുക എന്ന ആശയത്തിൽ 2016 ഓഗസ്റ്റ് 25 UPI ആരംഭിച്ചത്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് നിലവിൽ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. UPI സേവനം ഇനി ഇന്ത്യയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു.
2: കുറച്ച് വർഷ പഹലെ യഹാ കോയി കഹതാ കി വിദേശ് മേ ബി ഭാരത് കെ ബാങ്ക് അക്കൗണ്ട് സേ പേയ്മെന്റ് കർ ദേഗാ തോ ശായദ് ഹി കോയി വിശ്വാസ് കർതാ ലേക്കിൻ ആജ് യഹ് ഏക് ഹഖീഖത് ഹൈ ഭാരത് കാ UPI അബ് ദുനിയാ കെ 11 ദേശോ മേ ലൈവ് ഹൈ.
0: പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസൺ 2026 ഭൌതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായി. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മാണത്തിനും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതിനുമാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ലക്നൌവിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ 3 ഫോർമാറ്റുകളിൽ നിന്നുമുള്ള ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞു. ഗുവാഹത്തിയിൽ നടന്ന BCCI അവലോകന യോഗത്തിന് ശേഷമാണ് 37-കാരിയായ ഹർമൻപ്രീത് തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് കന്നി ഏകദിന ലോകകപ്പ് കിരീടവും ഏഷ്യൻ ഗെയിംസ് സ്വർണവും സമ്മാനിച്ചത് ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിലായിരുന്നു. 5 ടെസ്റ്റുകളിലും 51 ഏകദിനങ്ങളിലും 155 ട്വന്റികളിലും ഇന്ത്യയെ നയിച്ച് അവർ ടീമിൽ തുടരും. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി സൌദി സഖ്യസേന. ഹുദൈദയിൽ സൌദി നാവികസേന നടത്തിയ ഓപ്പറേഷനിലൂടെ തെക്കൻ ചെങ്കടൽ മേഖലയിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ തടഞ്ഞതായി സഖ്യസേന അറിയിച്ചു.

ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൈക്കിൾ എന്ന ചിത്രത്തിന് വേണ്ടി മെജോ ജോസഫ് ഈണം പകർന്ന ഗാനം കേൾക്കാം. ശ്രീനിവാസും ചിത്രയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281485, 8547173810.
5: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
6: വിനീത് ശ്രീനിവാസും ഷീലാമണിയും സതീഷ് ഭട്ടും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഷേക്സ്പിയർ എം എ മലയാളം. മോഹൻ സിത്താരയുടേതാണ് സംഗീതം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
3: കലണ്ടർ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവനും സിസിലിയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. അഫ്സൽ യൂസഫാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഫോൺ 9961004648,
1: 9656948321.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിരിനേരത്തിൽ മലയാള സിനിമയിലെ കോമഡി രസങ്ങൾ നിറഞ്ഞ ഒരു പഴയകാല ഹിറ്റ് ചിത്രത്തിൽ നിന്നാണ്, 1991 പുറത്തിറങ്ങിയ കൺകെട്ട് എന്ന ചിത്രത്തിലെ ചില മനോഹരമായ കോമഡി രംഗങ്ങളാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. ചിരിക്കാൻ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ചിരിനേരം.
5: മിസ്റ്റർ പൊതുവാൾ, ഗുഡ് മോർണിംഗ്.
6: മോർണിംഗ്. എന്താടോ ഇന്ന് ഇത്രയും വൈകി? യുദ്ധം എന്തായി? എന്താ
5: നമ്മൾ വിചാരിച്ചത്ര പോരാ പൊതുവാളെ, അടിയുണ്ട്, തിരിച്ചടി ഇല്ല.
6: എന്തുണ്ട് കേട്ടാ മെയിൻ ന്യൂസ്? അങ്ങനെ മെയിൻ ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല.
7: ഞാനും നോക്കട്ടെ.
6: ഞാൻ നോക്കുന്നുണ്ടല്ലോ ശല്യങ്ങള്.
5: മോളെ ശ്രീദേവി,
8: ആ കോപ്പി പുസ്തകം കൊണ്ടെന്ന് കാണു. അല്ല എന്താ കോപ്പി പുസ്തകം ഇന്നും നീ കൊണ്ടന്നില്ല അല്ലേ?
5: അച്ഛന്റെ കുഴമ്പ് വാങ്ങിച്ചോ മോളെ. ഈ കാവലി പണി എന്ന് വെച്ചാൽ ഒരുതരം നരകം തന്നെയാ. ഓ, കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇതിന്റെ രാത്രി മുഴുവൻ കുടിയും ബഹളുമായിരുന്നു. മുതലാളി എപ്പോഴാ ഗേറ്റ് കൂടെ പോവാന്നറിയില്ലല്ലോ. ഒരു പോള കണ്ണടച്ചിട്ടില്ല.
8: എന്റെ കോപ്പി പുസ്തകത്തിന്റെ കാര്യം എന്താ? ഞാൻ എന്താ?
5: നീ ആ കയ്യിലും കിട്ടുന്നത്?
8: അത് അലക്കില്ല അച്ഛാ, വൈകിട്ട് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. അനിതാ, നിന്നോടാ ചോദിച്ചത് എന്റെ കോപ്പി പുസ്തകം?
5: കോപ്പി പുസ്തകം? കോപ്പി എഴുതി പഠിച്ച അമ്മപ്പ കളക്ടർ ആവാൻ പോകല്ലേ?

0: കോപ്പി എഴുതാതെ ചെന്നാ മാഷി ചീത്ത വിളിക്കാനെന്താ? അതുകൊണ്ടല്ലേ
1: ആ പെണ്ണിനെ കോളേജിൽ അയക്കാൻ പറ്റാത്ത വിഷമത്തിലാ ഞാൻ. അപ്പഴാ 70 കഴിഞ്ഞ അമ്മയുടെ കോപ്പി എഴുത്ത്.
0: 100% സാക്ഷരത നമ്മുടെ ജില്ലക്ക് നേട്ടാ മോനെ.
2: ഇല്ലെങ്കിൽ ജില്ല അമ്മയെ പിടിച്ച് വിഴുങ്ങോ.
3: എന്തൊരു ശല്യാടാ അത്.
4: ഈ രാമായണവും മഹാഭാരതവും ഒന്നും വെറും കെട്ടുകഥകളല്ല. രാവണൻ ഒരസ്ത്രം ഇങ്ങോട്ടയക്കുന്നു, ശ്രീരാമൻ മറ്റൊരസ്ത്രം കൊണ്ട് തന്നെ തടുക്കുന്നു. ഒന്ന് അഗ്നിയെങ്കിൽ മറ്റത് ജലം. ഇതല്ലേ സ്കഡും പാറ്റിയിടും? നമ്മുടെ പുരാണങ്ങളിൽ പറയാത്ത ഒരൊറ്റ ആയുധവും ഇന്ന് വരെ ഒഴുത്തിനുണ്ടാക്കിയിട്ടില്ല.
5: ഈ നാപ്പാം ബോംബ് എന്ന് പറഞ്ഞ സാധനം എന്താണാവോ?
4: അത് ഒരു പ്രത്യേകതരം ബോംബ.
5: എന്താണ് പ്രത്യേകത എന്നാ ചോദിച്ചേ?
4: അതായത് മറ്റുള്ള ബോംബിന്റെ അത്ര വലിപ്പം ഈ ബോംബിനില്ല.
1: എന്നാ പിന്നെ ചെറിയ ബോംബ് വിളിച്ചാ പോരെ?
4: മതി. എന്നാലും ഒരു ബോംബാവുമ്പോ അതിനൊരു പേര് വേണ്ടേ? അതാണ് നാപ്പാം. ഇപ്പൊ മനസ്സിലായി.
1: വെഡിത്തം പറയാതെ പൊതുവാളെ. വായിച്ചു കഴിഞ്ഞോ?
5: ആ അനന്തേട്ടാ, നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ, ഈ നാപ്പാം ബോംബിന്റെ പ്രത്യേകത എന്താ?
1: നാപ്പാം അല്ലേ? ഈ നാപ്പാം ബോംബ് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല.
5: ഉപയോഗിക്കേ? ബോംബന്റെ മേത്ത് വെക്കുന്ന സോപ്പാ ദിവസേന ഉപയോഗിക്കാൻ?
1: സോപ്പ് പോലെ തന്നെ ഒരു പട്ടാളക്കാരന് ബോംബും, പക്ഷേ സോപ്പ് കുളിക്കുമ്പോഴേ വേണ്ടു. ഈ ബോംബുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശത്രുവിന്റെ ഒരു അനക്കം കേട്ടാൽ ഉടൻ ഞങ്ങൾ ബോംബെടുത്ത് ഒറ്റയറ.
4: കൊടുക്കു മോളെ, അച്ഛൻ ബോംബ് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുക.
6: ആയിരത്തി 1991 രാജൻ ബാലകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളം കോമഡി ചിത്രമാണ് കൺകെട്ട്. ജയറാം, ശ്രീനിവാസൻ, ശോഭന, ഗീത വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ മാമുക്കോയ, ലാലു അലക്സ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ക്യാപ്റ്റൻ രാജു, ഫിലോമിന, കൃഷ്ണൻകുട്ടി നായർ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
7: പ്രൊഫസർ രംഗൂൺ വാലയുടെ വീട് ഏതാ? ഒരു മജിഷ്യൻ ഉണ്ടല്ലോ.
1: ബുക്കിങ്ങിനാണോ?
7: ഞങ്ങളുടെ സ്കൂളിൽ
8: അയാളിപ്പോ പരിപാടിക്കൊന്നും പോവാറില്ലല്ലോ. 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി തല്ലി കിട്ടിയ പിന്നെ എങ്ങും പോയിട്ടില്ല.
7: ഓഹോ,
1: ഇതാര് പറഞ്ഞു? നീ ഒന്ന് അപ്പുറത്ത് പോയി.
8: നേരാച്ചാ, മാജിക് എന്നും പറഞ്ഞ് എന്തൊക്കെ അബദ്ധങ്ങൾ കാണിച്ചു.
1: നിന്നോട് പോകാനാ പറഞ്ഞത്? ബഹും എടുക്കണോ പ്രൊഫസർ, അവള് വിവരക്കേടോണ്ട് പറഞ്ഞതാ. ശംഭു, നീ ആ പ്രൊഫസർ വീട് കാണിച്ചു കൊടുത്തെ. ശ്രീദേവി,
0: മായാവിക്ക് നല്ലൊരു പരിപാടി കിട്ടിയല്ല. എന്താ പാവം പട്ടിണിയാ. ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് 5 രൂപ കടഞ്ഞു വെച്ചു. എന്റേലപ്പൊ 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ.
1: എടി ശ്രീദേവി, വല്ല ബോധമുണ്ടോ നിനക്ക്? അയാൾക്ക് മായാജാലം അറിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മിലിറ്ററി എന്ന് റിട്ടയർ ചെയ്യുമ്പോ കിട്ടിയ പണം മുഴുവൻ അരിച്ചു പറിക്കിട്ടാ ഞാൻ ആ വീട് വാങ്ങിച്ചത്. അവനിപ്പോ വാടക എന്തിട്ട് മാസത്തിലായി. അവന് വല്ലതും കിട്ടുന്ന തടയേണ്ട കാര്യം എന്താ നിനക്ക്?
0: ഇവിടെ എന്താ ചെയ്തേ?
1: നീ ആ പായ വിരിച്ച ഞാൻ വിഴും.
8: എന്താ ഉണ്ടായത്? ആകാശം ഇടിഞ്ഞു വീണു.
9: രംഗുഞ്ചിട്ടാ പേടിക്കണ്ട, കടക്കാരൊന്നുമില്ല, വാതിലോർക്ക്.
8: ഇവിടെ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തുറക്കില്ല.
10: പ്രൊഫസറെ, ഞാനാ MHS വാസവ മാഷ.
7: മാഷ വരൂ വരൂ.
10: ഇല്ല, ഞാൻ കേറുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തിക്കൊള്ളാൻ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചിരിക്കുക.
7: റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26.
11: അല്ല, അതറിയാം. അന്നെനിക്ക് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടിയുണ്ട്. 27, 28, 29 ഉണ്ട്. 26 മാഷ ഭാഗ്യം.
10: വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ?
11: ഇല്ല, 26.
9: 3 മാസം മുമ്പ് ഒരു പരിപാടി കിട്ടിയതറിയാം. അതിനുശേഷം ഈ പടിയിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല.
11: എന്റെ പരിപാടിയൊക്കെ നീയാണ് നിശ്ചയിക്കുന്നത്?
10: നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിരന്തരമായി എന്നോട് ഒന്ന് പറയാറുള്ളത് കൊണ്ടാ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയത്.
11: മാഷ വരൂ, നീ ഇവിടെ നില്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്.
12: ആ ചെറുക്കന് ഇത്തിരി പിഴയാ. അപ്പോ പുക എന്ത് കിട്ടും?
10: അന്ന് പറഞ്ഞ വാനിഷൻകുട്ടി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പെൺകുട്ടിയെ പെട്ടി കിടത്തി അപ്രത്യക്ഷയാക്കുന്ന വിദ്യ.
12: പെൺകുട്ടി ആൺകുട്ടിയെ അപ്രത്യക്ഷയാക്കിയ പോരെ?
10: പോരാ, ഹൈസ്കൂളല്ലേ പ്രൊഫസറെ. സുന്ദരിയായ ഒരു പെണ്ണുകൂടി ഉണ്ടാവുമ്പോഴേ ആമ്പിള്ളേരെ ബഹളം വയ്ക്കാതെയും കൂവാതെ ഇരിക്കുള്ളൂ. എന്നാലേ അവന്മാർ കാശും തരൂ.
12: അല്ല, അത്
10: നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്?
12: അതെ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ തുക?
10: വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കണ്ട.
12: എന്നാലും ഒരു 2500 രൂപ.
10: 2500 കൂടി വന്നാൽ 300. പിള്ളേരുടെ ഇന്ന് പിരിച്ചെടുക്കണ്ടേ പ്രൊഫസറെ?
12: അയ്യോ, അത് പോരാ.
10: പോരെങ്കിൽ പരിപാടി വേണ്ടെന്ന് വെക്കാം.
12: അല്ല, അതല്ല. ശരി, 300. മാഷ ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട്. അപ്പോ അഡ്വാൻസ് എന്തെങ്കിലും ഇപ്പൊ തരുന്നുണ്ടോ?
10: ഞാനിപ്പോ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല.
12: അല്ലേ, വേണമെന്നില്ല.
10: അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. സമയം
12: ബുക്ക് ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ചാണോ? 3 മാസം മുമ്പാണ് ഈ ആകെ ഒരു പരിപാടി കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ.
9: നിങ്ങളുടെ തിരക്ക് കണ്ടിട്ട് അയാൾ പോയേനെ, അതാ ഞാൻ സത്യം പറഞ്ഞത്.

0: കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല.
1: ആ ശ്രീദേവി ചേച്ചി മാഷോട് പറഞ്ഞു രംഗൂൺ ചേട്ടന് മാജിക് ഒന്നും അറിയില്ലെന്ന്.
2: ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു.
3: ചെറിയ കുഴപ്പങ്ങളും വലിയ തെറ്റിദ്ധാരണകളും ചേർന്നുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങൾ, അതിലാണ് കൺകെട്ട് എന്ന സിനിമയുടെ യഥാർത്ഥ ചിരിയുടെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ ചിലപ്പോഴൊക്കെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നിമിഷങ്ങൾ എന്നിവയാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്.
4: ഓ കേട്ടു കേട്ടു, അമ്മ പോയി പഠിച്ച് പാസ്സായിട്ട് വരൂ.
5: മോളെ മോളെ, അമ്മക്ക് ചായ തരൂ. മതി മതി, നേരായി. മോളെ ഉച്ചൂണ് ഇന്നലത്തെ മരി വൈകിക്കല്ലേ, പഠിച്ച് പഠിച്ച് തളർന്നിട്ട് അമ്മമ്മ വരും. മോരു അഞ്ചയ്ക്ക് മറക്കരുതിട്ടാ. മോളെ അമ്മമ്മയുടെ അച്ഛരമാല പുസ്തകം കണ്ടോ? അയ്യോ എവിടെ,
6: ഞാനെടുത്ത് വിഴുങ്ങി.
5: മോനെ അനന്ത, നീ അമ്മയുടെ അച്ഛരമാല പുസ്തകം കണ്ടാ?
4: കണ്ടു, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു കണ്ടു.
0: പ്രൊഫസർക്ക് നല്ല കാലം വരാൻ പോണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രേഖ നോക്കി പറഞ്ഞില്ലേ? നോക്കിക്കോ, ഇനി തുരുതിരാ പരിപാടി കിട്ടും.
7: അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പ്രൊഫസർ റംഗൂൺ വാലേ അല്ലേ എന്ന് പലരും പിടിച്ചു നിർത്തി ചോദിക്ക.
0: നിങ്ങൾ കണ്ണു കെട്ടി കാർ ഓടിക്കോ പ്രൊഫസറെ?
7: കാറോ ലോറിയോ എന്ത് വേണേലും ഓടിക്കും. ഹൗദിനി എന്ന് പറയുന്ന ലോക പ്രശസ്ത മജീഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ?
6: ഇല്ല.
7: ആ അങ്ങേര് കാണിച്ച മിക്ക നമ്പറും ഞാനും കാണിക്കും. പക്ഷേ സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് പണം വേണം.
0: ഈ കാലിത്തുപ്പിക്കകത്തുന്നേ ജീവനുള്ള മുയലിനെടുക്കുന്ന വിദ്യ എങ്ങനെയാണ് പ്രൊഫസറെ?
7: വിദ്യകളൊന്നും അങ്ങനെ പുറത്തു പറയാൻ പാടില്ല. ഞങ്ങൾ മജീഷ്യന്മാരുടെ ഒരു പ്രതിജ്ഞയാണത്.
0: ഒരിക്കൽ ഉത്സവ പറമ്പിൽ വെച്ചിട്ടൊരു മാജിക്കാരൻ ഒരൊറ്റ തവനോട്ടെ പെട്ടെന്ന് 100 ആക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
7: ഞാൻ വേണേലും 500 രൂപയാക്കാം.
0: ഏ ശരിക്കുള്ള നോട്ടോ?
7: നല്ല അസൽ നോട്ട്.
0: എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നോട്ട് ഉണ്ടാക്കി കോടീശ്വരനായിക്കൂടെ?
7: അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വിധത്ത് പറഞ്ഞ മാജിക് ഒരു ദൈവാനുഗ്രഹം വേണ്ട കലയാ. കൃത്രിമം കാണിക്കരുത്. ഇന്ന് ബുക്ക് ചെയ്ത പരിപാടിക്ക് 3000 രൂപ തരാന്ന് പറഞ്ഞിരിക്ക, പിന്നെന്തിനാണ്?
0: 3000? അതൊരു ഭയങ്കര തുകയാണല്ലോ.
7: പക്ഷെ പരിപാടി കഴിയുമ്പോ പറ്റിക്കുന്നേ, അതാ കുഴപ്പം. ഒന്നേ, എന്നെ ബുക്ക് ചെയ്യാൻ വന്ന ആളിനോട് എനിക്ക് മാജിക് അറിയില്ലെന്ന് കുട്ടി പറഞ്ഞു.
6: പറഞ്ഞു.
5: ആഹാ, രക്ഷപ്പെട്ടല്ലോ. മായാവിക്ക് ഒരു പരിപാടി തരപ്പെട്ടു അല്ലേ?
7: പക്ഷെ ഈ കുട്ടി പറഞ്ഞത് കേട്ട് അയാൾ തിരിച്ചു വരുന്നെങ്കിൽ ഇപ്പൊ എന്താ വരുന്ന സ്ഥിതി?
5: ശരിയാ, അനന്തൻ ഇവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു.
6: നിങ്ങൾക്കൊരു കുന്തം അറിയില്ല, അതുകൊണ്ടാ പറഞ്ഞത്.
7: അറിയാതെയാണോ ഇത്രയും പരിപാടികൾ ഞാൻ നടത്തിയത്?
6: അറിയാമെങ്കിൽ ഒരെണ്ണം കാണിക്കേ.
7: അങ്ങനെ റോട്ടിൽ വെച്ച് കാണിക്കേണ്ട വില കുറഞ്ഞ വിദ്യ അല്ല ഇത്.
5: എന്നാലും ഒരെണ്ണം കാണിക്കും മായാവൈ, ഇവളൊരു പാഠം പഠിപ്പിക്കും.
6: അയാൾക്കൊന്നും അറിയില്ല മമ്മേ.
7: അറിയില്ലേ? എന്നാ ഇത് ഇപ്പൊ കാണിച്ചരാ. ആരുടെയെങ്കിലും കയ്യിൽ ഒരു കർച്ചീഫ് ഉണ്ടോ? കർച്ചീഫ്?
0: കർച്ചീഫ്
7: വേണ്ട, എന്റെ തന്നെ ഉണ്ട്. കാണിച്ചരാ, ശ്രദ്ധിക്കാം. ശ്രദ്ധിച്ചു നോക്കാം.

0: എന്റെ ഈശ്വര, ഇതെന്തൊരു മറിമായം! ദേവി മഹാമായ
1: അഷ്ടിക്ക് വകയില്ലെങ്കിൽ പോലും വലിയ മേജിക്കുകാരനാണെന്ന ഭാവത്തിൽ നടക്കുന്നയാളാണ് ഈ ചിത്രത്തിലെ മജീഷ്യൻ റിങ്കൂൺ വാല. ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീനിവാസനാണ്. ഒപ്പം ജയറാമും കൂടി ചേരുമ്പോൾ നർമ്മരസങ്ങൾക്ക് കൂടുതൽ
2: മിഴിവേകി. റെഡി ആയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, പെൺകുട്ടിക്ക് നമ്മൾ എവിടെ പോകും? എടാ, അവർക്കൊക്കെ രൂപ എത്ര കൊടുക്കണം? ആകെ ഒരു മിനിറ്റ് നേരത്തെ പരിപാടിയാ. പെട്ടിക്കകത്ത് കയറുക, അപ്രത്യക്ഷമാവുക. സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുചെല്ലാന്ന് വാക്കും കൊടുത്തു പോയി.
3: ഇത്തിരി പ്രായം കൂടി പോയാ കുഴപ്പമുണ്ടോ?
2: കൂടെന്ന് വെച്ചാ എത്ര?
3: മേക്കപ്പ് ചെയ്ത് ചെറുപ്പാക്കാലോ.
2: അതിനാരുണ്ടെന്നാ ചോദിച്ചേ?
3: ശ്രീദേവി ചേച്ചി അമ്മൂമ്മയെ പിടിച്ച് മേക്കപ്പ് ചെയ്യാം.
2: 70 കഴിഞ്ഞ നോക്കുകുത്തിയെ പോലെയുള്ള തള്ളേ കണ്ട പിള്ളേര് കൂവു.
3: എന്നാ ചേട്ടൻ തന്നെ വേഷം കെട്ട്.
2: നിന്റെ അധിക പ്രശ്നം വേണ്ടട്ടോ.
3: പിന്നെ ആരെ കിട്ടാനാ? ശ്രീദേവി ചേച്ചി പോരെന്ന് ചേച്ചി പറഞ്ഞു വേണ്ടാന്ന്. ചേച്ചിക്ക് എന്താ കുഴപ്പം?
2: ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനും ചേച്ചിയും തമ്മിൽ വളരെ കുഴപ്പങ്ങൾ ഉണ്ടാനും. അന്നൊരു ദിവസം പെട്ടെന്ന് കുളിക്കാൻ പൈപ്പിന്റെ അടുത്ത് ചെന്നപ്പോ 3 ബക്കറ്റ് വെച്ച് അവള് നിക്കുക. മാറു മാറു എന്ന് പറഞ്ഞ് അനുസരിച്ചില്ല, ഞാൻ ബക്കറ്റ് വലിച്ചു കയറി കൊടുത്തു. അതിനുശേഷം എന്നെ കാണുമ്പോ കുത്താൻ വരുന്നൊരു പോത്തിനെ പോലെ അവള്.
3: അതൊക്കെ ചുമ്മാ. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ?
2: സത്യമാണെങ്കിൽ പറഞ്ഞാ മതി.
3: സത്യമാണ്, അന്ന് ക്രിസ്മസിന് തലേന്നാള് ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ ചേട്ടൻ എന്നോട് 1 രൂപ കടം ചോദിച്ചില്ലേ?
2: ഉവ്വ്, നീ തന്നില്ലല്ലോ.
3: ഇല്ല, പക്ഷെ ഞാൻ ചോറും കൂട്ടാനും കൊണ്ടു തന്നില്ലേ?
2: ഉവ്വ്.
3: അതാര് തന്നതാ?
2: നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്ന് എന്നോട് പറഞ്ഞത്.
3: പറഞ്ഞത് അങ്ങനെയാ, പക്ഷെ അത് തന്നത് ആരാന്നോ? ശ്രീദേവി ചേച്ചി
2: ആണോ? ചേച്ചി, ഞാൻ പട്ടിണിയാണെന്ന് നീ അവളോടും പറഞ്ഞു, നാണക്കേടായി.
3: ചേച്ചി തന്നെ പറഞ്ഞത് രംഗൂൺ വാല അറിയണ്ടെന്ന്. അപ്പൊ പറ ചേട്ടനോട് ആ കുട്ടിക്ക് ചെറിയൊരു ഇതില്ലേ?
2: ഒരു ഇതുമില്ല, മര്യാദക്ക് പിടിക്കണത്.
4: എന്താ പ്രൊഫസറേ, മാജിക് എല്ലാം നിർത്തി ഇപ്പൊ ശവപ്പെട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയോ?
2: ആ തുടങ്ങി. ഇനി ഇതി കടത്ത തന്നെ പോലുള്ള ഒരു ശവത്തിനെയും കൂടെ കിട്ടിയാ മതി.
3: നന്നായി, മൂപ്പൊരു ചമ്മി പോയി.
2: കലാബോധമില്ലാത്ത കൊലപാതകളാ ഈ ഏരിയ മുഴുവൻ.
3: ഞാൻ ഒഴിച്ചു. അപ്പൊ ഞാൻ ശ്രീദേവി ചേച്ചിയോട് ചെന്ന് ചോദിക്കട്ടെ, വരുമോന്ന്?
2: അവള് വരില്ലട.
3: ഒന്ന് ചോദിച്ചു നോക്കുന്നത് എന്താ?
2: എന്നാ നീ ഇത് ചോദിക്ക.
5: മടുപ്പാബതു പടട ലഗകാർ അനധരി ചാജടു
6: എന്ന് വെച്ചാൽ എന്താ?
5: എനിക്ക് ഒരു പിടിയും കിട്ടണില്ല.
6: മലയാളം അല്ലേ?
5: അച്ഛരം മലയാളം തന്നെയാ. ഡാ, ഒന്നിങ്ങ് വന്നേടാ. മോനെ ശബ്ദ കൂട്ട, ഇതൊന്ന് വായിച്ചേ. കിട്ടിയതൊക്കെ വായിച്ചു പഠിക്കുന്ന മാഷ് പറഞ്ഞു. വഴിയിൽ നിന്ന് കിട്ടിയ പേപ്പറാ. ഓ, വായിച്ചു കുടുങ്ങിപ്പോയി. മടുപ്പാബതു പടട ലഗകാർ അനധരി ചാജടു എന്ന് പറഞ്ഞാൽ എന്താ?
3: എവിടെ നോക്കട്ടെ. എന്താ വായിച്ചേ?
5: മടുപ്പാബതു പടട ലഗകാർ അനധരി ചാജടു അല്ലേ?
3: 30 പട്ടാളക്കാർ അന്തരിച്ചു എന്നാ പുതിയ ലിപിയാ.
6: അയ്യോ,
3: ഇങ്ങനെയൊക്കെ വായിച്ചു മലയാളത്തെ കൊല്ലല്ലേ അമ്മൂമ്മ. അമ്മൂമ്മ ഇങ്ങ് വന്നേ. നമ്മുടെ മാജിക് ഇല്ലേ, മൂപ്പർക്കൊരു പരിപാടി കിട്ടി. പക്ഷേ ഒരു പെൺകുട്ടി വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധം. ശ്രീദേവി ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോ എന്നെ തിന്നാൻ വന്നു. അമ്മൂമ്മ ഒന്ന് പറയോ.
6: അയ്യോ, ഞാനാ?
5: ഞാൻ പറഞ്ഞവൾ എന്നെ തിന്നാൻ വരും.
3: അമ്മൂമ്മയ്ക്കറിയാലോ, ആ രംഗുൻ ചേട്ടൻ ആകെ കഷ്ടത്തിലാ.
5: എനിക്കറിയാം.
3: അമ്മൂമ്മ മനസ്സ് വെച്ചാ നടക്കും.
5: ഞാൻ നോക്കട്ടെ. തന്നെ ഞാൻ വീട്ടിൽ അന്വേഷിച്ചു. അതെ, ശ്രീദേവിയെ കൊണ്ട് ഞാനൊരു വിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവളെയും വിദ്യകളൊക്കെ പഠിപ്പിക്കണ്ടേ? കൂട്ടത്തില് എനിക്കും ചിലതൊക്കെ പറഞ്ഞു തരുമോ മായാവി? സാക്ഷര ക്ലാസ്സിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാലോ.
2: പഠിപ്പിക്കാം, പിന്നെ ആവട്ടെ.
5: മായാവി, ഇതൊന്ന് വടിയേക്ക്.
2: ഇപ്പോഴോ?
5: ഒരിക്കൽ മാത്രം മതി. കാലത്ത് അത് കണ്ട് ഞാനങ്ങ് അന്തിച്ചു പോയി.
2: നാളെ അമ്മൂമ്മയും വന്നോളൂ മാജിക് കാണാൻ.
5: അല്ല, അത് വരുന്നുണ്ട്. ഇതൊരിക്കൽ ഇപ്പൊ ഒന്ന് കാണിച്ചതാ.
2: അത് ഇന്ന് അമാവാസിയല്ലേ?
5: അല്ലല്ലോ.
2: അല്ലേ, അതാണ് പ്രശ്നം. രാത്രിയിലാവുമ്പോ അമാവാസി നാളിലെ നമ്മൾ ഈ വിദ്യകളൊക്കെ കാണിക്കാൻ പാടുള്ളൂന്നാ.
5: ഇതിനങ്ങനെയൊക്കെ ഉണ്ടോ?
2: ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. വരട്ടെ, മറ്റേ കാര്യത്തിന് വളരെ താങ്ക്സ് കേട്ടോ.
7: സഹോദര, ശബ്ദിക്കരുത്. ശബ്ദിച്ച പോലീസ് വരും, നിരപരാധിയായി എന്നെ വരെ പിടിച്ചോണ്ട് പോകും. ഞാൻ കള്ളനല്ല, ആരുടെയും പോക്കറ്റ് അടിച്ചിട്ടില്ല. പ്ലീസ് ശബ്ദിക്കരുത്. ശബ്ദിക്കില്ലെന്ന് ഉറപ്പ് പറയണേ ഞാൻ വിടാം. എന്താ ഉറപ്പാണ്.
2: ഞാനൊരു പാവാണ്, ദേവി ചെയ്ത് എന്റെ പോക്കറ്റ് അടിക്കരുത്. എന്റെ ഒന്നുമില്ല, നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ഒരു സാധാരണ ആളാ ഞാൻ.
7: എന്റെ പൊന്നു സഹോദര ദേവി, ഇത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ തള്ളനല്ല. മാസാവസാനം കേസ് ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് എന്നെ വേട്ടയാടുക.
2: മാസാവസാനം കേസോ?
7: ആ, ഒരു മാസം ഇത്ര ഇത്ര കേസുകൾ ഉണ്ടാക്കി ആളുകളെ പിടിക്കണമെന്ന് പോലീസിന് മോളിന് ഉത്തരവുള്ളതാ? ഞാനൊരു പോക്കറ്റ് അടിക്കാരനാണെങ്കിൽ നിങ്ങൾ എന്റെ ദേഹം മുഴുവൻ പരിശോധിച്ചോളൂ. വല്ല പേഴ്സോ പണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോളൂ.
2: വേണ്ട, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു.
7: താങ്ക് യു വെരി മച്ച്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്തു വിടരുത്. എന്നെ പോലീസ് പിടിച്ചോണ്ടോ?
2: വിഷമിക്കാതിരിക്കൂ, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്.
7: പിന്നെ ഇല്ലാതെ എസ് എൻ തിയേറ്ററിന്റെ അവിടെ നിന്ന് ഇവിടെ വരെ 3 കിലോമീറ്റർ ജീവനും കൊണ്ട് ഓടുകയില്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ.
2: ഈ പോലീസുകാർ ചെയ്യുന്നത് വലിയ ദ്രോഹം തന്നെയല്ലേ?
7: സംശയമുണ്ടോ? പോലീസ് ഇല്ലാത്തൊരു ഭരണകൂടം ഇവിടെ വന്നേ പറ്റൂ.
2: അതെ അതെ അതെ അതെ. നിങ്ങളൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു.
7: ഇല്ല, കഴിക്കാൻ ആലോചിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ ശക്തമായ ആക്രമണം ഉണ്ടായത്.
2: ഇന്ന് പോകുന്നില്ലല്ലോ, പട്ടിണി കിടക്കണ്ട. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം.
7: ഓ, വലിയ ഉപകാരം.
2: ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാനാണ്.
7: ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല.
2: റോഡിൽ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട്. പുറത്തിറങ്ങണ്ട, കഴിച്ചോളൂ. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും.
7: എന്റെ എന്ത് പ്രശ്നം?
2: അല്ല, വിശപ്പിന്റെ പ്രശ്നം. പിന്നെ സുഖമായിട്ട് ഉറങ്ങാലോ.
7: ഓഹോ, അങ്ങനെ. ഇവിടെ ഫാനില്ലല്ലേ?
2: അയ്യോ, ഇല്ലല്ലോ.
7: നല്ല ചൂടാ.
2: ശരിക്കുള്ള ചൂട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അല്ല, ഈ ഏപ്രിൽ മെയ്

0: ശരി,
1: അല്ല നിങ്ങളെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെ അർത്ഥം തോന്നുന്നു.
0: ഒരർത്ഥവുമില്ല.
1: അട്ടെ സഹോദര, നമ്മുടെ ഗൾഫ് യുദ്ധമൊക്കെ എന്തായി?
0: യുദ്ധം തീർന്നിട്ട് കാലത്രേ അറിഞ്ഞില്ലേ?
1: യുദ്ധം തീർന്നോ? ഞാൻ പത്രം വായിച്ചിരുന്ന ആള് പറയേ.
2: അയ്യോ, ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്?
3: ഞാനാണ് സാർ. കള്ളൻ ഇതാ.
4: അയ്യോ സാർ, ഞാൻ
2: പോക്കറ്റ് അടിക്കുന്നു. വല്ലടാ കള്ള റാസ്കൽ,
1: എടാ ചതിയാ ദ്രോഹി തെണ്ടി വഞ്ചന, നിന്നെ ഞാൻ എടുത്തോളാം. അയ്യോ സാർ, ഞാൻ ആരുടെ പോക്കറ്റ് അടിച്ചിട്ടില്ല.
5: ഈ ചിത്രത്തിലെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് കീലേരി അച്ചു എന്ന കഥാപാത്രം. മാമുക്കോയയുടെ രസകരമായ അഭിനയത്തിലൂടെ ഈ കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. മാത്രവുമല്ല, സാക്ഷരതാ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന മുത്തശ്ശിയായി ഫിലോമിനയുടെ വേഷവും ഏറെ ശ്രദ്ധേയമായി.

0: ഈശ്വര കീലേരി.
1: അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചോ? എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി അറസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ, എടാ പട്ടണത്ത് പോയി പൊളിച്ച അനന്താ ദൈനി പൊട്ടലെടുക്കടാ. തെറ്റ് ഇന്ന് തന്റെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ. എടാ എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? ഇറങ്ങണോ പട്ടി?
2: അച്ഛ
3: വന്നിട്ടുണ്ട്.
1: എടാ പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ
3: പുറത്തേക്കീലേരി.
1: നീ എത്ര കാലം ഓടുകടാ? ഇതാ എല്ലാരും ഓടുമായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ചുവിന് പുത്രിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ.
2: എന്റെ മോനെ ഒന്നും ചെയ്യില്ല അച്ചു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ?
1: ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ.
2: അയ്യോ
1: സാറേ, സാർ എടി സാറേ, വാതിലോർക്കടി, അച്ചോട്ടനാണ് കീലേരി.
4: ഇവിടെ സാറേ നിങ്ങളൊന്നും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ.
1: നീ ആരാണ് തണ്ടി?
5: ഞാൻ
1: പറയണ,
5: ഞാൻ സരള, എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല.
1: നീ ഒക്കെ കൂടി അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ?
5: അല്ല.
1: എന്താണോ നിന്റെ ജോലി?
5: ഞാൻ മാജിക്ക്.
1: മാജിക്ക്? നേരാ വണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കൊടലെടുത്തലും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ ടാസ്ക്.

0: പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തനെ കുത്തി ജയിലിൽ പോയതാ. കുറെ കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു.
1: പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി.
2: ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരം മുട്ടാൻ ധൈര്യമുള്ളവണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്, എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളവണ്ടെങ്കിൽ ഇറങ്ങി വാ. കീലേരി അച്ചു ആരാന്ന് കാണിച്ചു തരാം. എടാ പട്ടാളം ഇറങ്ങി വാടാ. ഒരുത്തലുല്ലേ നട്ടല്ലുള്ള ഒരുത്തലുല്ലേ. അച്ചുവാറ്റിനിപ്പോ പോണ്. ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളു. ഇറങ്ങടാ പുറത്ത്.
3: ആരാ
4: ഈ വഴി പോവാ? ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു.
3: എന്തച്ചു
4: കീലേരി?
3: ഓ ഇയാളെന്ന് രാത്രിയുടെ നില വിളിക്കുന്നു.
4: ആ രാജു വേണ്ട,
3: എന്താ സംഭവം എന്നറിയല്ലോ. വാ
2: ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ.
0: നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം ഉണ്ട്? വാടാ.
4: വേണ്ട കേട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും.
0: എന്നോട് തന്നെയാ പറഞ്ഞേ
4: രാജു.
3: തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്?
4: അയാൾ ഇവിടുത്തെ അനന്തേട്ടനെ കൊല്ലാൻ നടക്കാണ്.
3: ആരിവനാ? ഓണോടോ.
0: അത് തമാശ.

0: ഏതാ?
1: ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാലി ഏരിയയിൽ എങ്ങനെ കണ്ടുപോയാ?
0: ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണ, എല്ലാവരോടും കൂടി പറയാണ്, ഹീരാലി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്ക. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തി അത് സഹിക്കൂല കേട്ടോ.
2: മലപോലെ വന്നവൻ എലിപോലെ പോയത് അത്ഭുതം.
3: എവിടെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നതോറും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ അല്ലെങ്കിൽ
4: രണ്ടു മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിന് ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല, ഇപ്പോഴവനോട് ജീവൻ വെച്ചത്. എന്താണ്ട?
1: ഒന്നുമില്ല ചേട്ടൻ, പഠിക്കണ്ട, ഇനി അവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും പീരികളാ.
0: എന്താടാ? പോടാ. നമസ്കാരം. അല്ല, ഇന്നലെ പിന്നെ വല്ല പ്രശ്നമുണ്ടായോ?
1: എന്ത് പ്രശ്നം?
0: അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ, എടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലേക്കോറും.
1: ഈ കോളനിയിലെ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ?
0: ചേച്ചേ, എന്റെ അടുത്ത് അവർക്ക് കത്തിയെന്ന്. അല്ല മോന്റെ പേരെന്താ?
1: താനെ കത്തി ഒന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ?
0: പൊന്നാനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിയതാക്കി മാറ്റി, എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തി വെച്ചൊരു കളിയിലേക്കാന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കീലേരി അച്ഛൻ പേരെടുത്ത്. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയന് എപ്പ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു വരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ പോട്ടെ.
1: ചേട്ടാ കീലേരി അച്ഛു.
3: അയ്യോ എവിടെ?
1: ഇപ്പൊ വഴിക്ക് പോയുള്ളൂ.
3: ഏത് വഴിക്ക്?
1: പേടിക്കണ്ട, ഇനി അയാളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ലെന്ന്. അവിനെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തെ മൈതാനത്ത് എന്റെ ഡെങ്കുണ്ട് ബാലയുടെ ഒരു മാജിക് പരിപാടി. ബാലയ്ക്ക് പറയാനൊരു മടി. ഞാൻ ഇന്നലെ രാത്രി ചേട്ടനെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. ഒരു പത്ത് മിനിറ്റ് ചേട്ടന് മോളോട് ഞങ്ങളെ സ്റ്റേജിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം.
3: എന്ത് ഹെൽപ്പ്?
1: അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാ മതി.
3: അല്ല അതിപ്പോ
1: കൂടുതലൊന്നും പറയണ്ട, മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാ മതി പറഞ്ഞില്ല ചേട്ടൻ.
3: അല്ല അതെ അതെ ഇപ്പൊ.
2: അപ്പോ അതാണ് പ്രശ്നം. 1982 ഏപ്രിൽ 12-ാം തീയതി സംഭവം നടക്കും, അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം.
0: ഞങ്ങളൊരു വഴിക്ക് പോവുക. പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി, അല്ലെങ്കിൽ വിവരറിയാലോ.
2: നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിലും തെറ്റിട്ടില്ല. ഇതൊന്നും വേണ്ടായിരുന്നു.
5: ഇവിടെ ഒന്ന് നോക്കാം.
0: ഇതിന്റെ ആളാരാണ് മോളെ?
6: ബെല്ലടിച്ച വരും.
0: ഓ, ഇവിടെ വെളുത്ത് മെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പോകണ്ടല്ലേ, അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ?
6: എന്താ പേര്?
0: പേരെന്താന്നൊന്നുമല്ല, ആളെ കണ്ടാലറിയാ. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ.
6: ഇവിടെ അങ്ങനെ ആരും ഇല്ല.
0: അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട,
6: ഇവിടെ കേറാൻ പറ്റില്ല, ഇത് ലേഡീസ് ഹോസ്റ്റലാണ്.
3: എന്താ ഇവിടെ വൃത്തി കാണിക്കുന്നോ? നിങ്ങൾ ആരാ? പിടിച്ച് പോലീസിലെ ഏൽപ്പിക്കണം.
0: ഒന്നും വിട്ടാത്ത നേരത്തെ പോലീസ്.
3: എന്താ സംഭവം?
6: എനിക്കൊന്നും അറിയില്ല.
3: ഒരു കാര്യം ചെയ്യേ, ഈ അമ്മി കൊത്തോ നടക്കില്ലേ, അമ്മി കൊത്താണ്ടോ അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട് അതുപോലെ മാജിക് കാണിക്കണോ മാജിക് കാണിക്കണോ എന്ന് വിളിച്ച് നടക്ക്.
1: ചേട്ടൻ കൂടെ വന്നിട്ടെ
3: ആ
1: ഉറക്ക വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം.
3: എനിക്കെന്നിട്ട് ആവശ്യമില്ല, നിങ്ങൾ വീട് ഒഴിഞ്ഞ് തന്നാ വേറെ ആണുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ.
1: ചേട്ടാ നന്ദി വേണം നന്ദി. പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിലടിയിൽ ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചത് ഇത്ര പെട്ടെന്ന് മറക്കരുത്. ആ കത്തിയിപ്പളും കീലേരി അച്ഛന്റെ കയ്യിലുള്ള ഓർമ്മ വേണം.
3: ഓ അത് ശരി, അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുക.
1: ആ ഭീഷണി ഒന്നുമല്ല, ചേട്ടനോട് ഞങ്ങൾ ഇത്ര ചോദിച്ചുള്ളൂ, പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു 50 രൂപ തരാൻ പറ്റും.
3: എന്റെ അടുത്ത് ഇല്ല.
1: അങ്ങനെ പറഞ്ഞാ പറ്റില്ല, തന്നെ നോക്കൂ. പരസ്യം ചെയ്ത പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പരിപാടി ഇട്ട് തുടങ്ങും.
5: കിട്ടുന്നത് മുഴുവൻ ചേട്ടന്റെ കയ്യിൽ കൊണ്ടുതന്നേക്കാം, ഇത് വാക്ക.
7: എന്റെ കഴുത്തിറങ്ങി പോയില്ലേ.
1: ഇനി ഒന്നും ആലോചിക്കാനില്ല, ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം.
3: അല്ല അപ്പഴേ
1: ചെല്ല്.
0: ഒരു പരസ്യം കൊടുക്കേണ്ടി നാരദന്റെ ആള്. ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ.
1: കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ?
8: ബാക്ക് പേജ് ആണെങ്കിൽ 1 ലക്ഷം രൂപ, അകത്താണെങ്കിൽ 60,000-50,000 അങ്ങനെ
1: പോവും.
5: നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ?
1: വേണ്ടി വരില്ലേ. താങ്കളുടെ അഭിപ്രായം എന്താ?
5: അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞു.
1: അല്ല താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ?
5: അല്ല താങ്കൾ പറഞ്ഞു.
1: എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു, താങ്കളുടെ അഭിപ്രായം
0: കേൾക്കാൻ. ഞാൻ പറയാം.
1: ഓ
8: അപ്പോൾ തൽക്കാലം ആരും ഒന്നും പറയണ്ട, നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാ മതി. എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്.
0: വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി.
8: നിങ്ങൾ പോണം
1: സാർ.

0: പേജ് വേണ്ട, അത് പിന്നെ മതി. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ അരയിഞ്ച് കാലഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന
1: ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളോട് പോയി പറയും.
2: ഓ, മൂപ്പ ഒരു വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും ഇവൻ.
3: കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന രണ്ട് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. കെ ജെ യേശുദാസ്, കൃഷ്ണചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്. 1991 ശ്രീനിവാസൻ കഥാ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി സാഗ ഫിലിംസിന്റെ ബാനറിൽ രാജൻ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അപ്പച്ചനാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിപിൻ മോഹൻ. ചിത്രസംയോജനം കെ രാജഗോപാൽ. കലാസംവിധാനം സി കെ സുരേഷ്. ഗായത്രി അശോകാണ് ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത്. ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് സാഗ ഫിലിംസ്. 1991 May 1 ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. പൊട്ടിച്ചിരികൾ സമ്മാനിച്ച കൺകെട്ട് എന്ന ചിത്രത്തിലെ ഈ കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ചിരിക്കാൻ ഒരു നിമിഷം കണ്ടെത്താൻ മറക്കരുതേ. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
4: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ. അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ്, ഹോം അപ്ലയൻസസ്, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: കീഴല്ലൂർ പാലയോടാണ് ഇന്ന് നാട്ടിലെ പാട്ടുമായി നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. എന്താ പേര്?
2: എന്റെ പേര് ശ്രീധരൻ.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് ഞാനും ഭാര്യയും മകനും മകന്റെ ഭാര്യയും.
1: ഭാര്യയുടെ ഒക്കെ പേര് പറഞ്ഞോളൂ.
2: ഭവാനി.
1: ഭവാനി. ഭവാനി. അവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഭവാനി പണിയൊന്നും
1: ഹൗസ് വൈഫാണ്. ധന്യോ?
2: ധന്യ അവിടെ പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നുണ്ട്. നമ്മള് അഞ്ചരക്കണ്ടി പോയത്.
1: ഓക്കെ. മകന്റെ പേര്?
2: മകന്റെ രജീഷ്.
1: രജീഷ്. എന്താ വർക്ക് ചെയ്യുന്നത്?
2: മകൻ ഇലക്ട്രീഷ്യൻ.
1: ഇലക്ട്രീഷ്യൻ. അപ്പൊ ശ്രീധരയുടെ പാലയോടെ തന്നെയാണോ?
2: മുംബൈ പണ്ട് ചെറുപ്പം പ്രസവം എല്ലാം മാറി.
1: ഇവിടെ തന്നെയാണ്. ഇത് ശ്രീധരേട്ടന്റെ നാടാണ്?
2: അതെ. നാടാണ്. ഇത് അച്ഛന്റെ തലേനും അത് വീടെടുത്താണ്.
1: ഒരാളേ ഉള്ളൂ. ഒറ്റ
2: മൂന്ന്
1: പെണ്ണു ഒരാളാണ്.
2: രജീഷ്.
1: ഓക്കെ. അവരൊക്കെ കല്യാണം കഴിച്ചു പോയോ?
2: മൂത്തത് ഒന്ന് നിർമ്മലയാണ്. അത് മാലൂര്.
1: മാലൂര് എവിടെയാ?
2: ഇന്ത്യയിൽ പോകുന്നത്. അവിടെ തന്നെ. പിന്നെ രണ്ടാമത്തെ ആള് സീരിയാണ്. ഒളിപ്പം എരിഞ്ഞോളി ഏറത്തെപ്പിടിയ കൊളശ്ശേരിക്കടുത്ത്.
1: കൊളശ്ശേരിക്കടുത്ത്. മൂന്നാമത്തെ ആള്?
2: പിന്നെ മൂന്നാമത്തെ റീന. ഉരുവത്തിയാലുള്ളു.
1: ഓ, അത് ശരി.
2: ഉരുവത്തിയാല്. അവിടെ നമ്മളെ ഭർത്താവ് കച്ചവടക്കാരനാണ്. ചായ കച്ചവടം. ശ്രീനിവാസൻ.
1: ശ്രീനിവാസൻ. ഓക്കെ. ഞങ്ങൾ ചെറിയ
2: കച്ചവടമുണ്ട്.
1: ആ സമയത്ത് നമ്മളെ അച്ഛനൊക്കെ ഉരുവത്തിയാലേക്ക് കൊണ്ടുവരുമ്പോ ആദ്യം ശ്രീനിയാടിന്റെ കടയിൽ പോയിട്ട് നമ്മള് ചായയും പൊറോട്ടയും കഴിച്ചിട്ട് പിന്നെ നമ്മുടെ
2: അച്ഛൻ ചായ കച്ചവടക്കാരനും
1: കുമാരൻ
2: മറ്റേലും കഴിഞ്ഞാലും ബാങ്കിൽ മറ്റേ പോസ്റ്റ് മാർക്കും.
1: കാരണം വെച്ചാൽ ഉരുവച്ചാലിൽ ആദ്യമുള്ള ഒരു കച്ചവടം എന്ന് പറയുമ്പോ ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോ ശ്രോതാക്കളെ ശ്രീനേട്ടന്റെ ഹോട്ടലായിരുന്നു. അവിടുത്തെ
2: പൊറോട്ടയെല്ലാം പ്രത്യേകതയാണ്. ഉള്ളിയാളെല്ലാം ആഴയെല്ലാം
1: പൊറോട്ടയും ചിക്കൻ കറിയും എല്ലാം ഇപ്പോഴും നമ്മളെ രാവിലെ സ്വാദ് മാറി. ഇപ്പൊ ശ്രീധരേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ബസ്സിൽ ആദ്യം തുന്നെ പണിയായിരുന്നു. ടൈലറിംഗ്.
1: ടൈലറിംഗ് ആയിരുന്നു ആദ്യം. എവിടെ? എവിടെ തന്നെയായിരുന്നു? വീട്ടിൽ തന്നെയായിരുന്നു?
2: വീടിന് പേരാവൂർ.
1: പേരാവൂർ.
2: കാരപേരാവൂർ. കുമാരൻ മാസം അവിടെ ബിരിയാണി. അത് അവരെ പഠിച്ച് പിന്നെ അങ്ങനെ അവിടുന്ന് പണിയെടുത്ത്. പിന്നെ കുറച്ച് കൊല്ലം അവിടെ നിർത്തിന്. ഒരു 10-20 കൊല്ലം വരെ.
1: പിന്നെ
2: കാലിനും മുട്ടിനും കടത്തൽ വേദനയായിട്ട് പിന്നെ ആവുന്നില്ല. അങ്ങനെ മിസ്സിനെടുത്തുണ്ട്. അതപ്പാട് മൂത്ത നമുക്ക് നിർമ്മലൊക്കെ കൊടുത്തു. മറ്റവളും
1: എന്തായിരുന്നു തയ്ച്ചിരുന്നത്?
2: സാരിയും ബ്ലൗസും
1: പിന്നെ
2: ഷർട്ട് കുട്ടികൾക്ക് എല്ലാം. ഇപ്പോഴല്ലേ നിങ്ങളെ ഈ പരിപാടിയാണ് മാക്സിമം മിക്സിന്. അതൊന്നും അടിക്കാൻ വേണ്ടി അന്നേരം അതിലൊക്കെ നിർത്തി.
1: പിന്നെന്താ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്?
2: പിന്നെ ഇങ്ങനെ ഇരുന്ന് നാടൻ പണി എന്തെങ്കിലും ഇങ്ങനെ എടുക്കും.
1: ഇപ്പോഴും പോകുന്നുണ്ട്.
2: അങ്ങനെ എവിടെയും പുറത്തൊന്നും പോയില്ല. ഇങ്ങനെ കയ്യിന് പണി എടുക്കും.
1: അവന്
2: കയ്യല്ലപ്പോ 80 വയസ്സായി. 81 വയസ്സായി.
1: 81 വയസ്സായി. എന്നിട്ടും നമ്മൾ ആരോഗ്യവാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അത്
2: ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും എടുക്കലുണ്ടാവില്ല.
1: നമ്മള് നമ്മുടെ വ്യായാമം ഇതന്നെയാണ്. തൊടിയിലൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാം.
2: വെയിലുണ്ടായാലും വെയിലുള്ളിൽ തന്നെ വേണം. അല്ലെങ്കിൽ
1: പുറത്തൊക്കെ പോവാറുണ്ടോ?
2: ആരും പോകും. എല്ലാരും പോകും. ആരും മംഗളത്തിൽ എല്ലാരും പോകും. ചില സമയം പുറത്ത് ആയിരിക്കും. ചെറിയ പണിയെല്ലാം എടുക്കും. അത് തന്നെ. മറ്റേ എടുക്കാനാവില്ലല്ലോ.
1: ശ്രീധരേട്ട സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? സിനിമയൊക്കെ കാണാറുണ്ടോ?
2: മുംബൈ സിനിമയെല്ലാം ഒത്തിരി പോകും. ഈ പേര പണിയെടുക്കുന്നതൊക്കെ ആഴ്ചക്ക് അവിടെ ബോർഡ് പാസ്സുണ്ട്. സിനിമേന്റെ ബോർഡറും പറ്റിയു സെക്കൻഡ് ആക്കിയതല്ലോ. അന്നേരം അങ്ങനെ ബോർഡിന് പാസ് പൈസ ഉണ്ടല്ലോ.
1: അത് ശരി.
2: പിന്നെ നമ്മളെ വീട്ടിൽ ഞാൻ അത് കച്ചവടക്കാരൻ പറയുന്നത് തകാവ് രാമൻ എന്ന് പറഞ്ഞാല് അനാദിപ്പടിയാ. അപ്പൊ അവിടെ ബോർഡുണ്ട് നമുക്ക് സിനിമേന്റെ ബോർഡ് വെച്ച്. അങ്ങനെയാണ്.
1: അങ്ങനെ കാണും. അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെയാണോ പോകുന്നത്?
2: ചെറുപ്പക്കാരുണ്ടാവും. ഇപ്പം കാണാൻ ഒരു സ്ഥലത്തും
1: പോയില്ല.
2: ടി വി മാത്രം എന്നെ കാണും.
1: ഇപ്പോഴത്തെ സിനിമയൊക്കെ ഇഷ്ടമാണോ?
2: സിനിമ വെച്ചാല് അങ്ങനെ കാണാൻ നിക്കില്ല. ഇതിനായിട്ട് മെനക്കണ്ടേ? അപ്പോ
1: എന്താണ് ഹോബി എന്ന് പറയുമ്പോ എന്താണ്?
2: ഇപ്പം അനക്കു പറഞ്ഞല്ലേ ചുവട് വെക്കണില്ല. ഇപ്പം കണ്ണിനെ കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. ടീമരാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
1: നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ശ്രീധരേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: പാട്ട് വെച്ചാൽ അങ്ങനെ ഇപ്പം പറയാനായിട്ട് പണ്ട് സിനിമയിലെ പാട്ടുകളാണ് കേൾക്കല് എല്ലാവരും. ഇപ്പം പിന്നെ അതിനെ പറ്റിയൊന്നും പിന്നെ എല്ലാം മറവി.
1: പാട്ട് പറഞ്ഞാൽ മതി.
2: എല്ലാം ഇല്ലേ. അങ്ങനെ ഇപ്പം ചെമ്മീനാത്ത പാട്ടാണ്. കുട്ടിക്ക് പായത്തില്ല. അങ്ങനെ അന്നത്തെ സിനിമ എല്ലാം അധികവും.
1: അപ്പൊ നമുക്ക് ചെമ്മീനിലെ പാട്ട് കേൾപ്പിച്ചാലോ?
2: ഏതായാലും ഇതുമില്ല.
1: ഏതായാലും ഇതുമില്ല. ഇഷ്ടമാണ് എല്ലാ പഴയ പാട്ടുകളും. എല്ലാം ഇഷ്ടമാണ്.

0: റേഡിയോ മലബാറിലെ പ്രിയ ശ്രോതാക്കളെ, നാട്ടിലെ പാട്ടിലടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാം.
1: പേരെന്താ?
2: ജിംന.
0: ജിംന എന്താ ചെയ്യുന്നത്?
2: ഇന്നലെ ഹൗസ് വൈഫ്.
0: കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായോ?
2: ആറ് കൊല്ലാനെ.
0: ആണോ? കണ്ടോ, പറയില്ല സത്യമായിട്ട്. ഓക്കെ, എവിടെയാ സ്വന്തം വീട്?
2: ഏടെ പൊറോറ.
0: സ്വന്തം വീട് പൊറോറ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഇപ്പോഴും എവിടെയാന്ന് അറിയണല്ലോ. നമ്മളിപ്പോ എവിടെയുള്ളത്?
2: കളറോഡ്.
0: കളറോഡ്. ഈ സ്ഥലത്തിന് ഇങ്ങനെ പേര് വരാൻ എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ കല്യാണം ആലോചിച്ചിട്ട് വന്നതാണോ? പ്രപ്പോസൽ തന്നെയാണ്. ലവ് മാരേജ് അല്ല?
2: അതെ,
0: ലവ് മാരേജ് ആണ്. ആഹാ, എവിടുന്ന കണ്ടുപിട്ടിയേ?
2: ഇങ്ങനെ നാട്ടിലിങ്ങനെ വന്നിട്ട്.
0: ഡ്രൈവർ അല്ലേ? ഓക്കെ, നാട്ടില് വന്നിട്ട് വീട്ടുകാരൊക്കെ സമ്മതിച്ച് നടത്തിയ കല്യാണാണ്? സമ്മതിച്ചു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരാ ആദ്യം അവതരിപ്പിച്ച വീട്ടില്?
2: അവനെന്നെ.
0: ആണാ, അവിടെ വന്നിട്ട് പ്രപ്പോസ് ചെയ്തു? അപ്പാട്ട് സമ്മതിച്ചു?
2: അപ്പാട് സമ്മതിച്ചിട്ടില്ല, കുറച്ച് വാശിയിലുണ്ടായിരുന്നു.
0: എങ്ങനെയാണത് മാറ്റിയെടുത്തത്? മാറ്റിയെടുത്തു. അതാണല്ലോ സാമർഥ്യം അല്ലേ. അങ്ങനെ ഒരുമിച്ച് ജീവിച്ചു അല്ലേ. ഇവിടെ എത്തിപ്പോഴെങ്ങനെയാണ് ഹസ്ബൻഡിന്റെ വീട്ടില്? അവരെ സപ്പോർട്ടായിരുന്നു ആദ്യം?
2: അവരെ സപ്പോർട്ട്.

0: സപ്പോർട്ട്. അപ്പോ ആ കാലഘട്ടത്തെ കുറിച്ചിട്ട് ഏറ്റവും ഓർമ്മയിൽ വരുന്ന കാര്യം എന്താ? ഇപ്പം എത്ര വർഷം പ്രേമിച്ച് നടന്നു?
1: 2 കൊല്ലം.
0: 2 കൊല്ലം. അപ്പോഴത്തേക്ക് മാരേജ് ആയി അല്ലേ? ഓക്കെ. ഇങ്ങനെയല്ലാണ് ഇത് വീട്ടിൽ അറിയാണ്ട് പിടിച്ചു തന്നെ ആദ്യം?
1: അതൊക്കെ ഇത് കഥ.
0: അതൊക്കെ ഒരു കഥ, പറയാൻ പറ്റില്ല. ഓക്കെ. ഇപ്പൊ തോന്നുന്നുണ്ടോ നന്നായി അങ്ങനെ ഒരു കല്യാണം നടന്നത്? അറിഞ്ഞ് കല്യാണം കഴിക്കുമ്പോ ഇന്നത്തെ കാലത്ത് അതാ വേണ്ടതല്ലേ, ആളെ അറിഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. ആളെങ്ങനെ, ദേശക്കാരനാണോ തമാശക്കാരനാണോ?
1: ദേശമുണ്ട്, വാശിയുണ്ട്, എല്ലാം ഉണ്ട്,
0: എല്ലാം ഉണ്ട്, ഹ്യൂമർ സെൻസ്. ഓക്കെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം എവിടെയാ പോയെ?
1: ഓർമ്മയില്ല.
0: പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇതുവരെ പഠിച്ചു
1: +2.
0: +2 അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല.
1: കമ്പ്യൂട്ടർ 2 കൊല്ലം പഠിച്ചു, എന്റെ കൂടെ ജോലി ചെയ്തു.
0: ഇപ്പഴ്
1: ഇപ്പൊ വീട്ടിൽ തന്നെ.
0: ഞാൻ വീട്ടിൽ പോവാറുണ്ട് ഇപ്പൊ.
1: പോകുന്നുണ്ട്.
0: ആരൊക്കെ വീട്ടിലുള്ള?
1: വീട്ടില് എന്റെ വീട്ടില അമ്മ, അനിയത്തി, അനിയൻ, ചേട്ടൻ, ചേട്ടന്റെ വൈഫ്.
0: എല്ലാരും പേര് പറയോ?
1: അമ്മേന്റെ ഒരു ഗീത, അനിയന്റെ ഒരു വൈശാഖ്, അനിയത്തി ജിംഷ, വിജിൽ.
0: വിജിൽ എന്താ ചെയ്യുന്നവരൊക്കെ?
1: ഏട്ടൻ ഗൾഫില്, അനിയത്തി നേഴ്സ് ആണ്. അനിയൻ പോളിനെ ജോലി ഇട്ടിട്ട് പോയിട്ടുണ്ട്.
0: എവിടെ?
1: എവിടെ? ചെന്നൈ.
0: ചെന്നൈ. അപ്പൊ എല്ലാരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു കാര്യം ചെയ്തൂടെ, ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഒക്കെ ചെയ്തൂടെ?
1: നോക്കണം.
0: കാരണം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും എൻഗേജ്ഡ് ആവുക. കമ്പ്യൂട്ടർ ഏതാ കഴിഞ്ഞ?
1: DTP DCA. ഇപ്പൊ അടുത്ത ദിവസം തൊട്ട് ആദ്യം പോകുന്നുണ്ട്.
0: എവിടെ?
1: മട്ടന്നൂര് ജിടെക്കില്.
0: ജിടെക്കില്
1: അക്കൗണ്ടിംഗ് എടുക്കണമെന്നുണ്ട്.
0: അപ്പം അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കാ, അടിപൊളിയാക്ക. സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട്?
1: ഓ,
0: ജോലി അടിച്ചിട്ട് യാത്രയൊക്കെ ഇഷ്ടമുള്ള ആളാണ്.
1: ഇഷ്ടം.
0: എവിടെ ലാസ്റ്റ് ഇപ്പൊ എവിടെ പോയത്?
1: ലാസ്റ്റ് എടാ,
0: ഫസ്റ്റ് പോയത് ഓർമ്മയില്ല. ഇപ്പൊ ലാസ്റ്റ് പോയത് എവിടെയാ?
1: ലാസ്റ്റ് ടെമ്പിൾ പോയി. മൂകാംബിക.
0: മൂകാംബിക അങ്ങോട്ട് പോയി. ആളെപ്പോഴും ബിസി ആണോ?
1: ഓ, അതേ ഉള്ളൂ.
0: അതെയാ? എവിടെയാ വണ്ടി വെക്കാറ്?
1: സ്റ്റാൻഡ്.
0: എപ്പോഴും വണ്ടി തന്നെയല്ലേ? വണ്ടി തന്നെ എടുക്കുന്നത്. ഓക്കെ. ഇതല്ലാണ്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ എന്റർടൈൻമെന്റ് എന്തൊക്കെയാ? സിനിമ കാണലാണോ? പാട്ട് കേൾക്കലാണോ?
1: സിനിമ.
0: സിനിമ. പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമുള്ള പാട്ട് കേൾപ്പിക്കാൻ പറ്റും? ഏത് പാട്ടാ കേൾക്കണ്ടേ ഈ ഒരു പരിപാടിയിലേക്കൂടി?
1: സുജാതിന് ഇഷ്ടം.
0: സുജാത ചേച്ചിയുടെ നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ സുജാത ചേച്ചിയുടെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതില്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: പേര് പവിത്രൻ പെരിയാരും.
0: എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്?
1: ചെയ്തുകൊണ്ടിരുന്നത് ക്രഷറിൽ മാനേജറായിരുന്നു, കരുത്തൂർ പറമ്പ സ്റ്റോൺ ക്രഷർ. അതിനുശേഷം പിന്നെ സുഖമില്ലാണ്ടായി, കോവിഡിന്റെ കുത്തിവെപ്പിനോടുകൂടി സൈഡായി.
0: എത്ര വർഷം ഉണ്ടായിരുന്നു കരുത്തൂർ പറമ്പയില്?
1: അവിടെ 25 വർഷത്തോളം.
0: നീണ്ട വർഷം തന്നെയായിരുന്നു. അതിനു മുന്നേ വേറെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ക്രഷറിലേക്ക് ആയിരുന്നതിന് മുന്നേ?
1: അതിനു മുന്നേ പിന്നെ കുറച്ച് ട്യൂഷൻ സെന്ററുകൾ അല്ലായിട്ട് അങ്ങനെ കുറച്ച് കാലം
0: അധ്യാപന വൃത്തിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും?
1: അത് പിന്നെ ഒന്നാമത് നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയാലാവില്ല, ജീവിച്ചു പോകാനാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ അത് ഒഴിവാക്കി.
0: അതിനുശേഷമാണ് ക്രഷറിലേക്ക് വരുന്നത്. ക്രഷറിൽ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ?
1: 25 വർഷം ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയതാണ്. പിന്നെ ശേഷം കല്ലിന്റെ ക്ഷാമവും മറ്റുള്ളവരും വന്ന് ക്രഷർ കൂട്ടി ഇപ്പം കൂട്ടി കിടക്കാം.
0: അപ്പൊ അവിടുന്ന് വിട്ടതിന് ശേഷം പിന്നെ വേറെന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടത്തിയിരുന്നു?
1: ഇല്ല, പിന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു കോവിഡിന്റെ കുത്തിവെപ്പും, അതിനുശേഷം മരയിപ്പായി. പിന്നെ ഒരു ഓപ്പറേഷനും 10-50 ദിവസത്തെ ആസ്പത്രി വാസം കാലം കഴിഞ്ഞ് പിന്നെ തീരെ സൈഡായി.
0: വീട്ടില് മറ്റ് വേറെ ആരൊക്കെയുള്ളത്?
1: വീട്ടില് ഇപ്പം തൊട്ടടുത്ത് തന്നെ പെങ്ങള് താമസിക്കുന്നു, പിന്നെ ഭാര്യയും രണ്ടു മക്കളും ഇളയമ്മമാരും.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തും.
1: ഇളയമ്മ ഒരാള് പാർവതി, രണ്ടാമത്തെ ആള് യശോദ, പിന്നെ ഭാര്യ അജിത, മക്കള് സാന്ദ്ര, സ്വാതി. അസാമിലെ വർക്ക് ചെയ്യുന്നു, ഒരു ടീച്ചറായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. MSc കഴിഞ്ഞു. പിന്നെ സ്വാതി ഡിഗ്രി കഴിഞ്ഞു, ഇനി MSc വേണ്ടി ശ്രമിക്കുന്നത് കിട്ടിയില്ല.
0: ഓണത്തിന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു?
1: ഓണത്തിന് മൂത്ത മകളില്ല, സ്വാതി മാത്രം ഉണ്ടായിരുന്നു.
0: അങ്ങനെ അവർക്ക് വിചാരിച്ചതുപോലുള്ള വെക്കേഷൻ അവിടെ നിന്ന് കിട്ടാറുണ്ടോ?
1: അതൊന്നും കിട്ടില്ല. ഓണത്തിന് മുൻപേ ഒരു മാസം സുഖമില്ലാത്ത കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന ഇവിടുന്ന് ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ച് തടവലോ ഇതെല്ലാം ഉണ്ടായിരുന്നു. അന്നേരത്തെ ഒരു രണ്ടാഴ്ചേനും മേലെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് അങ്ങേക്ക് തന്നെ പോയി.
0: വീട്ടിലിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. ഫ്രീ ടൈം എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത്?
1: എന്നെ രാവിലെ ഒരു 6-6 ആകുമ്പോൾ TV ആടെ ഓൺ ആക്കി വെക്കും, അത് പിന്നെ കളിക്കുന്നത് വരെ അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.
0: അപ്പം റേഡിയോ കേൾക്കാൻ എങ്ങനെ താല്പര്യം?
1: റേഡിയോ ഇതുവരെ കേൾക്കലുണ്ടായിരുന്നു, സ്ഥിരമായിട്ട്. നമ്മളെ ഇളയമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് ശരിക്കും റേഡിയോയിലുള്ള താല്പര്യം പോയത്. മറ്റ് ഇളയമ്മയായിരുന്നു റേഡിയോ കൈകാര്യം ചെയ്ത്, കാഴ്ചയില്ലാത്തതാണ്. ഇളയമ്മയായിരുന്നു അതുവരെ എല്ലാം റേഡിയോയിലെ എല്ലാ പരിപാടികളും കൈകാര്യം ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇളയമ്മയുടെ.
0: എങ്ങനെയാണ് സിനിമയൊക്കെ കാണാൻ താല്പര്യമുള്ള ആളായിരുന്നു?
1: പണ്ടെല്ലാം അത്യാവശ്യത്തിനൊക്കെ കാണാറുണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ സിനിമയായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. മറ്റന്നേരെ ടാക്കീസ് ഇല്ലാത്ത ഒരു കാലം വന്നില്ലല്ലോ, അതിനുശേഷം തന്നെ സ്ഥിരമായിട്ട് സിനിമയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവായി. പിന്നെ TV വന്നിട്ട് കാണുന്ന പരിപാടി അതില്ല.
0: പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
1: പാട്ട് കേൾക്കാൻ താല്പര്യമാണ്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലായിട്ടും കേൾക്കാറ്?
1: പൊതുവേ ഉള്ളത് പഴയകാല സിനിമാ ഗാനങ്ങള്.

0: നാടകഗാനങ്ങൾ.
1: അപ്പൊ നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് താല്പര്യം?
2: പൊന്നരിവളമ്പിളിയിൽ എന്നുള്ളൊരു
1: നാടകഗാനം ആണ് ആവശ്യപ്പെടുന്നത് അല്ലെ. പൊന്നരിവളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, മനോഹരമായ KPSC നാടകഗാനങ്ങളിൽ ഒന്നാണ് അല്ലെ. ഈ പാട്ടാണ് നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നമുക്ക് റേഡിയോ മലബാറിലൂടെ കേൾക്കാം. ഏതായാലും പവിയാട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം, വീട്ടുവിശേഷങ്ങൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ മക്കളൊക്കെ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ അറിയിക്കുക, അവരുടെയൊക്കെ അന്വേഷണം പറയുക. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.

0: ഇവിടെ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് തുടരുന്നു. അടുത്തതായിട്ട് കൂടെ ഉള്ളത് നമ്മുടെ റേഡിയോ കേൾക്കുന്ന ആളാണ്. പേര്
1: പ്രേമലത.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: ഞാനും ഭർത്താവും മകനും.
0: പേര് പറയാവരെ?
1: ഭർത്താവ് ശങ്കരൻ, മോയ പണിക്കൂലി.
0: എന്താ പേര്?
1: നിശാന്ത്.
0: പ്രേമലത ചേടിയും പോകണ്ട?
1: ഞാൻ പണിക്ക് പോലുണ്ടേനും ഇവർക്ക് സുഖമില്ലാതെ പോയിട്ടില്ല.
0: കൊറേ ആയാ പോവാതെ?
1: ഒരു മാസത്തോളായി.
0: മോന് എന്നാ?
1: മോൻ നെല്ലൂനിയില് ഒരു ഷെൽഫെല്ലാം നടത്തുന്ന പീടിയിൽ പോകും.
0: ഇങ്ങനത്തെ ചോറും കറിയും അല്ലായ?
1: ചോറും കറിയും ആയി.
0: എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്?
1: ആ, എന്നിട്ട് ഇങ്ങനെ
0: സ്ഥിരം പണിക്ക് പോയിട്ട് പിന്നെ വീട്ടിലിരിക്കുമ്പോ
1: ഞാൻ പണിക്ക് പോയിട്ടാണ് കഴിയുന്നേ. ഇവർക്ക് സുഖമില്ലാണ്ട് പിന്നെ പോവാണ്ടിരിക്കാനും പറ്റുന്നില്ല. കൊറേ ആസ്പത്രിയിലേനും, AKG ആസ്പത്രിയിലേനും ഒരാഴ്ച. എന്താ രാമോട്ടെ? എല്ലാരും കേക്കലുണ്ട്.
0: പേര് പറഞ്ഞാരോ മനസ്സിലായത്? ആരും കണ്ടിട്ടറിയണ്ടാവില്ല.
1: ആരും കണ്ടിട്ടില്ല. പുരുഷവിനെ അറിയൂ,
0: പക്ഷെ ഒച്ച കേട്ടപ്പോ തിരിച്ചറിഞ്ഞു.
1: അശ്വിനിയും തിരിഞ്ഞു.
0: പിന്നെ വേറെന്തെല്ലാന്ന് വിശേഷം?
1: അപ്പൊ വിശേഷമായിട്ടൊന്നും ഇല്ല.
0: ചൂടല്ലേ? നല്ല ചൂട്,
1: ഭയങ്കര ചൂടാന്ന് അറിയാ. തിരിക്കാൻ പറ്റുന്നില്ല.
0: അതിന്റെ ഇടയില് താർപ്പായും കൂടെ
1: അതുകൊണ്ട് ഇരിക്കാൻ പറ്റൂല. അത് കെട്ടിയിട്ടില്ലേ മഴ പെയ്ത എങ്ങോളം വെള്ളം വരും, അതുകൊണ്ട് അത് കിട്ടിയതാ.
0: മഴക്കാലത്ത് കിട്ടിയതല്ലേ. സിനിമ കാണുവോ അല്ല ചെയ്യാ? റേഡിയോ വെക്കോ?
1: അല്ല, പകല് റേഡിയം വെക്കും. മോൻ വന്നിട്ടാകുമ്പോ സീരിയൽ വെക്കും.
0: എല്ലാരും സീരിയലിന്റെ ആൾക്കാരാ?
1: അല്ല, സീരിയൽ കുറച്ചാണ്. പിന്നെ കുട്ടികളെ പാട്ടില്ലേ, മറ്റേ

0: ടോപ് സിംഗർ
1: ആ
0: അതാണ്.
1: പാട്ട് കേൾക്കലുണ്ടാവുമല്ലോ?
0: പാട്ട് കേൾക്കലുണ്ട്.
1: പാട്ട് പാടലുണ്ടാ?
0: പാട്ട് പാടില്ല, അറിയില്ല.
1: ഇതുവരെ പാടിയിട്ട് നോക്കിയിട്ടില്ല. ഇപ്പൊ നോക്കുന്ന?
0: ഇല്ല, അറിയില്ല.
1: ഒരു പാട്ട് പറഞ്ഞ നമ്മളത് കേൾപ്പിച്ചേരും.
0: എന്തോ പാട്ടാണെന്നൊന്നും അങ്ങനെ മനസ്സിൽ വരുന്നില്ല.
1: മൂളിപ്പാട്ട് പോലും പാടില്ല ഇതുവരെ?
0: ഇല്ല.
1: സിനിമ കണ്ട ഓർമ്മ ഉണ്ടാവൂലേ?
0: സിനിമയൊന്നും കാണലേ ഇല്ല.
1: ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ എന്താ ചെയ്യല്?
0: ഇപ്പം ഇങ്ങനെ ഇപ്പം 12 മണി നമ്മൾ ഇടുന്ന് ഓർമ്മ നോക്കും. ഇങ്ങനെ അനക്ക് എന്തെങ്കിലും മുമ്പിട്ടല്ലേ എടുത്ത് പണി എടുക്കാൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ.
1: പ്രേമേച്ചി വർത്താനം പറയുമ്പോ അതിന്ന് ഒരാൾ എത്തി നോക്കുന്നേ. എന്നാ പേര്?
2: എന്റെ പേര് ശങ്കര്.
1: ഇവിടെ തന്നെ?
2: ഇവിടെ.
1: ആദ്യം തൊട്ടേ ഇവിടെ തന്നെ?
2: ആദ്യം തൊട്ടേ ഇട്ടു.
1: എന്തെല്ലാം വിശേഷം?
2: എന്ത് വിശേഷം? ഇങ്ങനെ പോകും.
1: കുഴപ്പമൊന്നുമില്ല. ടി വി കാണുവോ റേഡിയോ കേൾക്കുവോ?
2: റേഡിയോ കേൾക്കും, ടിവിയും കാണും.
1: രണ്ടും ചെയ്യും. ഏതാ ഇഷ്ടം കൂടുതൽ?
2: ഇഷ്ടം റേഡിയോ.
1: അതിൽ തന്നെ ഏത് പരിപാടിയാ ഇഷ്ടം?
2: എല്ലാ പരിപാടിയും ഇഷ്ടം. അധികം പാട്ടൊന്നും നല്ല.
1: പാട്ട് പാടുക?
2: പാട്ട് പാടില്ല. അയ്യോ, പാട്ടൊന്നും അറിയില്ല.
1: സിനിമ കാണൂലേ?
2: ടിവി കാണും.
1: പണ്ടല്ലോ ടാക്കീസിലെല്ലാം പോയിട്ട്
2: കാണലുണ്ടായിരുന്നു? കാണലേയില്ല.
1: ഇതുവരെ ടാക്കീസ് പോയിട്ടില്ല?
2: ടാക്കീസ് പോലെയില്ല. അന്നും ടാക്കീസ് പോലെയില്ല. പണിക്ക് പോവും, വരും.
1: വീട്ടിൽ തന്നെ?
2: വീട്ടിൽ തന്നെ.
1: ഒരു പാട്ട് പറഞ്ഞാൽ നമ്മളിപ്പത് കേൾപ്പിച്ചു തരും.
2: നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട്?
1: നിങ്ങൾ രണ്ടാളും അങ്ങനെയാ പറയുന്നില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാട്ട് വെച്ചാലും
2: കേട്ടോ. പാട്ട് വെച്ചാലും
1: ആയിക്കോട്ടെ. നിങ്ങൾക്ക് രണ്ടാക്കും. ഞാൻ ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
1: നാട്ടിലെ പാട്ട്.

0: നാട്ടിലെ പാട്ടില് നമ്മള് വിശേഷങ്ങൾ അടുത്തതായിട്ട് നമുക്ക് കേൾക്കാം. അടുത്ത വിശേഷം നമ്മൾ ആരതാ കേൾക്കുന്നതെന്ന് നമുക്ക് പറയാം. നമസ്കാരം.
1: നമസ്കാരമുണ്ട്. പേര് ആർ ഉണ്ണികൃഷ്ണൻ.
0: ആർ ഉണ്ണികൃഷ്ണൻ റേഡിയോ മലബാറിന്റെ ഒരു ശ്രോതാവാണ്. കൊറേ നാളായോ റേഡിയോ കേൾക്കാൻ തുടങ്ങി?
1: കൊറേ ആയി. കൊറേ മലബാർ തുടങ്ങിയ മുതൽ നമ്മള്
0: റേഡിയോ ആണ്. എങ്ങനെയാണ് നമ്മൾ മലബാറിലേക്ക് എത്തിയത്?
1: മലബാറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരായിരുന്നു ഞാൻ റേഡിയോ വെക്കുന്നത്.
0: പിന്നെ കണ്ണൂരേക്ക് പോയി.
1: പിന്നെ കണ്ണൂർ മാറ്റിയില്ല. പിന്നെ വെച്ചാല് ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാം നല്ല നല്ല നല്ല നല്ല പരിപാടികൾ. നല്ല അഭിപ്രായമാണ് ഈ മലബാറിനെ കുറിച്ച്. എനിക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ നമ്മളവിടെ കുറച്ച് സമയം ഒരു അഞ്ചെട്ടാളവിടെ ഇരിക്കും. കുറച്ച് നേരം കൂടെ കടയിലല്ല,
0: അവിടെ ബീച്ച്
1: ബസ് സ്റ്റോപ്പ്.
0: അപ്പൊ വൈകുന്നേരങ്ങളാണ്.
1: വൈകിട്ട്
0: എത്ര മണി മുതൽ എത്ര മണി വരെ?
1: 7 മണി മുതല് ഒരു 9:30.
0: ആ
1: 9:30 10 മണി വരെ ഇരിക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മള് ഞാനൊരു 9:30 ആകുമ്പോ ഞാനിങ്ങ് വരും. ഇവിടെ വേറെ ആരുമില്ല,
0: ചേച്ചി
1: ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പൊ ഓൾ 9 മണി വരെ സീരിയലാണ്. അതുകൊണ്ട് പിന്നെ
0: വഴിയില്ല, ഒറ്റക്ക് നിൽക്കുമ്പോ സമയം പോകണ്ടേ.
1: അപ്പം വീടും അടച്ചിട്ട് ഗേറ്റും പൂട്ടി ഓള് എടുക്കും. ഞാനങ്ങ് പോകും. ഞാൻ ടി വി കാണുന്ന പരിപാടിയല്ല, റേഡിയോ തന്നെ. എന്റെ ഫുൾ ടൈം റേഡിയോ.
0: എത്ര മണിക്ക് തുറക്കും?
1: തുറക്കുന്നത് 5:30 തുറക്കും. 5:30 തുറക്കും. ആ 5 മണിക്ക് നിങ്ങൾ ഉറക്കം വരും. ഞാൻ മുമ്പ് 5 മണിക്ക് വെക്കലുണ്ടേന്, നടക്കാൻ പോവാൻ. അന്നേരം ആ സമയത്ത് വെക്കലുണ്ടേ. ഇപ്പൊ നടക്കാൻ പോവാത്തോണ്ട് 5:30 എണീറ്റ്
0: റേഡിയോ അവിടെ തുറന്നു വെക്കും.
1: റേഡിയോ അവിടെ തുറന്നു വെക്കും. പിന്നെ പൂട്ടുന്ന 10 മണിക്കാണ്.
0: നമ്മള് പൂട്ടുമ്പോ തന്നെ
1: അങ്ങനെയാണ്. പിന്നെ ഇതേപോലെ 12 മണിക്ക് ഉറക്കും. 12 12:10 12:10 ഉറക്കുന്നത്. 12:10 പറഞ്ഞാൽ പിന്നെ 2 മണി വരെ, ചെലപ്പം 2:30 വരെ പോകും. പിന്നെ തമിഴ് എല്ലാം പാട്ടാണ്.
0: രസം
1: ഉണ്ടെങ്കിൽ കേൾക്കും. മിക്കവാറും 2 മണി വരെ. അങ്ങനെയാണ്.
0: അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് എപ്പോഴാണ്?
1: വൈകിട്ട് അങ്ങനെ തുറക്കൂല. ചില സമയം 5 മണിക്ക് തുറക്കും. കുറച്ചുനേരം
0: പിന്നെ നിങ്ങളെ സ്വന്തമായ കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ.
1: അതാണ്. അതുകൊണ്ട് 5 മണിക്ക് ചിലപ്പം തുറക്കും. എന്നിട്ട് എന്താ പരിപാടി, ചിലപ്പം പാട്ടെല്ലാം കേട്ട് ഞാനിങ്ങനെ കുളിച്ച് എല്ലാം തയ്യാറായി, ഒരു ചായ എല്ലാം കുടിച്ച് വിളക്കെല്ലാം വെച്ച് അപ്പോടെ 7 മണിക്ക്
0: അവിടെ പോയിട്ട് എന്താ നിങ്ങളെ സംസാരം?
1: ആടെങ്ങനെ നാട്ടുവിശേഷം. നമ്മള് സുഹൃത്തുക്കള് തമ്മിൽ
0: റേഡിയോ മലബാർ ചർച്ച വരാറുണ്ട്.
1: റേഡിയോ മലബാർ ഒന്നും ചർച്ചയില്ല. അപ്പൊ റേഡിയോ മലബാറിന്റെ ഇടക്ക് ഒരു ചർച്ചയുണ്ട്. എന്നുവെച്ചാല് ഒരു രാജൻ എന്ന് പറഞ്ഞ കാര കെ ആർ രാജൻ, രാജന്റെ വീട് അടുത്ത് രാജനും വരും.
0: റീതേച്ചിന്റെ ഭർത്താവ്.
1: അപ്പൊ രാജനും വരും. രാജൻ വരുമ്പോ ഓ ഇന്ന് ഇന്നാളെ പരിപാടിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അത് ചിലപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യും.
0: വല്ലപ്പോഴും
1: അത്രേ ഉള്ളൂ.
0: എന്തായാലും വല്ലപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ.
1: ഓർക്കുന്നുണ്ട്.
0: അങ്ങനെയാണ് റേഡിയോ മലബാറിന്റെ.
1: അങ്ങനെയാണ് റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാവാണ്.
0: പരിപാടികളെ കുറിച്ച് നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടോ?
1: പരിപാടികൾക്കൊന്നും പ്രത്യേക നിർദ്ദേശം ഒന്നുമല്ല. നമ്മള് പിന്നെ ഒരു നാടൻ.
0: നമ്മളും നാടനല്ലേ?
1: അതെ അതെ അതെ. നിങ്ങള് പരിപാടിയെല്ലാം നല്ല നാടൻ രീതിയിലാണ്. എല്ലാ പരിപാടിയും ഒന്നിനൊന്നിനും മെച്ചമാണ്. പ്രത്യേകിച്ച് ഈ മദ്യത്തിന്റെ ഒരു ഇതുണ്ട്, അതാണ് ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി. അതാണ് എന്നുവെച്ചാൽ ഈ മദ്യപന്മാരിൽ നിന്ന് ഒരാളെയെങ്കിലും മാറ്റാൻ കഴിയുമെങ്കിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഒരാളെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് വേറെ ഒരു റേഡിയോയിലും ഇല്ല. ഞാൻ കോഴിക്കോട് വെച്ചിട്ടുണ്ട്, കണ്ണൂർ വെച്ചിട്ടുണ്ട്, ആലപ്പുഴ എല്ലാം വെച്ചിട്ടുണ്ട്. അതിലൊന്നുമില്ല ഇത്. പക്ഷെ ഇത് നിങ്ങളെ ഇതിന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അഭിനന്ദിക്കുന്നു.
0: താങ്ക് യു.
1: മദ്യപാനത്തിന്റെ ഒരു ഇത് നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. അത് തുടരണം. അത് നിർത്തണം.
0: നമ്മള് കിട്ടുന്നതിനനുസരിച്ച് അത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. എന്താ പറയാ, നല്ല നിർദ്ദേശമാണ്. പാട്ട് പാടുക ചേട്ടൻ.
1: പാട്ടൊന്നും പാടുക.
0: മക്കള് എവിടെയാ ഉള്ളത്?
1: മക്കള് പുറത്താണ്, മസ്കറ്റിലാണ്. രണ്ടു മക്കള് അവിടെ. അവരവിടെ സ്വന്തം ബിസിനസ്സാണ്. സ്വന്തം എന്ന് പറഞ്ഞാല് ACന്റെ വർക്കാണ് രണ്ടാളും.
0: ഇവിടെ എവിടെ എത്ര വർഷമായി പോയിട്ട്?
1: പോയിട്ട് മൂത്തൻ പോയിട്ട് ഒരു 18-19 വർഷമായി. ഇളയവൻ പോയിട്ട് 12.
0: ഫാമിലി ഒക്കെ?
1: ഫാമിലി അവിടെ തന്നെ. അവിടെ അതല്ലേ.
0: നിങ്ങൾ പോയിട്ടുണ്ടോ അങ്ങോട്ട്?
1: ഇല്ല ഇല്ല, പോയിട്ടൊന്നുമില്ല.
0: വിളിക്കാറില്ലേ?
1: വിളിക്കാറുണ്ട്, എപ്പോഴും വിളിക്കും.
0: ഒരു വിസിറ്റ് ചെയ്യുന്ന വരുന്നതല്ലേ
1: ഇടക്ക്. പിന്നെ നമ്മള് പിന്നെ അങ്ങനെ പോവാൻ താല്പര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ്
0: സ്ഥലം കണ്ടിട്ടൊക്കെ വരുമ്പോ ഒരു രസം. അങ്ങനെ നിക്കണ്ട.
1: അങ്ങനെ പിന്നെ അവര് പറയലുണ്ട്, പിന്നെ ഞാനതിന് താല്പര്യം കാണിക്കാറില്ല.
0: മക്കളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
1: മക്കള് ബിനേഷ്, മൂത്തൻ വിജേഷാണ്, ഇളയത്. അവരുടെ ഒന്ന് പ്രത്യുഷ, മൂത്തത് ഒരു കുട്ടിയുള്ള കുട്ടി അവിടെയാ പഠിക്കുന്നത്. പിന്നെ ഇളയത് നിഷ, അതിന് ഒരു കുട്ടിയുണ്ട്. അങ്ങനെ രണ്ട് കുട്ടി. അവര് അവരുടെ വെക്കേഷൻ സമയത്ത് ഇങ്ങോട്ട് വരും. അവിടെ സ്കൂളിൽ പോന്ന് LKG പഠിച്ചോണ്ടിരിക്കുന്നതാണ്.
0: എടാ മുന്നേ ചെയ്തോണ്ടായത്?
1: ഞാന് കുറച്ചു കാലം പട്ടാളത്തിൽ പോയിനെ.
0: പട്ടാളത്തിലാണേ. അപ്പൊ നമ്മുടെ ഈ ഒരു പട്ടാളത്തിന്റെ അനുഭവം പങ്കുവെച്ചൂടെ?
1: അനുഭവം കേൾക്കലുണ്ട്. അതിനുശേഷം പിന്നെ നമ്മള് നാടൻ പണിയാണ്. നാടൻ എന്ന് പറഞ്ഞാൽ ചെങ്കൽ
0: റിട്ടയറായതിനു ശേഷം
1: ചെങ്കൽ മേഖലയിലാണ്. ചെങ്കൽ പണി എടുക്കലും പണി എടുപ്പിക്കലും എല്ലായിട്ട്
0: തൊഴിലാളി മുതലാളി എല്ലാം
1: എല്ലായിട്ട് അങ്ങനെ പോന്നാൽ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ സ്വസ്ഥം.
0: മക്കള് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ.
1: മക്കള് പറഞ്ഞ മാത്രമല്ല, എനിക്ക് ആരോഗ്യപരമായ ചെറിയ പ്രശ്നമുണ്ട്. കാലിന് മുട്ടുവേദന, തേയ്മാനം, അതാണ് കരിയായ ഒരു പ്രശ്നം. അതുകൊണ്ട് പണിയൊന്നും എടുക്കലില്ല. അപ്പൊ അപ്പുറം ഒരു വീടുണ്ട്, ഇളയെ മോന ആടെ ഒരു വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആടെ പോവും,
0: നോക്കിയിട്ടല്ല
1: കുറച്ച് അങ്ങനെ ഇങ്ങനെയെല്ലാം നേരം പോവും. പിന്നീട് ഒരുതേ ഉള്ളൂ, വേറെ പണിക്കൊന്നും പോക്കില്ല.
0: വൈഫ് മുന്നേ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു.
1: വൈഫ് ഇവിടെ സ്കൂളിലെ കഞ്ഞുവപ്പാന്ന്. സ്കൂളിലെ അത് 10-40 വർഷമായി സ്ഥിരം. അടുത്തതുണ്ട്.
0: ഏച്ചിക്ക് സമയം പോകുന്നുണ്ടല്ലേ പകല്?
1: അതെ അതെ, പകലെന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് 9:30 കഴിഞ്ഞ പാട് പോവും. പിന്നെ 3-3:30 തിരിച്ചു വരും. അതുവരെ ഞാൻ
0: ഭക്ഷണം ആക്കിട്ടാണ് പോവാ.
1: ഭക്ഷണം ആക്കി വെച്ചിട്ടേ പോവും. അങ്ങനെയാ.
0: അടുക്കള കയറാറുണ്ടോ?
1: അടുക്കള അങ്ങനെയൊന്നും കയറൂല.
0: സഹായിക്കാറില്ല?
1: ഇല്ല.
0: പരിഭവം പറയോ?
1: പരിഭവമെല്ലാം പറയും.
0: എന്നിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
1: ചില സമയം ഞാൻ കയറും, പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ പറയും വേറെ കറിയൊന്നും വേണ്ട, ചോറും വെച്ച ഒരു കറിയേ എനിക്ക് വേണ്ടു.
0: അത്
1: അത് അങ്ങനെ അതെല്ലാം മാനേജ്മെന്റ് അങ്ങനെ അങ്ങ്
0: പോവും.
1: അങ്ങനെ അങ്ങാവും, വേറെ ഒന്നുമില്ല.
0: മക്കളെ എപ്പോഴാ വിളിക്കാറ്?
1: മക്കള് മൂത്തവൻ എല്ലാ വെള്ളിയാഴ്ചയും വിളിക്കും. അവന് ലീവ് വെള്ളിയാഴ്ചയാണ്.
0: എല്ലാരും കൂടി വീഡിയോ കോൾ ചെയ്യും.
1: ആ വീഡിയോ കോളാണ്. പിന്നെ അത്യാവശ്യം അടക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടക്കം വിളിക്കും. മറ്റേ വിദ്വാൻ അങ്ങനൊന്നും അല്ല, അവൻ നേരം കിട്ടുമ്പോ എല്ലാം വിളിക്കും. അങ്ങനെയാണ്.
0: കൊച്ചുമക്കളൊക്കെ
1: മക്കള് സംസാരിക്കും. ഒരാള് നല്ലോണം സംസാരിക്കുന്നു, നല്ല അച്ചാച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് മറ്റും. പിന്നെ അങ്ങനെയേ പറയൂ. അങ്ങനെയല്ല, അങ്ങനെ പോന്നു.
0: ഈ യാത്രയൊക്കെ പോവാറുണ്ടോ?
1: യാത്ര നമ്മള് നമ്മളെ സ്വന്തം വീട് ഇടിയല്ല.
0: സംസാരത്തിൽ എനിക്കൊരു സ്ലാങ് തോന്നി.
1: ഐഡിയല്ല. ഞാന് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് പറയാം.
0: ആ ഒരു ഇത് വിട്ടുപോയിട്ടില്ല.
1: അത് പോവില്ല. 50-52 വർഷമായി ഇവിടെ. മിൽട്ടിന്റെ ഭാഗമായിട്ട് കണ്ണൂരുണ്ടേനെ. അങ്ങനെയാന്ന് ഇവിടെ കണ്ണൂർ സെറ്റിലാവുന്നത്. കുറച്ച് സ്ഥലവും ഇടയും വാങ്ങി, അപ്പുറവും വാങ്ങിട്ട്.
0: ഏച്ചിനെ അപ്പൊ എവിടുന്നാണ്?
1: ആടത്തന്നെ, ആടത്തന്നെ പന്തള എന്ന് പറയും. ഇവിടെ വീടും പന്തള.
0: അവിടെ കുടുംബക്കാരിലില്ലേ?
1: ഉണ്ട്, കുടുംബക്കാരുണ്ട്.
0: എപ്പോഴാ അങ്ങോട്ടേക്ക്
1: പോകും? നമ്മളിപ്പോ പോയി വന്നതേ ഉള്ളു. ഇപ്പൊ ഓണത്തിന് പോയി. ആ അങ്ങനെ അങ്ങനെ ഇടക്കിടക്ക് പോവും. അത്യാവശ്യം കല്യാണം, മരണം, അങ്ങനെയുള്ള അത്യാവശ്യം പോവും.
0: ഇവിടെ എല്ലാരും നന്നായിട്ട് കണക്റ്റഡ് ആണോ?
1: നല്ല ഇതല്ലേ, നല്ല ബന്ധമല്ലേ. ഞാൻ പിന്നെ അത് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തനം കൂടിയാ.
0: അങ്ങനെ ഒരു ഇത് ഉണ്ട്.
1: ആ ഉണ്ട്, അതും കൂടിയാണ് പറഞ്ഞ. ഇങ്ങനെ ഒരു 52 വർഷത്തെ ബന്ധമുണ്ട് നാട്. എന്റെ ജനിച്ച നാട്ടിലേക്കാളും കൂടുതൽ
0: ഇതാണ് നമ്മളെ.
1: ഇതാണ്
0: ഇതാണ് ആരൊക്കെ ഉള്ളത്? എത്ര മക്കളാണ് നിങ്ങള്?
1: നമ്മള് അങ്ങ് തന്നെ 4 ആളാണ്. അതില് 3 ആള് മരിച്ചിന്, ഞാൻ മാത്രമേ ഉള്ളൂ.
0: അപ്പൊ അവിടെ കുടുംബ അവരുടെ മക്കളും അങ്ങനെ
1: അവരുടെ മക്കളും ഭാര്യമാരും എല്ലായിട്ട് അങ്ങനെ ഉണ്ട്.
0: എല്ലാരായിട്ട് കണക്ഷൻ ഉണ്ട്.
1: കണക്ഷൻ ഉണ്ട്.
0: അവരിങ്ങോട്ട് വരാറുണ്ടോ?
1: അവര് അത്യാവശ്യം ഇതേപോലെ
0: എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ.
1: ആ അങ്ങനെയാ വരും.
0: കല്യാണമൊക്കെ എവിടെയായിരുന്നു മക്കളുടെ?
1: കല്യാണം ഇവിടെ തന്നെയാണ്.
0: ഗ്രാൻഡ് ആയിട്ട് നടത്തി?
1: ആ നല്ല ഇതായിട്ട്. അതിനെല്ലാം അവര് വരുത്തുണ്ടേ. അങ്ങനെ അങ്ങനെ പോകുന്നു.
0: ആലപ്പുഴ കൊറേ ടീം നമ്മളെ ലൈവിലൊക്കെ വിളിക്കുന്ന
1: കേൾക്കാറുണ്ട്. കേൾക്കാറുണ്ട്. ആ കേൾക്കാറുണ്ട്. ആലപ്പുഴ ഇതിനടക്ക് കായംകുളം ഉള്ള ഒരാള് വിളിക്കുന്നത്. അതെല്ലാം നമ്മുടെ നാടാണ്. ആ അടുത്താണ്.
0: റേഡിയോ മലബാറിനെ കുറിച്ചിട്ട് നാട്ടിൽ പറയാറില്ല?
1: നാട്ടിലങ്ങനെ പറയാറില്ല.
0: ഇനി പറയണോട്ടാ?
1: ഇനിയും പറയാം, ഇനിയും പറയാം. പക്ഷെ എനിക്ക് നല്ല അഭിപ്രായം.
0: സന്തോഷമുണ്ട്, നമ്മള് വയറ് നിറഞ്ഞു.
1: നല്ല നല്ല അഭിപ്രായം. റേഡിയോ മലബാറിനെ കുറിച്ച് നല്ല നല്ല നല്ല നല്ല പുതിയ പുതിയ പരിപാടികളുണ്ട്. മറ്റുള്ള റേഡിയോനെ അപേക്ഷിച്ചിട്ട് നല്ല അഭിപ്രായം.
0: താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് പാട്ട് കേൾക്കാനുള്ള സമയമായിരിക്കാണ്. ഏത് പാട്ടൊക്കെ കേൾക്കണ്ട? പാടുവോ?
1: പാടുവൊന്നുമില്ല. ഇല്ല
0: ഇല്ല,
1: ഏതെങ്കിലും തലക്കുമീതെ ശൂന്യാകാശം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ട്.
0: അതാണ്
1: ഇഷ്ടമുള്ള പാട്ട്.
0: അതാണ് ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത്.
1: സ്വന്തം നിന്നെ അതിൽ പിന്നെ റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കളും വേണ്ടി
0: ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ശ്രോതാക്കളോട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവിന് എന്താ പറയാനുള്ളത്?
1: പ്രിയപ്പെട്ട വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ ഈ അഭിപ്രായമുള്ളൂ. നല്ല നല്ല അഭിപ്രായം. മലബാർ റേഡിയോനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷെ പ്രത്യേകിച്ച് ഈ മദ്യപാനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം
0: ആൽക്കഹോളിക് അനോണിമസ്,
1: അത് അത് തുടരുക. അത് നല്ലൊരു ഒരാളെങ്കിലും മാറി കിട്ടിയാൽ.
0: ഇത് കേട്ടിട്ട് അവിടത്തേക്ക് പോയിട്ടുണ്ട്.
1: ആ
0: എന്തായാലും പോയി കഴിഞ്ഞാൽ അവർ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇതിലെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്.
1: അത് റേഡിയോ തന്നെ ഒരുപാട് ആള് മാറിയതായിട്ടും നമ്മൾ അറിയുന്നുണ്ട്.
0: ലേഡീസിന്റെയും പ്രത്യേകത

0: അടുത്ത ആളാ കണ്ടിട്ടുണ്ട്, പേര് പറഞ്ഞൂടെ?
1: ആരാണ്ടതാ? അനിത.
0: എന്നാ ചെയ്യുന്നേ?
1: തൊഴിലുറപ്പിന് വരുന്നത്. വീട് മഞ്ഞക്കര.
0: മഞ്ഞക്കര ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു പേര് കേൾക്കുന്നേ.
1: അതെയോ?
0: ഏത് ഭാഗത്തായിട്ട് വരും മഞ്ഞക്കര?
1: മഞ്ഞക്കര എന്നാ പറയാടാ,
0: തോടിന്റെ
1: ഭാഗമായിട്ട്
0: വരുന്നതാണ്. തോടിന്റെ അടുത്താണ് വീട്?
1: തോടിന്റെ അടുത്താണ് വീട്.
0: ആരെല്ലാം ഉള്ള വീട്ടിലെ?
1: വീട്ടില് ഞാൻ, ചന്ദ്ര ഭർത്താവ്, പിന്നെ മോയൻ.
0: എന്നാ ചെയ്യുന്നമ്മ?
1: മോയൻ തേപ്പിന്റെ പണിക്ക് പോകുന്നത്.
0: പേര് പറഞ്ഞിട്ടില്ലല്ലോ.
1: അനീഷ്, അല്ല അജീഷ്.
0: അജീഷ്, മോന്റെ പേര് മാറിപ്പോയി.
1: ഇല്ല, അനീഷുണ്ട്. അനീഷുണ്ട്.
0: രണ്ടുപേരാ?
1: മൂന്നാളുണ്ട്. അനൂപുണ്ട്, അനീഷുണ്ട്, അജീഷ്.
0: എല്ലാരെ പേരും ആയില്ല തുടങ്ങി. അനിത എന്നുള്ള പേരുള്ളതുകൊണ്ടാണോ?
1: അതെ അതെ അതെ. ആന്നുള്ളതാണ് നമ്മളെ കുടുംബത്തിലെ തെച്ചും പേര്
0: മൊത്തം. ആ വന്നാല് ഫസ്റ്റ് കിട്ടുമല്ലോ.
1: അതുകൊണ്ടല്ല ഞാൻ ഫസ്റ്റില് കേറി വന്നേ. അപ്പൊ എന്റെ കീപ്പടിയുള്ള എല്ലാരും
0: ആവേച്ചിട്ടാണ്.
1: അങ്ങന്മാരെ മക്കളതും പിന്നെ അനിയന്മാരെ മക്കളതും അതിന്റെ അകത്ത് ഓരോ ആള് പേര് മാറ്റം.
0: എല്ലാരും ആ തന്നെ?
1: ആ തന്നെ.
0: ആഹാ, അടിപൊളി. തൊഴിലുറപ്പില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാ?
1: സാധാരണ പണി.
0: വീട്ടില് റേഡിയോ കേക്കലുണ്ടോ?
1: ആ കേക്കുന്നുണ്ട്. രാവിലെ കേക്കുന്നുണ്ടല്ലോ.
0: ടിവി കാണലുണ്ടോ?
1: ടിവിയും കാണും.
0: പാട്ട് പാടുവാ?
1: ഇല്ല.
0: പാട്ട് പാടും ചോദിച്ചപ്പോ അത് മാത്രമില്ല.

0: പാട്ട് പറഞ്ഞാ മതി, അത് കേൾപ്പിച്ച് ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ. നാട്ടിലെ പാട്ട് കേക്കലുണ്ടാവൂലേ?
1: കേക്കലല്ലോ ഉണ്ട്.
0: ആ ഒരു പാട്ട് പറഞ്ഞാല് ഏതെങ്കിലും ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട പാട്ട്, പണ്ട് മക്കൾക്ക് പാടിക്കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട്.
1: താരാട്ട് പാട്ടോ?
0: ഏതെങ്കിലും ഒരു താരാട്ട് പാട്ട് കേൾപ്പിച്ചാ മതിയാ?
1: കേൾപ്പിച്ചോ. കേട്ടോ.
0: അന്ന് ഏതെങ്കിലും ഒരു താരാട്ട് പാട്ട് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരാൾ കൂടി ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമോ?
1: എന്റെ പേര് മുകേഷ്, ഞാൻ കീഴലൂർ പാലിയോടാണ്.
0: എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ജ്വല്ലറി ഫീൽഡ്, പിന്നെ കുമ്മായം കക്ക അങ്ങനത്തെ എടുത്തു കൊടുക്കലാണ് ജോലി.
0: എത്ര വർഷം ഈ ഒരു മേഖലയിൽ?
1: ഈ മേഖലയിൽ ഞാൻ 7 വർഷമായി. ഇപ്പോൾ
0: 7 വർഷമായിട്ട് ഈ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: ഈ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഞാൻ, വൈഫ്, എന്റെ മോള്, എന്റെ അമ്മ.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: തീർച്ചയായിട്ടും. എന്റെ ഭാര്യയുടെ പേര് വിനിഷ, എന്റെ മോളുടെ പേര് സിയ ലക്ഷ്മി, അമ്മയുടെ പേര് രത്ന മണക്കടവൻ.
0: മക്കളെന്താ ചെയ്യുന്നേ?
1: ഇല്ല, ചെറിയ കുട്ടിയാണ്. ആ,
0: ഈ ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഉണ്ടാവുമല്ലോ നമുക്ക്? ചിലപ്പോ സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വായനയായിരിക്കും ചിലവർക്ക്. അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ?
1: എനിക്ക് വായനയോടാണ് കൂടുതൽ ഇഷ്ടം.
0: എങ്ങനെയുള്ള വായനയാണ്? അതായത് നോവല് വായിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണോ, അല്ലെങ്കിൽ ചെറുകഥകൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നത്?
1: എനിക്ക് കൂടുതൽ ഇഷ്ടം രാഷ്ട്രചിന്തയാണ്. അധ്യാത്മിക രാഷ്ട്രചിന്ത,
0: അധ്യാത്മികമായിട്ടല്ലേ, ആത്മീയതയിലുള്ള ഒരു യാത്രയാണ്.
1: അന്വേഷിക്കുവാനുള്ള തര കൂടുതലാണ്.
0: നല്ല

0: കാര്യമാണ്. അപ്പോ സിനിമ കാണാനൊക്കെ സമയം കിട്ടാറുണ്ടോ ഈ തിരക്കിനിടയ്ക്ക്?
1: സിനിമ കഴിഞ്ഞ് രണ്ടാഴ്ച മുന്നേ പോയിരുന്നു മട്ടന്നൂര്.
0: ആഹാ, ഏതാണ് കണ്ടത്?
1: പിന്നെ മോഹൻലാലിന്റെ മോളെ തുടക്കം.
0: തുടക്കം ലാലേട്ടന്റെ മകൾ അഭിനയിച്ച സിനിമ
1: തുടക്കം കണ്ടു. പിന്നെ ബത്തൽഹേം കണ്ടു.
0: ആഹാ, അപ്പോ പുതിയ സിനിമകളൊക്കെ കാണാറുണ്ട്.
1: വൈഫിന് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ കാണും.
0: ഫാമിലി ഒക്കെ ആയിട്ടാണ്?
1: ഫാമിലി ആയിട്ടാണ് പോവാറ്.
0: എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് സിനിമ?
1: ഓ, നല്ല എക്സ്പീരിയൻസ്. എല്ലാരും കൂടി പോയി, പെങ്ങളടക്കം കൂട്ടിപ്പോയി. നല്ല സിനിമ.
0: പാട്ടുകള് കേൾക്കുന്ന കൂട്ടത്തിലാണോ?
1: പാട്ടുകൾ അത്യാവശ്യം കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അതിന്റെ വരികളുടെ അർത്ഥതലങ്ങൾ അന്വേഷിക്കാൻ ഭയങ്കര ഇഷ്ടത്രയുള്ളു.
0: അപ്പൊ എങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: കൂടുതൽ എന്ന് പറഞ്ഞ ദുഃഖഗാനം തന്നെയാണ്.
0: എന്താണ് അതെന്താ അങ്ങനെ ഒരു ആ ഒരു ലൈനിലേക്ക് പോകാൻ എന്താ കാരണം?
1: അങ്ങനെ ഒരു ലൈനിലേക്ക് പോകാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാല് ഒരു പ്രണയബന്ധങ്ങളിലായിട്ടുള്ള ഒരു അങ്ങനെയായിരുന്നു.
0: അപ്പൊ ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ അല്ലെ, ആ പാട്ടിലൂടെ കേൾക്കുമ്പോ ചിലപ്പോ നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ടല്ലോ. അതുകൊണ്ടാവാം അങ്ങനെയുള്ള ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ അല്ലെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ?
1: അങ്ങനെ ആ പഴയ ഓർമ്മയല്ല, പക്ഷെ എങ്കിലും ആ അർത്ഥതരികളും ആ പ്രണയബന്ധങ്ങളുടെ അമൂർദ്ധന്യാവസ്ഥയും അതൊക്കെ മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു ഇഷ്ടമാണ്.
0: എങ്ങനെയാണ് വൈഫ് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിലാണോ അല്ലെ പാട്ട് പാടാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണോ?
1: വൈഫ് പാട്ട് പാടാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്.
0: എങ്ങനെ പാട്ടൊക്കെ പാടി തരാറുണ്ടോ?
1: ഓ, ഓള് പാട്ട് പാടി തരാറുണ്ട്.
0: കൂടുതലായിട്ടും പാടിത്തന്ന പാട്ട് ഏതാണ്?
1: കൂടുതലും ഓൾക്കും ഇതുപോലെ തന്നെ പഴയ ഗാനത്തോടാണ് താല്പര്യം. ഓള് കൂടുതൽ പാടിത്തരുന്നത് അവരി വളണ അവരി ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ ധ്യാനലീല മീരിപ്പൂനി ധ്യാനലീല മീരിപ്പൂനി ഗാനമെന്നെ സ്മരിക്കുമോ. ആ വരിയാണ്.
0: നല്ല അർത്ഥവത്തായിട്ടുള്ള വരികളുള്ള പാട്ടാണ്. ശരിക്കു പറഞ്ഞ ഒരു പ്രണിനിയുടെ അല്ലെ ആ ഒരു വിരഹത്തിന്റെ വേദന ശരിക്കു ഉൾക്കൊണ്ട് ഉള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് തന്നെയാണോ നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: തീർച്ചയായിട്ടും ഇതുപോലുള്ള പാട്ടുകൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
0: കൃഷിയോട് താല്പര്യമുള്ള കൂട്ടത്തിലാണോ?
1: തീർച്ചയായിട്ടും കൃഷിയോട് താല്പര്യമാണ്.
0: എന്തെങ്കിലും വീട്ടിലിങ്ങനെ കൃഷികൾ, നമ്മൾ സാധാരണ വീടിന്റെ തുടിയിലും മറ്റും ചെറിയ ചെറിയ എന്താ പറയാ വീട്ടിനെ വീട്ടിലാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യാറില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഓ, തീർച്ചയായിട്ടും ഇവിടെ വാഴ വെക്കാറുണ്ട്. അതേപോലെ തന്നെ മുരിങ്ങ, കാശ്മീരിൽ നിന്ന് മുരിങ്ങ തൈ കൊണ്ടതിന്. അപ്പോൾ ആ മുരിങ്ങ തൈ ഏകദേശം ഇപ്രാവശ്യം ഞാൻ 200 കിലോ വിറ്റിന്, 200 kg ഇപ്രാവശ്യം ഞാൻ വിറ്റിന് മുരിങ്ങക്കായി മാത്രം. ആ മൂന്ന് മുരിങ്ങേന്റെ മുകളിൽ 200 kg ആണ് വിറ്റത്.
0: അതൊരു ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഒരു അതൊരു മുതൽക്കൂട്ട് തന്നെയല്ലേ, കാരണം അത്രയും ചെറിയ ഒരു രണ്ട് അല്ലെ മൂന്ന് തൈ എന്നല്ല പറഞ്ഞതല്ലേ,
1: മൂന്ന്
0: മരത്തിൽ നിന്ന് ഇത്രയേറെ വിളവെടുക്കുക എന്ന് പറഞ്ഞാല് ഒരു വലിയ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ കൊടുക്കാൻ കിട്ടിയായിരുന്നോ അല്ലെങ്കിൽ വിപണിയിലേക്ക് മാത്രമായിട്ടാണോ അത് ഉണ്ടാക്കിയത്?
1: ചുറ്റുവട്ടം കൊടുക്കും ഉണ്ടായത്, അതേപോലെ തന്നെ മാർക്കറ്റിലേക്കും. പിന്നെ അത്രയും ഉണ്ടായിട്ട് കൊമ്പ് പൊട്ടലായിരുന്നു, പൊട്ടി വീഴായിരുന്നു കനകൊണ്ട്, അത്രമാത്രം ഉണ്ടാക്കിയിരുന്നു.
0: അത് നമ്മുടെ ഈ നാടൻ മുരിങ്ങയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
1: ഞാൻ ഈ മുരിങ്ങയ്ക്ക് കണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ടൈപ്പിലുള്ള മുരിങ്ങ, അതിന്റെ പൂർണ്ണമായിട്ട് വളർച്ചയായി കഴിഞ്ഞാൽ ആ കായ് സമചതുരത്തിലായിരിക്കും. ആ കായുടെ പ്രത്യേകത മറ്റേത് ഉരുണ്ട കായായിരിക്കും, ഇത് അടി ബോക്സ് പോലെ സമചതുരത്തിലായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു സവിശേഷത ഞാൻ കണ്ടത്, പ്രത്യേകത.
0: മാത്രമല്ല നല്ല ഒരു എന്താ പറയാ അതിന്റെ മാംസം കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നു.
1: അതന്നെ മാംസം, നല്ല മാംസം, തോല് നിറഞ്ഞാലും മാംസം തിങ്ങി നിറഞ്ഞ മാംസമാണ്. അതിന്റെ ഒരു പ്രത്യേക മറ്റൊരു പ്രത്യേകത.
0: അത് വിപണിക്കായിട്ട് വേണ്ടിട്ട് തന്നെയായിരുന്നു ആ ഒരു ചെടി അല്ലെങ്കിൽ ആ ഒരു മരം നട്ട് വളർത്തിയത്?
1: അല്ല, വീട്ടാവശ്യത്തിന് വളർത്തിയതാ. പക്ഷെ ഇങ്ങനെ കാഴ്ച ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു, അത്രമാത്രം ഉണ്ടാകുന്നുണ്ടായിരുന്നു.
0: മറ്റു കൃഷി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: മറ്റു കൃഷി വാഴക്കൃഷി, അതാണ് കാര്യമായിട്ടുള്ളത്.
0: മറ്റുള്ള ഇടവളകൾ ഉണ്ടല്ലോ നമ്മൾ ചെറിയ, ഇപ്പം ചീര അതുപോലെ തന്നെ പയർ അല്ലെങ്കിൽ നമ്മുടെ കക്കിരി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ആ ചീരയുണ്ട്, ചീര നമ്മളെ ഇടും. ചീര വേണ്ട അങ്ങനെയുള്ളതെല്ലാം അത് വീട്ടുവളപ്പിലാണേ, നമുക്ക് വീടും 40 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ ഈ ചീര ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പപ്പായ അതെല്ലാം പറിച്ച് വറവും പച്ചടിയും അങ്ങനെയെല്ലാം ആക്കിയിട്ട്.
0: കാരണം നമുക്ക് വിപണിയിൽ തന്നെ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ എല്ലാം നമ്മുടെ എന്താ പറയുക മരുന്നടിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വിപണിയിലെത്തുന്നത്, അതും മറുനാട്ടിൽ നിന്ന്. നമ്മുടെ സ്വന്തം തൊടിയിലുണ്ടായ ഒരു ഫലം നമുക്ക് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക അതൊരു അനുഗ്രഹമുള്ള ഒരു കാര്യം തന്നെയല്ലേ. മാത്രമല്ല നമ്മുടെ പരിചരണത്തിൽ വളർന്നു വന്ന വിഭവങ്ങൾ അത് കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയല്ലേ.
1: നേട്ടമാണ് എന്ന് ചോദിച്ചത് പൂർണ്ണ അർത്ഥത്തിൽ നേട്ടമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് അടിക്കുന്നില്ല എങ്കിലും മറ്റുള്ള പറമ്പുകളിലുള്ള മരുന്നുകൾ അടിച്ചത് ഭൂമിയിൻ്റെ അടിയിലൂടെ ഒഴുകിയിട്ട് നമ്മുടെ പറമ്പത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് സമ്പൂർണമായി മരുന്നടിക്കാത്ത ഒരു വിഭവമാണ് ഫലമാണ് കിട്ടുന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ എങ്കിലും നമ്മുടെ വിശ്വാസം മരുന്നൊന്നും അടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്.
0: ഏതായാലും ഇങ്ങനെ പല പല പരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പുതിയ പുതിയ വിഭവങ്ങൾ വീട്ടും തൊടിയിലൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നാട്ടിലെ പാട്ടിലൂടെയാണ്. പറഞ്ഞു പറഞ്ഞ് നമ്മൾ എന്താ പറയുക, കൃഷിയിലേക്ക് പോയി. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നേരത്തെ പറഞ്ഞ പോലെ ശ്യാമസുന്ദര പുഷ്പമേ, ഈ ഒരു പാട്ടാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്കത് നമ്മുടെ റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ടിലൂടെ എല്ലാ ശ്രോതാക്കളോടൊപ്പം നമുക്ക് ആസ്വദിക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാകുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാനതരംഗം.
1: ഒരു സിനിമയിലെ ഗാനങ്ങൾ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഗാനതരംഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ ഒരു പ്രത്യേക ചിത്രത്തെയും അതിലെ മനോഹര ഗാനങ്ങളെയുമാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മലയാള സിനിമയിലെ വ്യത്യസ്ത ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ ചിത്രം ദി പ്രിൻസ്. 1996 സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവന്നത് ഒരു വ്യത്യസ്തമായ കഥാപരിണാമവും അതിനൊപ്പമുള്ള മനോഹര സംഗീതാനുഭവവുമായിരുന്നു. ഗ്യാങ്സ്റ്റേഴ്സിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ, എൻ സി പ്രേമ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ലാലു അലക്സ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഗിരീഷ് കർണാട്, പ്രകാശ് രാജ്, ജഗന്നാഥവർമ്മ, കക്കരവി, സ്ഫടികം ജോർജ്, ശ്രീവിദ്യ, രേണുക എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി എത്തി. ഗ്യാങ്സ്റ്റേഴ്സ് തലവനായ വിശ്വനാഥിന്റെ മകനായ ജീവാ വിശ്വനാഥ് എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശ്വനാഥായി ബോളിവുഡിലെ എഴുത്തുകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും നടനുമായ ഗിരീഷ് കർണാടാണ് വേഷമിട്ടിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവയുടെ സംഗീതവും കൂടി ചേർന്നപ്പോൾ ഓരോ ഗാനവും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവയായി മാറി. ആ ഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീതയാത്ര തന്നെയാവട്ടെ ഇന്ന്. ആദ്യ ഗാനം കെ എസ് ചിത്ര ആലപിച്ച ചോലക്കിളികൾ എന്ന് തുടങ്ങുന്ന ഗാനം. ഗ്രാമീണ സൗന്ദര്യവും പ്രകൃതിയുടെ മാധുര്യവും നിറഞ്ഞൊരു ഗാനം. കേൾക്കുന്നവരെ ഒരു പച്ചപ്പിൻ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന മൃദുലമായ സംഗീതരൂപം.

സംഗീതജ്ഞനായ ശാസ്ത്രിക്ക് സംഗീതരത്നം പുരസ്കാരം ലഭിക്കുകയും അത് വാങ്ങുന്നതിനായി മദ്രാസിലേക്ക് യാത്ര തിരിക്കേണ്ടിയും വരുന്നു. അവിടെ വച്ചാണ് നായികയായ ശാസ്ത്രിയുടെ മകൾ സ്വർണയും ജീവയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. പുരസ്കാരം വാങ്ങാനെത്തിയ ശാസ്ത്രിയുടെ മകളോട് അവിടെ വച്ച് ഒരു ഗാനം ആലപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശ്യാമയാം രാധികേ പാടു നീ ഗോപികേ. ക്ലാസിക്കൽ സ്പർശമുള്ള ഈ ഗാനം സംഗീതാസ്വാദകരെ ഒരു പാരമ്പര്യ സൗന്ദര്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ലയവും രാഗവും ചേർന്നൊരു മനോഹര സൃഷ്ടി. കേൾക്കാം കെ എസ് ചിത്രയുടെ സ്വരമാധുരിയിൽ, ഒപ്പം മോഹൻലാലിന്റെ ശബ്ദസാന്നിധ്യവും.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്, ഒരു ചുംബന.

ചെറുപ്പത്തിന്റെ ചിരിയും ചലനവും നിറഞ്ഞ ഒരു ആഘോഷഗാനം. താളമിട്ട് കേൾക്കാൻ തോന്നുന്ന ഉത്സാഹം പകരുന്ന ഈ പാട്ട് ശ്രോതാക്കളെ ആവേശഭരിതരാക്കും. ജിം തക ജിം തക ജിം തക തക തക. ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന്.

ഇനി കേൾക്കാം. കണ്ണിൽ കണ്ണിൽ കണ്ണാടി നോക്കി, കണ്ണീർ മുത്തിൽ മുത്തങ്ങൾ ചാർത്തി. എം ജി ശ്രീകുമാറിന്റെയും കെ എസ് ചിത്രയുടെയും മനോഹരമായ ആലാപനം, പ്രണയത്തിന്റെ മൃദുസ്പർശം നിറഞ്ഞ ഈ ഗാനം ഹൃദയത്തിൽ നിശബ്ദമായി ഇടം പിടിക്കുന്ന ഒരു മെലഡി, ഓരോ വരിയും മനസ്സിൽ ഒരു ചിത്രമായി മാറുന്നു.

ഗ്യാങ്സ്റ്ററായ നായകന് പ്രണയം നാമ്പെടുത്തത് സ്വർണയെ കണ്ട ശേഷമായിരുന്നു. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അവർ തമ്മിൽ ഒരുമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും അസുഖബാധിതയായി കഴിയുന്ന അമ്മയുടെ അനുഗ്രഹവും വാങ്ങി അവർ ജീവിതത്തിലേക്ക് കടന്നു. ജീവയുടെ അമ്മയായി വേഷമിട്ടിരിക്കുന്നത് ശ്രീവിദ്യയാണ്. എന്നും ബിസിനസിനെ കുറിച്ച് മാത്രം പറയുകയും കേൾക്കുകയും ചെയ്തിരുന്ന ആ വീടിനെ ആദ്യമായി സംഗീതമയമാക്കുന്നത് കൃഷ്ണഭക്തയായ സ്വർണയുടെ വരവോടെയാണ്. കേൾക്കാം ചിത്രയാലപിച്ച നന്ദനന്ദന കൃഷ്ണ മുരഹര മുരളീധര. ഭക്തിയും ഭാവനയും ചേർന്നൊരു ആത്മീയ സംഗീതാനുഭവം. ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്നത് ഒരു ശാന്തതയും സമാധാനവും തന്നെയാണ്.

1996 സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദ പ്രിൻസ് എന്ന ചിത്രത്തിലെ മനോഹര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. വ്യത്യസ്ത ഭാവങ്ങളും നിറങ്ങളും ചേർന്ന ഗാനങ്ങളാൽ സമ്പന്നമായ ഈ ചിത്രത്തിലെ ഓരോ പാട്ടും സംഗീത പ്രേമികൾക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇനിയും വ്യത്യസ്തമായ ചിത്രങ്ങളും ഗാനങ്ങളുമായി ഗാനതരംഗത്തിലൂടെ കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ, റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.

0: ഗാനതരംഗം.
1: ഒരു സിനിമയിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
0: റേഡിയോ മലബാർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇനി കേൾക്കാം ആർദ്രഗീതങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 21, ഹിജറ വർഷം 1448, റബിയുൽ ആഖിർ 25, ശകവർഷം 1948, ആശ്വിനം 15, 2026 ഒക്ടോബർ 7, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.